പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമ്യ പുലിയന്നൂർ.

പ്രഥമവയസി ദത്തം തോയമൽപം സ്മരന്ത ശിരസി നിഹിത ഭാര നാരികേലാനരാണാം സലിലമമൃതകൽപം ദദ്യുരാജീവനാന്തം നഹി കൃതമുപകാരം സാധവോ വിസ്മരന്തി. അർത്ഥം: ആദ്യ വയസ്സിൽ നൽകിയ അല്പമാത്രം വെള്ളം ഓർമ്മിച്ച് തെങ്ങുകൾ, തലയിൽ വളരെയധികം ഭാരമുള്ള കായ്കൾ ആജീവനാന്തം താങ്ങി നിൽക്കുകയാണ്. ആ കായ്കളിൽ നിറച്ചു വച്ചിരിക്കുന്നതോ അമൃതിന് സമമായ വെള്ളവും. ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ മറക്കുന്നവരല്ല സജ്ജനങ്ങൾ എന്ന് സുഭാഷിതം പറയുന്നു. കുട്ടിക്കാലത്ത് കുഞ്ഞിക്കൈകളിൽ കൊള്ളാവുന്നത്ര വെള്ളം മാത്രമായിരിക്കും തെങ്ങിൻ തൈകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അത് ഓർമ്മയിൽ സൂക്ഷിച്ചാണോ എന്ന് തോന്നും. വലുതാകുമ്പോൾ തെങ്ങുകൾ തേങ്ങയ്ക്കുള്ളിൽ അമൃതിന് സമമായ ഔഷധാംശമുള്ള മധുരമായ പാനീയം കരുതി വയ്ക്കുന്നത്. നാം ചെയ്യുന്ന ഉപകാരം ചെറുതോ വലുതോ എന്നതല്ല, ഒരാൾ ചെയ്തു തന്ന ഉപകാരം ജീവിതകാലം മുഴുവൻ ഓർത്തുവയ്ക്കുക എന്നതത്രേ പ്രധാനം. അത് നന്മ മനസ്സിൻ്റെ അടയാളമാണ്. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന സംസ്കാരശീലമാണ് പുതുതലമുറയുടേത്. അവിടെ പരോപകാര സ്മരണ കുറഞ്ഞാണ് കാണപ്പെടുക. എങ്കിലും കുട്ടിക്കാലം മുതൽ പരോപകാര ശീലങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടത് മാതാപിതാക്കൾ അവരുടെ കർത്തവ്യമായി കരുതുക. അത് കഥകളിലൂടെയും അനുഭവ പാഠങ്ങളിലൂടെയും മറ്റുമാവാം. ഉപകാരം ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞില്ലെങ്കിലും ഉപകാര സ്മരണയുള്ളവരായി നമ്മുടെ തലമുറകൾ തെളിയട്ടെ എന്ന് പ്രത്യാശിക്കാം.

0: രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ വയലാറിന്റെ അശ്വമേധം എന്ന കവിത കേൾക്കാം. ആലാപനം വി മധുസൂദനൻ നായർ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 17-ാം ദിവസമായ ഇന്ന് രാമോദ്വഹം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രസീത പ്രകാശൻ കാര. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരുകസേര. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി. നാടകരചന കൃഷ്ണകുമാർ. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്

അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9:00 ചിത്രപരിചയം. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വയലാറിന്റെ കവിത അശ്വമേധം ആലപിക്കുന്നത് വി. മധുസൂദനൻ നായർ.

വന്നു ഞാൻ വിശ്വ സംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വ സംസ്കാര വേദിയിൽ പുത്തനാം

തിരയേ, എന്തൊരു ഉന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ, കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെറ്റി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ.

നൃത്തമാടിയതാണ് കുളമ്പുകൾ. തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരി ചെമ്പൻ കുതിരയെ. പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വ

0: അന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ, മണ്ണിൽ നിന്നും പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണന്നോരു നാൾ ഈ കുതിരയെ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരു നാളി കുതിരയെ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകിൽ എന്റെ ചൈതന്യ വീജികൾ. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ, മായുകിൽ എന്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലാറിന്റെ അശ്വമേധം എന്ന കവിത, ആലപിച്ചത് വി മധുസൂദനൻ നായർ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
5: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 August 31 മുതൽ September 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്. ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
6: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: ഫോൺ നമ്പർ 9656120022.
8: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
1: ഇന്ന് September 2. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം September 2 വർഷത്തിലെ 245-ാം ദിനമാണ്. September 2 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1789 US ട്രഷറി വകുപ്പ് സ്ഥാപിതമായി. 1946 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തി. 1957 വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. 1960 ടിബറ്റിൽ പ്രഥമ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. 1969 USAയിൽ ന്യൂയോർക്കിൽ ആദ്യ ATM സ്ഥാപിതമായി. 1998 പൈലറ്റ് രഹിത എയർക്രാഫ്റ്റ് നിഷാന്ത് വിജയകരമായി പരീക്ഷിച്ചു. 2007 ഇൻസാറ്റ് 4 CR വിക്ഷേപണം നടന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായ TK മാധവൻ, ഏഷ്യയിലെ ആദ്യ വനിതാ ട്രെയിൻ ഡ്രൈവർ സുരേഖ യാദവ് തുടങ്ങിയവരുടെ ജന്മദിനവും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപകനായ PRE D കുബേർട്ടിൻ, ജ്ഞാനപീഠ ജേതാവായ മറാത്തി സാഹിത്യകാരൻ VS ഗണ്ടേൽക്കർ തുടങ്ങിയവരുടെ ചരമദിനവും September 2.
8: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: വചനാമൃതം. ജീവിതം എളുപ്പമല്ല. സ്വയം ശക്തനാകണം. മികച്ച സമയം ഒരിക്കലും കടന്നു വരില്ല. ഉള്ള സമയം മികച്ചതാക്കണം. ചാണക്യൻ.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447-648-094, 9745-220163, 7511-11-2140.
5: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
6: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര, നെല്ലൂന്നി.
0: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
6: big exclusive studio Kannurof, Simbolo and Collar, other brands, Grandfoss, Hutik, Vox Laminate.
0: Phone 9496-420-880,
6: 8111-933-600.
0: CM Vistara.
6: CM Vistara, Nilluni.
0: ഒരൊറ്റ ചോദ്യം. നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
7: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961-004648, 9495-127627, 9656-948321.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങം 17, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിച്ച

വിദ്യാർത്ഥികളുടെ പേരിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. ഭരണഘടനയുടെ 142 വകുപ്പ് പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണിത്. ഇതോടെ 5 ഡൽഹിയിൽ നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിക്കുന്നതായി CJP സഹ കൺവീനർ സൗരവ് ദാസ് അറിയിച്ചു. മദ്രാസ് റെജിമെന്റിന് കീഴിൽ സെക്കന്ദ്രാബാദിലുള്ള സൈനിക ആയുധപ്പുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 24 മണിക്കൂറും സൈനിക പാറാവുള്ള 3 കവാടങ്ങളും വലിയ മതിലുകളും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ആയുധപുരയിൽ നിന്ന് ആയുധമോഷണം നടന്ന അങ്കലാപ്പിലാണ് സൈനിക താവളം. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്തം ആഭ്യന്തര വളർച്ചയിൽ 7.8% മുന്നേറ്റം പ്രകടമായത് ജനങ്ങളുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഈ നേട്ടം ഏറെ മികവുറ്റതാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മോദി പറഞ്ഞു. എന്നാൽ ഇത് വെറും കണക്കുകൊണ്ടുള്ള അഭ്യാസമാണെന്നും മോദി സർക്കാരിൻ്റെ അടയാളമായ വ്യാജ ഇന്ത്യ പദ്ധതി തടസ്സമില്ലാതെ തുടരുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇന്ന് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 173rd ജയന്തി. 19th ഉത്തരാർദ്ധത്തിൽ ജനിച്ച് 20th ആദ്യപാദം വരെയുള്ള കാലയളവിൽ മനുഷ്യ സമുദായത്തിൻ്റെ സർവതോന്മുഖമായ ഉത്കർഷത്തിനായി മാതൃകാപരമായ ജീവിതം ചരിത്രത്തിൽ ബാക്കി വെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് 2 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പാലാ MLA മാണി സി കാപ്പന് 1 വർഷം തടവും 5.30 കോടി രൂപ പിഴയും വിധിച്ചു. തടവ് 1 വർഷമായതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. 4 ചെക്ക് കേസുകളിലായിട്ടാണ് വിധി. പിഴ 1 മാസത്തിനകം നൽകിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ജഡ്ജി SA ഖലാനെ ഉത്തരവിൽ പറഞ്ഞു. പിഴ സംഖ്യ പൂർണ്ണമായും നൽകുന്നതുവരെയുള്ള കാലം 9% പലിശയും നൽകണം. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മാണി സി കാപ്പന്റെ അഭിഭാഷകൻ പറഞ്ഞു. വില കുത്തനെ കയറുന്ന സാഹചര്യത്തിൽ പഞ്ചസാര സംഭരിക്കുന്നതിന് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. September 15 സംഭരിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായാണ് കുറച്ചിരിക്കുന്നത്. November 30 വരെ നിയന്ത്രണം ബാധകമായിരിക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 1003. 8 ജില്ലകളിൽ നിന്നായി സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4000 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ 583 പേർ വിദേശികളാണ്. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികൾ തട്ടിച്ചുവെന്നതിന് VPVV കമ്പനി ചെയർമാൻ വെങ്കിട്ട വെങ്കിട്ട അടക്കം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തവരെ പാട്യാല ഹൗസ് കോടതി റിമാൻഡ് ചെയ്തു. US സർക്കാർ കമ്പനിക്ക് നൽകിയതായി ഇവർ അവകാശപ്പെടുന്ന പ്രതിരോധ കരാർ ബുധനാഴ്ച ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. അതിനിടെ തട്ടിപ്പിന്റെ പിന്നിൽ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ സാബ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിക്കും അയാളുടെ കൂട്ടാളിയായ അഖിൽ അഹമ്മദിനുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇവർ രാജ്യം വിട്ടുവെന്നാണ് സംശയിക്കുന്നത്. H1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H4 എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. നിയമം നടപ്പിലായാൽ 1000 H4 വിസ ഉടമകൾക്ക് US നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം 4 മുതൽ പ്രാബല്യത്തിലായി. ക്യൂബെക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി 1 വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് 23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി 4 ചുമതലയേറ്റു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ അനന്തരവൾ ദൃഷ്ടി മുഖർജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 28 വയസ്സായിരുന്നു. പശ്ചിമബംഗാളിലെ ബിർഭൂം ജില്ലയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഓണക്കാല വിപണിയിൽ 34.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടി കുടുംബശ്രീ. എല്ലാ ജില്ലകളിലും

0: ഓപ്പറേഷൻ തൂഫാന് ഇനി വേഗം കൂടും. ജില്ലകളിലെ ഡാൻസ് ഓഫ് സംഘങ്ങളുടെ ഉപയോഗത്തിനായി 84 വാഹനങ്ങളാണ് ആഭ്യന്തര വകുപ്പ് വാങ്ങുന്നത്. ജില്ലാതലത്തിലും റേഞ്ച് തലത്തിലുമുള്ള നാർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റുകളെയും ശക്തിപ്പെടുത്തും. ഇവർക്കായി 24 വാഹനങ്ങൾ വാങ്ങും. പ്രമുഖ കോൺഗ്രസ് നേതാവും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷനും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദേശീയ കായിക ദിനാചരണത്തിൽ കേരള സർവകലാശാലയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കടക്കം പോലീസുകാരുടെ മർദ്ദനമേറ്റു. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും 15 സെപ്റ്റംബർ നൽകണം. ഹജ്ജ് പോളിസി 2027 വകുപ്പ് 21 പ്രകാരം ആരോഗ്യവാന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തുന്നതിനായി 2 ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ട പരിശോധനയും യാത്ര പുറപ്പെടുന്ന തീയതിയോട് അനുബന്ധിച്ച് 2 ഘട്ട പരിശോധനയും നടത്തും. മഹാരാഷ്ട്രയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2.68 കോടി വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു. വോട്ടർമാരെ ഒഴിവാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP വോട്ട് ചോരി ആയോഗും തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്നും അവരുടെ ആത്യന്തിക ലക്ഷ്യം BJP ജയം ഉറപ്പുവരുത്തുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. 229 യാത്രക്കാരുമായി പോയ വിമാനം അരമണിക്കൂർ പറന്ന ശേഷമാണ് വടക്കൻ ഗോവയിലെ മോപ്പ വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണ്. ചൊവ്വാഴ്ച രാവിലെ 9:16 യാത്രയാരംഭിച്ച വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലൊന്ന് തകരാർ സംഭവിച്ചതായി 15 മിനിറ്റിന് ശേഷമാണ് എയർ ട്രാഫിക് കൺട്രോളിന് സന്ദേശം ലഭിച്ചത്. ഇതേ തുടർന്ന് മോപ്പയിൽ അടിയന്തര ലാൻഡിംഗിന് സൗകര്യമൊരുക്കി. 9:51 വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ പറഞ്ഞു. ദേശീയ അധ്യാപക പുരസ്കാരത്തിന് പിന്നാലെ സംസ്ഥാന അധ്യാപക അവാർഡിന്റെ അംഗീകാരവും നേടി പുഴാതി GUP സ്കൂൾ പ്രഥമ അധ്യാപകൻ KP സുനിൽകുമാർ. കഴിഞ്ഞ മാസമായിരുന്നു ദേശീയ അംഗീകാരം ലഭിച്ചത്. അധ്യാപനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവാണ് പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 3rd സ്ഥാനമാണ് ചാവശ്ശേരി ഹൈസ്കൂൾ നേടിയത്. സംസ്ഥാനത്തെ 2700 ഹൈസ്കൂളുകളിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മികച്ച അധ്യാപനത്തിനും വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമായി സംസ്ഥാന അധ്യാപക അവാർഡ് നേടി മമ്പറം HSS പ്രഥമ അധ്യാപകൻ K. വിനോദ്കുമാർ. 3 പതിറ്റാണ്ടോളം നീണ്ട അധ്യാപന ജീവിതത്തിനിടെ മമ്പറം ഹൈസ്കൂളിന്റെ അക്കാദമികവും പാഠ്യേതരവുമായ മികവിന് നേതൃത്വം നൽകിയ അധ്യാപകനാണ് വിനോദ്കുമാർ. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. കൗൺസിലറായിരുന്ന KK അഭിമന്യുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തില്ലങ്കേരി കാഞ്ഞരാട് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ജനപ്രിയ ഗാനങ്ങളിലൂടെ മാപ്പിളപ്പാട്ടിന്റെ തനിമ ചോരാതെ തലമുറകളെ സംഗീതസാന്ദ്രമാക്കിയ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട് ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി 12 അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് 2 മാസമായി ചികിത്സയിലായിരുന്നു. കൂത്തുപറമ്പ് മൂര്യാട് നിന്ന് കാണാതായ 15 വയസ്സുകാരനെ തലശ്ശേരി ചോനാടത്തു നിന്ന് കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തിയ കുട്ടി കണ്ണൂരിൽ താമസിക്കുകയും ചൊവ്വാഴ്ച വൈകിട്ടോടെ തലശ്ശേരിയിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ.

0: ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7025900108.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: കൃഷ്ണ.

യാദവരെ ദ്വാരകയിൽ താമസിപ്പിച്ചതിന് ശേഷം ബലരാമനും കേശവനും മധുരയിലെത്തി. കാളയവനൻ്റെ കോപത്തിൽ നിന്നും മോചനം നേടിയ മധുര സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് ജരാസന്ധൻ്റെ പട എത്തിയത്. മധുരയിലെ ജനങ്ങൾ വീണ്ടും വിഷമത്തിലായി. ജരാസന്ധനും സൈന്യവും കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന രാമകൃഷ്ണന്മാരെ പിന്തുടർന്നു. പർവ്വതമുകളിലേക്ക് കയറിയ രാമകൃഷ്ണന്മാരെ പിന്നീട് ജരാസന്ധൻ കണ്ടില്ല. മധുര കംസന്റെ മകൻ ഭരിച്ചു. പേരുകേട്ട രാജ്യമായിരുന്നു വിദർഭ. ഭീഷ്മകനാണ് രാജ്യം ഭരിക്കുന്നത്. ഭീഷ്മകന്റെ മകനാണ് രുക്മി, ജരാസന്ധന്റെ വലതുകരം. ഭീഷ്മകന്റെ മകളാണ് രുക്മിണി. യാദവർ മധുര വിട്ട കാര്യവും രാമകൃഷ്ണന്മാർ ഒളിച്ചോടിയ കാര്യവും വിദർഭ അറിഞ്ഞു. ഭീഷ്മക രാജാവ് രുക്മിണിയുടെ സ്വയംവരം തീരുമാനിച്ചു. വസന്തകാലത്ത് രണ്ടാം പഞ്ചമിയിൽ വിവാഹ മഹോത്സവം. രുക്മിണി കേശവനെ ആലോചിച്ച് കണ്ണുനീരണിഞ്ഞു. ഒരു ബ്രഹ്മചാരിയോട് രുക്മിണിയുടെ ദൂതുമായി കേശവനെ കാണുവാൻ ദ്വാരകയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രഹ്മചാരി കേശവനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് രുക്മിണി. സ്വയംവരത്തിനുള്ള മണ്ഡപം ഉയർന്നു കഴിഞ്ഞു. കൊട്ടാരം ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം എത്തി. പക്ഷേ ശിശുപാലനുള്ളതാണ് രുക്മിണിയെന്ന് പരസ്യമായതോടെ പലരും മടങ്ങിപ്പോയി. രുക്മിണി മൗനയായിരിക്കുകയാണ്. മരണം പടികേറി വരുന്നത് രുക്മിണി മനസ്സിൽ കണ്ടു. പെട്ടെന്ന് ആരോ തൻ്റെ കരം ഗ്രഹിക്കുന്നതായി അവൾക്ക് തോന്നി. അത് അവരുടെ തോഴിയായിരുന്നു. രഹസ്യമാണ്. ഒരു ബ്രാഹ്മണൻ നിങ്ങളെ കാണാൻ വളരെ നേരമായി കാത്തു നിൽക്കുന്നു. ദ്വാരകയിലേക്ക് പറഞ്ഞയച്ച ബ്രാഹ്മണനെ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു. ബ്രാഹ്മണനെ വിളിപ്പിച്ചു. മാധവൻ എത്തുമോ? ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്തും. അല്ല, എത്തി എന്ന് തന്നെ പറയാം. രുക്മിണി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. പ്രഭാതമായി. കൊട്ടാരത്തിൽ സർവത്ര ബഹളം. രാജാക്കന്മാർ അണിഞ്ഞൊരുങ്ങി. ആഹാരശാല മുതൽ സ്വയംവര മണ്ഡപം വരെ ജനത്തിരക്ക്. സ്വയംവര മണ്ഡപത്തിൽ അവസാനം എത്തിയത് ശിശുപാലനായിരുന്നു. സിംഹാസനത്തിൽ അഴകിയ രാവണനെ പോലെ അയാൾ ഇരിപ്പുറപ്പിച്ചു. മുഹൂർത്തമായി. നാദസ്വരമുയർന്നു. കന്യക കടന്നു വരുവാനുള്ള മുഹൂർത്തമായി. ദേവസ്ത്രീകളെപ്പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായ രുക്മിണി മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. രുക്മിണിയുടെ ഹൃദയം നിലവിട്ട് തുടിച്ചു. അവൾ ഗോപികാരമണനെ പ്രാർത്ഥിച്ചു. സുവ്രതയും രുക്മിണിയും പുറത്തിറങ്ങി. അംബികാക്ഷേത്രത്തിൽ നിന്നും സ്വയംവര മണ്ഡപം വരെ കന്യകമാർ താലപ്പൊലിയുമേന്തി നിൽക്കുന്നു. രുക്മിണി ചുറ്റും നോക്കി. ബ്രാഹ്മണൻ പറഞ്ഞു, നടന്നോളൂ, കേശവൻ തേരുമായി എത്തിയിട്ടുണ്ട്. രുക്മിണി കേശവൻ്റെ കരം പിടിച്ച് രഥത്തിലേക്ക് കയറി. ദ്വാരകയിലേക്ക് രഥമിളകി പറന്നു. എന്താണ് സംഭവിച്ചെന്നറിയുവാൻ നിമിഷങ്ങളെടുത്തു. രുക്മി ബഹളം കേട്ട് ഓടി വന്നു. ആരോ വിളിച്ചു പറഞ്ഞു, രാജകുമാരിയെ കൃഷ്ണൻ കൊണ്ടുപോയി. രുക്മി ക്രോധാവേശത്തോടുകൂടി പറഞ്ഞു, തേര് കൊണ്ടുവരിക. രാജാക്കന്മാർ ആഭരണങ്ങൾ വലിച്ചു മാറ്റി. പടച്ചട്ടകൾ അണിഞ്ഞു. വിദർഭയിലെ സൈന്യങ്ങൾ ആയുധങ്ങളുമായി തയ്യാറായി. അവന് വിടരുത്. കൃഷ്ണൻ ദ്വാരകയിൽ നിന്നും വിദർഭയിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ബലരാമൻ സംഭവത്തിൻ്റെ ഗതി ഊഹിച്ചു. സൈന്യത്തെയും കൂട്ടി വിദർഭയിലേക്ക് തിരിക്കുകയും ചെയ്തു. രുക്മിയുടെ സൈന്യവും യാദവപ്പടയും ഏറ്റുമുട്ടി. രുക്മിയെ കൊല്ലാനോങ്ങിയ കേശവനെ രുക്മിണി തടഞ്ഞു. എൻ്റെ സഹോദരനാണ്, വധിക്കരുത്. രാജാക്കന്മാരും സൈന്യവും ഓടിപ്പോയതുകൊണ്ട് ദുഃഖിതനായ രുക്മി മണപ്പുറത്തു തന്നെ ഇരുന്നു. തേരാളി രഥം കൊണ്ടുവന്നു. രുക്മി പറഞ്ഞു, എടോ സാരഥി, ഞാനിനി വിദർഭയിലേക്ക് വരുന്നില്ല. ഒരു ശപഥം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. സഹോദരിയെ കൂടാതെ, കൃഷ്ണനെ വധിക്കാതെ നഗരത്തിലേക്ക് വരികയില്ല എന്നതായിരുന്നു ശപഥം. അത് നിറവേറ്റാനായില്ല. ഇനി ഞാൻ നഗരത്തിലേക്കില്ല. ഇത് പിതാവിനെ അറിയിക്കുക. സാരഥി ഭീഷ്മകനോട് കാര്യങ്ങൾ പറഞ്ഞു. പിതാവ് മകനെ കാണാനെത്തി. സുവ്രതയും കൂടെ വന്നു. ഭീഷ്മകൻ അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചു. ഭോജകടം എന്ന സ്ഥലത്തിന് പേരു നൽകി. സുവ്രതയുമൊത്ത് രുക്മി അവിടെ വസിച്ചു. കേശവനും രുക്മിണിയും ബലരാമനും സൈന്യവും ദ്വാരകയിലെത്തി. രേവതി കാത്തു നിൽക്കുകയായിരുന്നു. ദ്വാരകയിൽ ആഹ്ലാദം തിരതല്ലി. രേവതിയുടെ പിതാവ് ഹിമതടത്തിലേക്ക് തപസ്സിന് പോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. രുക്മിണി ഗർഭം ധരിച്ചു. രുക്മിണിയുടെ പ്രസവത്തിന് എല്ലാവരും കാത്തിരുന്നു. രുക്മിണി പ്രസവിച്ചു ആൺകുഞ്ഞ്. പക്ഷേ കുഞ്ഞിനെ കാണാനില്ല. കേശവൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു.

0: വിളിച്ചു. രുക്മിണിയോട് പറഞ്ഞു, ദേവി, നമ്മുടെ മകൻ മരിച്ചിട്ടില്ല, കാലമാകുമ്പോൾ അവൻ തിരിച്ചെത്തും. ഹിരണ്യാക്ഷൻ്റെ പുത്രനായ ശമ്പനൻ ലോകാധിപത്യത്തിനു വേണ്ടി തപസ് തുടങ്ങി. ബ്രഹ്മാവിനോട് അമരത്വമാണ് വരമായി ചോദിച്ചത്. അത് അസാധ്യമാണെന്ന് പറഞ്ഞപ്പോൾ ശമ്പനൻ പറഞ്ഞു, കാമദേവൻ മാത്രമേ എന്നെ വധിക്കാവൂ. ബ്രഹ്മാവ് അതനുവദിച്ചു. ശിവന്റെ നേത്രാഗ്നിയിൽ കാമദേവൻ മരിച്ച കാര്യം ശമ്പരന് അറിയാമായിരുന്നു. എന്നാൽ കേശവന്റെയും രുക്മിണിയുടെയും മകനായി ജനിച്ച പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മമായിരുന്നു. ഇത് ശമ്പരന് അറിയാമായിരുന്നു. ശമ്പരൻ ദ്വാരകയിലെത്തി. പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കരത്തിലേന്തി പുറത്തേക്ക് വന്നു. ശബ്ദം കേട്ട് കുഞ്ഞുണർന്നു. ശമ്പരന് കുഞ്ഞിനെ കൊല്ലുവാൻ തോന്നിയില്ല. ആ കുഞ്ഞിനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ശത്രുസംഹാരം നടത്തിയ തൃപ്തിയോടെ ശമ്പരൻ ഭവനത്തിലെത്തി. സമുദ്രത്തിൽ വീണ കുഞ്ഞിനെ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം മുക്കുവൻ്റെ വലയിൽ കുടുങ്ങി. വിശിഷ്ടമായ മത്സ്യത്തെ മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു. ശമ്പരൻ്റെ കൊട്ടാരത്തിൽ ദാസിയായി നിൽക്കുന്ന രതിയുടെ കരത്തിൽ മത്സ്യം വന്നുപെട്ടു. അതിന് പിളർന്നപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒരു ചോരക്കുഞ്ഞിനെ കണ്ടു. ആരുമറിയാതെ ആ കുഞ്ഞിനെ ഭവനത്തിൽ കൊണ്ടുപോയി അവൾ വളർത്തി. തൻ്റെ ഭർത്താവായ കാമദേവൻ തന്നെയാണ് മകനായി വളരുന്നത് എന്ന് രതിക്ക് മനസ്സിലായി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
1: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജൽസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷെയ്നർഡ് നൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ് വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസോയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി

0: കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു MLA യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും ും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 ൽ പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫയ്ക്ക് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി VD സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി

0: നേപ്പാളിലെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷംഘായി സഹയോഗ സംഘടനസ്യ സദസ്യ ദേശാനാം ആഹ്വാനം കൃതവാൻ യത് ആതങ്കവാദസ്യ വിത്തപോഷണം ആതങ്കവാദീനാം സംഘടനെ പ്രവേശഃ ഉഗ്രവാദസ്യ പ്രസാരഃ ആതങ്കവാദീനാം സുരക്ഷിതാശ്രയസ്ഥലാനി ച സമാവിഷ്ടം സമ്പൂർണം തന്ത്രം ഉന്മൂലയേത്. ഹിഹ ബിഷ്കേക് നഗരെ ആയോജിതം ഷംഗായി സഹയോഗ സംഘടനസ്യ 26th ശിഖര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി ഉക്തവാൻ യത് ആതങ്കവാദസ്യ വിഷയെ ദ്വിവിധവാൻ മാനദണ്ഡാനാം കിമപി സ്ഥാനം ന ഭവിതുമർഹതി. വിദേശമന്ത്രാലയസ്യ പശ്ചിമവിഭാഗസ്യ സചിവഃ സിവി ജോർജ് വാർത്താഹരസമ്മേളനെ അവദത് യത് പ്രധാനമന്ത്രി വിശ്വസ്യ വിഭിന്നേഷു ഭാഗേഷു പ്രവർത്തമാനാനാം സംഘർഷാണാം വിഷയെ ചിന്താം പ്രകടിതവാൻ. സദസ്യദേശാനാം നേതാരഃ സംഘടനസ്യ 25th വർഷപൂർത്യവസരെ ബിഷ്കേക് ഘോഷണാപത്രേ ഹസ്താക്ഷരം അപി കൃതവന്തഃ. ശിഖരസമ്മേളനസ്യ സമാപനം ആതങ്കവാദ പ്രതിരോധഃ ഊർജ ആപദ്വ്യവസ്ഥാപനം അംഗീയ സഹകാരിതാ ചേതി വിഷയാൻ സമാവിശ്യ ത്രയോദശ പ്രമുഖ പരിണാമൈ സഹ അഭവത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ജലശക്തി മന്ത്രാലയസ്യ വിഭാഗീയ ശിഖര സമ്മേളനസ്യ സമാപന സത്രം സംബോധയിഷ്യതി. ഹ്യഃ പ്രാരബ്ധമിദം ദ്വിദിവസീയം വിഭാഗീയ ശിഖര സമ്മേളനം പ്രധാനമന്ത്രിണാ ടീം ഇന്ത്യ ഇത്യസ്യ ഭാവനാം സുദൃഢീകർത്തും സഹകാരാത്മക സംഘവാദം ച അധികം സുദൃഢീകർത്തും പരികൽപിതാനാം വിഭാഗീയ ശിഖര സമ്മേളനാനാം ശൃംഖലായാഃ പ്രഥമം സമ്മേളനമസ്തി. അസ്മിൻ ശിഖര സമ്മേളനെ കേന്ദ്ര രാജ്യ പ്രശാസനാനി മഹത്വപൂർണാനാം ക്ഷേത്രീയ പ്രാഥമികതാനാം വിഷയെ വിചാരവിമർശം കരിഷ്യന്തി. അഥ സമയബദ്ധാഃ കാര്യയോജനാഃ ച നിർമാസ്യന്തി. ശിഖര സമ്മേളനെ ചതുർഷു പ്രമുഖ ക്ഷേത്രേഷു വിശേഷം ധ്യാനം ദീയതേ. തേഷു ജലസംരചനാ പരിയോജനാനാം സമയബദ്ധം കാര്യാന്വയനം ജലസഞ്ചയ ജനഭാഗിദാരി ക്യാച്ച് ദ റെയിൻ ഇത്യേതത് പേയജലസ്രോതസാം സ്ഥായിത്വം ജലജീവനോപക്രമഃ ച സമ്മിലിതാഃ സന്തി. ഉപരാഷ്ട്രപതിഃ സിപി രാധാകൃഷ്ണൻ അദ്യ ഛത്തീസ്ഗഢേ രായപുരസ്യ യാത്രാം കരിഷ്യതി. സ്വീയ യാത്രാവധൌ ഉപരാഷ്ട്രപതിഃ രായപുരസ്യ അഖില ഭാരതീയായുർവിജ്ഞാന സംസ്ഥാനസ്യ തൃതീയേ ദീക്ഷാന്ത സമാരോഹേ ഭാഗം ഗ്രഹീഷ്യതി. ബെൽജിയം ദേശസ്യ പ്രധാനമന്ത്രി ബാ ഡി വേബർ അദ്യാരഭ്യ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഭവിഷ്യതി. യാത്രാവധൌ സഹ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ദ്വൈപാക്ഷിക സംബന്ധാനാം സമഗ്ര പരിദൃശ്യസ്യ പരസ്പര ഹിത സംബന്ധാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയാണാം ച വിഷയേ ദ്വിപക്ഷീയ വാർത്താം കരിഷ്യതി. പ്രധാനമന്ത്രി ഡി വേവർ ഭാരത യൂറോപീയ സംഘയോഃ മുക്ത വാണിജ്യ സന്ധേഃ സന്ദർഭേ ആയോജിതം വ്യാവസായിക കാര്യക്രമമപി സംബോധയിഷ്യതി. സഹ മുംബൈ നഗരമപി ഗമിഷ്യതി യത്ര ഹീരക ക്ഷേത്രസ്യ പത്തന വ്യവസ്ഥായാഃ പരിവഹന ആപൂർത്തി വ്യവസ്ഥായാശ്ച പ്രതിനിധിഭിഃ സഹ വിചാര വിനിമയം കരിഷ്യതി. വിദേശമന്ത്രാലയസ്യ അനുസാരം ഏഷാ യാത്ര ഭാരത ബെൽജിയം ദേശയോഃ സഹഭാഗിതാം സുദൃഢീകർത്തും മഹത്വപൂർണമവസരം പ്രദാസ്യതി. സമമേവ വ്യാപാര വിനിയോഗയോഃ രക്ഷായാഃ സുരക്ഷായാശ്ച പ്രൌദ്യോഗിക്യാഃ നവീകരണീയോർജായാഃ സമ്പർക്കസ്യ അഥ പ്രതിജനസംബന്ധാനാം ച ക്ഷേത്രേഷു പാരസ്പരികഹിതസ്യ സഹയോഗമപി വർദ്ധിഷ്യതേ. നേപാളസ്യ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാഹ ഉക്തവാൻ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ.
4: സർവമംഗള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാത്വിക് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ആൻഡ് കേരള ആയുർവേദ സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും പ്രമേഹ രോഗ നിർണയ പരിശോധനയും ഈ മാസം 6 രാവിലെ 10 മുതൽ 1 വരെ ഏളക്കുഴിയിലെ സ്വാന്തന പരിചരണ കേന്ദ്രത്തിൽ വച്ച് നടക്കും. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11 പയ്യന്നൂർ സ്വാമി ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ. വിശദവിവരങ്ങൾക്ക് 0497280641 അല്ലെങ്കിൽ 9497720572. ഇരിട്ടി പായം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പരിചയസമ്പന്നരായ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. +2 കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് ഈ മാസം 10 പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷിക്കണം. ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 5 രാവിലെ 10:30 ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും.
1: തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ.
4: കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് DHQ ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ ബാർബർ നിയമനം. മുൻപരിചയമുള്ളവർ വ്യാഴാഴ്ച രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പിലെ ജില്ലാ റൂറൽ പോലീസ് ആസ്ഥാനത്ത് അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ ദേവത്താർകണ്ടി ഗവൺമെന്റ് UP സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിൽ LP ടീച്ചർ, ജൂനിയർ ലാംഗ്വേജ് ഹിന്ദി പാർട്ട് ടൈം അഭിമുഖം നാളെ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ കായിക അധ്യാപകൻ അഭിമുഖം ഇന്ന് രാവിലെ 10 നടക്കും. ധർമ്മടം പാലയാട് ഡയറ്റ് ലാബ് സ്കൂളിൽ അപ്പർ പ്രൈമറി വിഭാഗത്തിൽ ഹിന്ദി അഭിമുഖം ഈ മാസം 5 രാവിലെ 11 നടക്കും. തലശ്ശേരി ഗവൺമെന്റ് അയ്യലത്ത് UP സ്കൂളിൽ LPST അഭിമുഖം നാളെ രാവിലെ 10 നടക്കും. വിശദവിവരങ്ങൾക്ക് 9946772355 നമ്പർ ഒരിക്കൽ കൂടി 9946772355. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഗസ്റ്റ് ട്രേഡ്മാൻ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10. വിശദവിവരങ്ങൾക്ക് 0490247531 നമ്പർ ഒരിക്കൽ കൂടി 0490247531530.
1: തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം.
4: കണ്ണാടിപ്പറമ്പ് നുഞ്ഞേരി മുഹമ്മദ് കുട്ടി തങ്ങൾ ആണ്ടു നേർച്ച ഈ മാസം 6

0: അടക്കം. തങ്ങൾ ഹൗസിൽ രാവിലെ 11 മണിക്ക് മൗലീദ് പാരായണം, 12:30 കഥം ദുവ, തുടർന്ന് അന്നദാനം എന്നിവയുണ്ടാകും. ചാല കൊറ്റംകുന്ന് ആദി മൂലിയാടൻ കാവിൽ ഈ മാസം 6-ാം തീയതി രാവിലെ മഹാഗണപതി ഹോമം നടത്തും. ഉച്ചയ്ക്ക് 12 പ്രസാദ സദ്യ, 1 മണിക്ക് ഹോമത്തിന്റെ പ്രസാദ വിതരണം എന്നിവയുണ്ടാകും. എടക്കാട് കടമ്പൂർ പൂത്തൃക്കോവിൽ ബാലഭദ്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഞായറാഴ്ച തുടങ്ങും. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
2: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ്, കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
8: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
7: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
8: യെസ്,
7: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
8: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
7: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
8: 9447-371-836,
7: 8078-502-836.
9: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
10: 10 വേണ്ട സാർ, ആരോമയിലെത്താം.
11: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം, അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആൽക്കഹോളിക് അനോണിമസ് നമുക്ക് പുതിയ കാലത്ത് അനിവാര്യമായൊരു പ്രവർത്തന സമ്പ്രദായമാണ്. മദ്യപാനം വളരെ ചെറിയ തോതിൽ ആരംഭിക്കുകയും പിന്നീട് അതിന് ഒഴിവാകാൻ പറ്റാത്ത തരത്തിലൊരു ട്രാപ്പിലേക്ക്, ഒരു കെണിയിലേക്ക് അകപ്പെടുകയും ചെയ്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒപ്പം അതിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരും ധാരാളമുണ്ട്. അതിനെന്താണ് മാർഗം? ആശുപത്രി ചികിത്സയാണോ അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളാണോ? അതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒരു പേരാണ് ആൽക്കഹോളിക് അനോണിമസ്.

0: സ്വന്തം അനുഭവത്തിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അങ്ങേക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: നമസ്കാരം. എനിക്കിത് അതിനെപ്പറ്റി പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ 2017 ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിപ്പെടുന്നത്. ആ ഡി അഡിക്ഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാനൊരു രോഗിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായത്. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് ഓർമ്മയില്ലാത്ത കാലം മുതൽ മദ്യം കഴിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ അത് ആഘോഷങ്ങൾക്ക് അതല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ പരിമിതമായ കാലത്ത് മാത്രമേ മദ്യം കഴിച്ചിട്ടുള്ളൂ. അത് മദ്യം കഴിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കൺട്രോൾ വിട്ടിട്ട് അവസാനം ഛർദ്ദിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ എന്നെ വീട്ടിലെടുത്ത് എത്തിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം തുടർച്ചയായിട്ട് പോയിട്ടില്ല, വല്ലപ്പോഴും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് പറയുന്നത്, ഞാൻ ഒരു കുറച്ച് കാലം രാഷ്ട്രീയ പാർട്ടീൻ്റെ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും എനിക്ക് മദ്യം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ മദ്യം കഴിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം അത് പബ്ലിക്കായിട്ട് പറ്റില്ല. അപ്പോൾ രഹസ്യമായിട്ട് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നാട് വിട്ടു പോകും. ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ എവിടെയെങ്കിലും പോയി തങ്ങി മദ്യം കഴിക്കും. അതങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനുഭവം. അത് ഏതാണ്ട് 58-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ആൽക്കഹോളിക് അനോണിമസിൽ എത്തിപ്പെടുന്നത്. അതിപ്പം 9 വർഷവും 2 മാസവും കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ വരുമ്പം എന്നെ ചേർത്ത് പിടിക്കാൻ കുറേ ആളുകളുണ്ടായി. പിന്നെ ഈ ആൽക്കഹോളിക് അനോണിമസിന് ഒരു കാരണമുള്ള നിർബന്ധങ്ങളുമില്ല, ഫീസുകളില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരാം, ആവശ്യമില്ലെങ്കിൽ വരാതിരിക്കാം. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സ്വാതന്ത്ര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാരണം എനിക്ക് എപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ റിബൽ സ്വഭാവമുള്ള ഒരാളാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് എനിക്കൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ പോലും ഞാൻ അങ്ങനെ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് എൻ്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ ഞാൻ ഏകനായിട്ട് മാറിയ ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാം എൻ്റെ സ്വഭാവത്തിൻ്റെ ഒറ്റായിരുന്നു. അപ്പം ഞാനിത് മനസ്സിലാക്കിയതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഇതൊരു മദ്യപാനം മാത്രമല്ല ഓരോ വ്യക്തിയെക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ സ്വഭാവത്തിനുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് അഹങ്കാരം, ഈഗോ എന്ന് പറയുന്നത് വല്ലാത്ത നിലയിലുള്ള ഒരാളായിരുന്നു ഞാൻ. അത് ഇപ്പോഴും എനിക്കത് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവുമുണ്ട്, വിവേകമുണ്ട്. ഈ 3 കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ 1, ആൽക്കഹോളിക് അനോണിമസിൻ്റെ 12 പടികളും അതിൻ്റെ പാരമ്പര്യങ്ങളും, അതിനനുസരിച്ച് നമ്മൾ ജീവിതക്രമമാണ് ചിട്ടപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും നമ്മൾ മറ്റുള്ള ഒരു രോഗാവസ്ഥയിലുള്ള രോഗമുള്ള ആളുകളുടെ പോലെ തന്നെ മദ്യപാനികളെയും നമ്മൾ ചേർത്ത് പിടിക്കാന്നുള്ളൊരു, അയാൾ ഒരു രോഗിയാണെന്നുള്ള ഒരവസ്ഥയിൽ നമ്മൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. പക്ഷേ അയാൾക്ക് പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. ഇതൊരു ആത്മീയതയും കൂടിയുണ്ട്, മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് 1 മുതൽ 12 വരെ കാണാതെ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. 1-ാം പടി എന്ന് പറയുന്നത് തന്നെയാണ് മദ്യത്തിൻ്റെ മുന്നിൽ ഞാൻ ശക്തിഹീനനാണെന്ന് സ്വയം സമ്മതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം. കാരണം നേരത്തെ പറഞ്ഞ അതിൻ്റെ വാക്കിയായിട്ട് പറയാനുള്ളത്, കാരണം എനിക്ക് 7 സമയത്തും എനിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് മുക്തനാകാമെന്നുള്ളൊരു നമ്മുടെ അഹങ്കാരമാണ് നമ്മളത് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ശാരീരികപരമായിട്ട് നമുക്ക് വയ്യെങ്കിൽ പോലും നമ്മുടെ അഭിമാനം നമ്മളെ അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള 12 പടികളാണ്. ഈ 12 പടികളാണ് നമ്മളെ ഇതിലേക്ക്, ഓരോ പടിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു ദൈവവിശ്വാസിക്കോ വിശ്വാസമില്ലാത്തവനോ ഇതിൽ പങ്കെടുക്കാം. ഇതിന് യാതൊരു രീതിയിലുള്ള ഒരു ഇതുമില്ല. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനോണിമിറ്റി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓഫീസുകൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ രഹസ്യമായിട്ട് ഇരുന്നിട്ടാണ് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. പക്ഷേ അതിൻ്റെ ഒരു എന്തെങ്കിലും വിധത്തിലുള്ള അടയാളം ആ ഒരു ഏത് സ്ഥലത്താണോ ഉള്ളത് ആ സ്ഥലത്ത് ഉണ്ടാവും. അപ്പം അറിയാം, ആളുകൾക്കറിയാം ഇങ്ങനെ. പക്ഷെ നമ്മൾ ആ പബ്ലിക്കായിട്ട് പറയാൻ നിൽക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ.
0: 58-ാമത്തെ വയസ്സിലാണ് അങ്ങ് ഈ ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ച് അറിയുന്നത് പറഞ്ഞു. വളരെ ചെറുപ്പത്തിലെ മദ്യപാനം ആരംഭിച്ചതായിട്ട് പറഞ്ഞു. ഈ കാലത്തിനിടയിൽ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ അവശതകൾ രോഗങ്ങൾക്കൊക്കെ കാരണമായിട്ട് മദ്യം മാറിയിട്ടുണ്ടാവില്ലേ?
1: അത് അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ, എന്നെ സംബന്ധിച്ചിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2011 മുതൽ 2017 വരെയുള്ള ഒരു 6 വർഷമാണ് എൻ്റെ നിയന്ത്രണം വിട്ട രീതിയിലുള്ള മദ്യപാനം ഉണ്ടായത്. പക്ഷേ ആരുടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് എനിക്ക് ശാരീരികപരമായിട്ടുള്ളൊരു ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. അതായത് പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങൾക്കൊന്നും വലിയ കേടുപാടില്ലാതെ പോയി. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അത് ആദ്യം പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ വല്ലപ്പോഴും മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടിയിലുള്ള സമയത്ത് ഒരു 10-20 വർഷത്തോളം അത് തീർത്തു എന്ന് പറഞ്ഞ പോലെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അന്നേരം നാട്ടിലറിയാം.

0: ചെയ്യുന്നതുകൊണ്ട് എവിടെയെങ്കിലും പോകും. 99 ഞാൻ പാർട്ടിൻ്റെ ബന്ധം അതിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നതിന് ശേഷം പിന്നെ പരസ്യമായ ഒരു മദ്യപാനായി. അപ്പോൾ 2012 എൻ്റെ അച്ഛൻ മരിക്കുന്നുണ്ട്. അപ്പോൾ 2011 മുതൽ ഞാൻ ഇത് കണ്ടിന്യൂ ആക്കി. 2012 എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പിന്നെ ഞാൻ ഒരു മുതിർന്ന രംഗം ഞാനാണ്. അപ്പോൾ എൻ്റെ കീഴിൽ ആ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ ഞാനെനിക്കൊരു സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടി. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ സമയത്ത് എൻ്റെ രണ്ട് മക്കൾക്കും ചെറിയ ചെറിയ ജോലി കിട്ടി. ഒരു മകൻ്റെ ജോലിയുണ്ട്, സർക്കാർ സർവീസിൽ ജോലിയുണ്ട്. അപ്പം അതിൻ്റെ ഇളയവൻ്റെത്തും പ്രൈവറ്റ് സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അഹങ്കാരമാണ് കണ്ടിന്യൂ നേരം വെളുക്കുമ്പോൾ മുതൽ അവസാനം തല കുത്തി വീഴുന്ന സമയം വരെയുള്ള മധ്യത്തിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. എനിക്കെൻ്റെ ഉള്ളിലുണ്ട് ഇത് നിർത്തണം, ഇത് ശരിയാവില്ല ശരിയാവില്ല എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരിക്കലും സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം.
1: പക്ഷേ
0: ശ്രമം അതിന് മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രമം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും ഒരു വിശ്വാസിയായിരുന്നില്ല. അതിപ്പോഴും അല്ല, ഞാൻ പറഞ്ഞൊരു വിശ്വാസിയായിരുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അതുണ്ട് ഇത് നിർത്തണമെന്നുള്ളത്. എനിക്ക് മുന്നേ പറഞ്ഞ പോലെ ഈ നേരം വെളുത്ത് നമ്മളുടെ ആ മദ്യത്തിൻ്റെ ഹാങ് ഓവർ മാറി വരുന്നൊരു അവസ്ഥയിലാണ് തലേ ദിവസമുള്ള കാര്യങ്ങൾ മുഴുവനും ചിന്തിക്കുക. പിന്നെ ഞാൻ അങ്ങനെ ഒരു ബഹളങ്ങളുള്ള ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. വീട്ടിൽ ഭാര്യയോടായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എൻ്റെ ഭാര്യേനെ ഈ രോഗം വല്ലാത്ത നിലയിൽ ബാധിച്ചു എന്നുള്ള സത്യമാണ്. അതിനകത്ത് ഇന്നും ആ ഭാര്യ മുക്തിയായിട്ടില്ല എന്ന് പറയാം. ഞാൻ അങ്ങനെ മാറി മാറി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു മാനസിക രോഗം മാത്രമല്ലല്ലോ, ഇത് മറ്റുള്ളവർക്കും കൂടി പകരുന്ന ഒരു രോഗമാണ്. മദ്യം കഴിക്കുന്ന ആളിൽ നിന്ന് ആ കുടുംബത്തിലുള്ള കൂട്ടർക്കും ഈ രോഗം പകരുന്നുണ്ട്. കാരണം ഒരു മദ്യപാനിയോട് ഒന്നിച്ച് താമസിക്കുന്ന ആൾക്കും മദ്യപാന രോഗം പിടിപെടും. അതുകൊണ്ട് തന്നെയാണ് ആവണമെന്നില്ല, ഒരിക്കലും ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയായ അല്ലനോൺ എന്ന് പറയുന്ന മീറ്റിങ്ങും, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള മീറ്റിംഗ്. കുട്ടികളുടെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ അത്ര കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അല്ലനോണിൻ്റെ മീറ്റിംഗ് ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ ഏഴര മീറ്റിംഗ് നടക്കുന്നതിനോട് ചേർന്നിട്ട് തന്നെ അല്ലനോൺ മീറ്റിംഗ് ഉണ്ട്. കാരണം
1: അതിനെക്കുറിച്ച്, അതായത് ഒരു മദ്യപാനിയുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മദ്യപാനം കൊണ്ട് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന അമ്മമാർ, സ്ത്രീകൾ, അതുപോലെ കുട്ടികൾ, ഇവരുടെ ഒരു റീഹാബിലിറ്റേഷൻ, അവർക്കൊരു സപ്പോർട്ട് നൽകാനുള്ള ഒരു രണ്ട് ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ?
0: അതെ.
1: അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കും.
0: അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മദ്യപാനം, അതായത് മദ്യപാനം മാത്രം, ലഹരി മൊത്തത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലഹരി എന്ന് പറയുന്നത് എല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്ത് മദ്യം മാത്രമല്ല രാസലഹരികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഒരു മദ്യാസക്തൻ്റെ കുടുംബത്തിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ മാത്രമായിരിക്കില്ല ഇതിൻ്റെ പ്രശ്നക്കാരൻ, അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളും ഈ രോഗത്തിന് അടിപ്പെടും. അപ്പോൾ അവരുടെ മോചനം കൂടിയാണ്. മാത്രം ഈ പറയുന്ന രോഗാവസ്ഥയിൽ പെട്ട ആളെ പരിചരിക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അയാളൊരു മുക്തി നേടാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരം അയാൾ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് കുടുംബം, ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം. അപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകൾ അയാൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അല്ലനോണിൻ്റെ മീറ്റിങ്ങിന് പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും ഇതൊരു തിരിച്ചറിവുണ്ടാവും. കാരണം അവരെയും ഈ രോഗം വന്നതിന് ശേഷം, ഈ രോഗത്തിന് അടിപ്പെട്ടതിന് ശേഷം അവർക്കും ചികിത്സ വേണം. അവരേക്കും കൂടിയിട്ടാണ് ഈ അല്ലനോൺ മീറ്റിംഗ് നടക്കുന്നത്. അതും അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവനും എഐൻ്റെ നടപടിക്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെയും ഇത് ബാധിച്ചിട്ടുണ്ടാവും. അച്ഛനും ഇങ്ങനെ മദ്യം കഴിച്ചു വരുന്നു, അമ്മ അച്ഛനുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. ഇത് കണ്ടു വളരുന്ന കുട്ടികളിലും ആ രോഗം എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരും ഈ പറഞ്ഞ അനുസരണമില്ലാതെയും അവർ ചിലപ്പം ഒരു മുതിർന്ന് വരുമ്പോൾ അവരും ഇപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളിൽ പോലും ഈ ശീലം വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അല്ലറ്റി എന്ന് പറയുന്ന മീറ്റിങ്ങുകളും അതിൻ്റെ ഒന്നിച്ച് നടക്കുന്നത്. അത് ഒരു മദ്യാസക്തനായിരിക്കുന്ന രോഗിക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവരുടെയും കൂടി പിന്തുണ നമുക്ക് വേണം. എന്നാൽ മാത്രമാണ് അത് മുന്നോട്ട് പോകും.
1: സ്വന്തം അനുഭവത്തിലേക്ക് വന്നാൽ ആൽക്കഹോളിക് അനോണിമസുമായിട്ട് ബന്ധപ്പെട്ടു രോഗമുക്തി ഏതാണ്ട് നേടിക്കഴിഞ്ഞു. പിന്നീട് പിരിഞ്ഞു പോയ അല്ലെങ്കിൽ തന്നെ വെറുത്ത കുടുംബങ്ങളൊക്കെ തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ?
0: എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമൊന്നുമില്ല. പക്ഷേ നാട്ടിൽ ഒരു വല്ലാത്ത നിലയിൽ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള ഒരു 6-7 വർഷം കൊണ്ട്, ചുരുങ്ങിയ ഒരു 6 വർഷം കൊണ്ട് എല്ലാവരാലും ഞാൻ വെറുക്കപ്പെട്ടു പോയി എന്നുള്ള സത്യമായിരുന്നു. പക്ഷേ ഇന്ന് കുടുംബത്തിൽ ഞാൻ ബന്ധുക്കളുമായിട്ടൊന്നും അത്ര നല്ലൊരു ഇതിലേക്ക് പോകുന്നില്ല. കാരണം അവരൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയായിരുന്നു, ഒരു ഒറ്റയാണെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ നാട്ടിൽ ഞാൻ ഇന്നും ആളുകൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കുറച്ച് കാലഘട്ടങ്ങളിലുള്ള എൻ്റെ ശരിയായ പ്രവർത്തനം. ഞാൻ നല്ലപോലെ വായിക്കുന്ന ഒരാളായിരുന്നു. അതിപ്പോഴും അത് ഞാൻ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കാരണം 2017 ശേഷമാണ് ഞാൻ വായനയിലേക്ക് തിരിച്ചു വരുന്നത്. ചെറുപ്പത്തിൽ നല്ലപോലെ വായിക്കുമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസം കുറവായിരുന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവമായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ 9-ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിക്കുകയും ആ അധ്വാനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ മറ്റുള്ള സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് മുന്നേ പറഞ്ഞ പോലെ ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഞാൻ മദ്യം കഴിച്ചുകൊണ്ടിരുന്നുള്ള സത്യമാണ്. പക്ഷേ അത് അവസാനം എനിക്ക് തന്നെ ഒരു ദുരിതമായി മാറിക്കഴിഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പം വെച്ച് നാട്ടിൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും, എല്ലാത്തിനും നമ്മൾ മുമ്പിൽ തന്നെ ഉണ്ടാവും. കാരണം ഒരു സമയത്ത് എന്നോട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കളവ് പറയുക എന്നുള്ളതായിരുന്നു. കാരണം മദ്യം കഴിക്കാൻ വേണ്ടി പൈസ കിട്ടാൻ വേണ്ടി പലരോടും പല രീതിയിലും കളവ് പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ പണം മേടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം പല നിലയിൽ ഇന്ന് എനിക്ക് കളവ് പറയേണ്ടി വരുന്നില്ല എന്നുള്ള സത്യമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ആരോടും ഇന്ന് കളവ് പറയേണ്ടി വരുന്നില്ല. അതുതന്നെയാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അവനവനോട് തന്നെ അവനവൻ സത്യസന്ധനായിരിക്കുമെന്നുള്ളതാണ്. പുറമേയുള്ള ആളുകളോടല്ല, നമ്മളോട് തന്നെ.

0: തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആൾക്കഹോളിക് അനോണിമസിൻ്റെ മീറ്റിങ്ങുള്ള സ്ഥലങ്ങളിൽ വരിക. അത് നിങ്ങൾ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ അനുഭവവും ശക്തിയും നമ്മൾ പ്രതീക്ഷയുമാണ് മറ്റുള്ളവരുമായിട്ട് പരസ്പരം പങ്കുവെക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് രോഗത്തിൽ നിന്ന് മുക്തി കിട്ടുമെന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും നമുക്കറിയാം ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഇതുപോലെ ചില വിഷങ്ങൾ കഴിച്ച് അവസാനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചില ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയവരുടെ തിരിച്ചറിവ് ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങയുടേത് ഉൾപ്പെടെ. ആ തിരിച്ചറിവ് ആൽക്കഹോളിക് അനോണിമസ് എന്നുള്ളൊരു നല്ല പ്രസ്ഥാനത്തിലൂടെ സമൂഹത്തിന് വ്യാപിക്കട്ടെ. അതിലൂടെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും.
0: നന്ദി.
2: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169 9447169 1777.
3: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
4: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
5: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
6: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
5: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
6: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
7: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
6: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവൻ നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ.
0: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.

0: ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, civilization dialogue forum, young scientists forum and young authors conclave.
0: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റാ സെന്റർ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റാ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.

0: undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who, even in these very unnerving and difficult times, with two wars raging on, global uncertainty and volatility, have given India 7.8% growth in the quarter April to June 26.
1: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ ബെയ്വർ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ ബെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
1: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 50 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെയെത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടി അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് റേഡിയോ എയ്റ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. മാപ്പിളപ്പാട്ടുമായിട്ട് എത്തുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ നാലാം തരത്തിൽ പഠിക്കുന്ന ഫാത്തിമത്ത് റിൻഷ.
1: നമസ്കാരം, എന്റെ പേര് ഫാത്തിമത്ത് റിൻഷ. ഞാൻ കല്ലൂർ ന്യൂ യു പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മാപ്പിളപ്പാട്ടാണ്.

0: ഇപ്പോൾ കേട്ട മാപ്പിളപ്പാട്ട് പാടിയത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ നാലാം തരത്തിൽ പഠിക്കുന്ന ഫാത്തിമത്ത് റിൻഷ. ലഹരിയെ കുറിച്ച് സംസാരിക്കുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ഗായത്രി ടിവി.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായത്രി ടിവി, കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിൻ്റെയും വീടിൻ്റെയും വെളിച്ചമാകേണ്ട എത്രയോ യുവജീവിതങ്ങളാണ് ലഹരിയുടെ ഇരുട്ടിലേക്ക് വീണു പോകുന്നത്. ഒരു നിമിഷത്തെ രസത്തിനോ കേവലം ഒരു ഫാഷനായോ തുടങ്ങിയ ആ ശീലം ഇല്ലാതാക്കുന്നത് ഒരു വ്യക്തിയുടെ ഭാവി മാത്രമല്ല, ഒരു വലിയ കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷകളെയാണ്. ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ഈ വില്ലനെ സൗഹൃദത്തിൻ്റെ പേരിൽ പോലും നമ്മൾ അടുത്തടുപ്പിക്കരുത്. ഓർക്കുക, ലഹരിയോട് പറയുക നോ, ജീവിതത്തോട് പറയുക യെസ്. നമ്മുടെ ചുറ്റുമുള്ള ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ ശരിയായ ചികിത്സയിലേക്കും കൗൺസിലിംഗിലേക്കും നയിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. ലഹരിയില്ലാത്ത ആരോഗ്യമുള്ള സുന്ദരമായ ഒരു നാളേക്കായി നമുക്ക് കൈകോർക്കാം, സ്വയം കാത്തു സൂക്ഷിക്കാം, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെയും. സ്റ്റേ ട്യൂൺഡ്, ഹാവ് എ നൈസ് ഡേ.
0: ലഹരിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം നടത്തിയത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ ഗായത്രി ടി വി ആണ്. ഇനി ഒരു കൊച്ചു കഥയാണ് കഥ അവതരിപ്പിക്കുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ രണ്ടാം തരത്തിൽ പഠിക്കുന്ന നൈഷിക നിവേദ്.
2: ഏവർക്കും നമസ്കാരം, ഞാൻ നൈഷിക നിവേദ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കുറുനരിയും കൊക്കും. പണ്ട് പണ്ടൊരു കാട്ടിൽ കുറുനരിയും കൊക്കും താമസിച്ചിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു നാൾ കുറുനരി കൊക്കിനെ വിരുന്നിന് വിളിച്ചു. കുറുനരി ഭക്ഷണം വിളമ്പിയത് രണ്ട് പരന്ന പാത്രത്തിലായിരുന്നു. കൊക്കിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. കുറുനരി എല്ലാം സുഖമായി കഴിച്ചു. കുറച്ചു കഴിഞ്ഞ് കൊക്ക് കുറുനരിയെ തന്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. കൊക്ക് ഭക്ഷണം ഉയരമുള്ള രണ്ട് ഭരണിയിലായിരുന്നു വിളമ്പിയത്. തന്റെ നീളമുള്ള ചുണ്ടിന്റെ സഹായത്താൽ കൊക്ക് ഭക്ഷണം വേഗതയിൽ കഴിച്ചു. കുറുനരിക്ക് ഒന്നും കഴിക്കാൻ സാധിച്ചില്ല. നമ്മുടെ ദുഷ്കർമ്മങ്ങൾക്ക് തിരിച്ചടി കിട്ടും. നന്ദി, നമസ്കാരം.
0: ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ രണ്ടാം തരത്തിൽ പഠിക്കുന്ന നൈഷിക നിവേദാണ്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചത്.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: നെല്ലിക്കാക്കുട്ടി. ദൂരെ ദൂരെ ഒരിടത്ത് ഒരു പാവം കൃഷിക്കാരനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. വീട്ടുവളപ്പിൽ കൃഷി നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചത്. കഠിനാധ്വാനം ചെയ്യാൻ സദാ സന്നദ്ധനായിരുന്നതിനാൽ ദാരിദ്ര്യമെന്തെന്ന് അവർക്ക് അറിയേണ്ടി വന്നില്ല. ജീവിതം സുഖകരമായി മുന്നോട്ടു പോയെങ്കിലും ഒരു ദുഃഖം കൃഷിക്കാരനെയും ഭാര്യയെയും അലട്ടി. വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങളായെങ്കിലും അവർക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെയിരിക്കെ കർഷകൻ ഒരു നാൾ കാട്ടിൽ നിന്നും ഒരു നെല്ലിമരത്തിൻ്റെ തൈയുമായി വീട്ടിലെത്തി. അദ്ദേഹം അത് ഭാര്യയെ കാണിച്ച് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ നെല്ലിത്തൈ വീട്ടുവളപ്പിൽ നടാം. നെല്ല് വളർന്ന് മരമാകുമ്പോൾ

പ്പോൾ അതിൽ നിറയെ നെല്ലിക്കുണ്ടാവും. അവ പറിച്ചു വിറ്റ് നമുക്ക് ധാരാളം പണമുണ്ടാക്കാം. കൃഷിക്കാരനും ഭാര്യയും ചേർന്ന് നെല്ലിത്തൈ മുറ്റത്ത് നട്ടു. പിറ്റേന്ന് മുതൽ അവരതിന് മുടങ്ങാതെ വെള്ളമൊഴിച്ചു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെല്ലി വളരെ വേഗം വളർന്നു. ഏതാനും ദിവസങ്ങൾക്കകം അത് പടർന്ന് പന്തലിച്ച് ഒത്തൊരു മരമായി മാറി. വൈകാതെ തന്നെ നെല്ലിമരത്തിൽ ഒരു പൂ വിടർന്നു. അത് കായ്ക്കുകയും ചെയ്തു. ഇത്ര വലിയ നെല്ലിമരത്തിൽ ഒറ്റക്കായേ ഉള്ളൂ എങ്കിലും അതവരെ സന്തോഷിപ്പിച്ചു. അവർ മരത്തിൻ്റെ ചുവട്ടിൽ കൂടുതൽ വെള്ളമൊഴിക്കുകയും വളമിടുകയും ചെയ്തു. പിറ്റേന്ന് മുതൽ ആ നെല്ലിക്ക വലുതാകാൻ തുടങ്ങി. സാധാരണ നെല്ലിക്കയുടെ വലുപ്പത്തിൽ നിന്നും ആദ്യമൊരു മാങ്ങയുടെ വലുപ്പമായി, പിന്നെ ഒരു തേങ്ങയോളം വലുത്, ഒടുവിലൊരു ഒത്ത വരിക്കച്ചക്കയുടെ വലുപ്പം. അമ്പമ്പോ, ഇതെന്തൊരു നെല്ലിക്ക! ഇങ്ങനെയൊരു നെല്ലിക്ക ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. മൂത്തു നിൽക്കുന്ന നെല്ലിക്കയെ നോക്കി കൃഷിക്കാരൻ അന്തം വിട്ടു. ഞാനും മൂപ്പത്തിയിൽ നമുക്കിത് പറച്ച് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം. എന്നാൽ നമുക്ക് കൈ നിറയെ പണം കിട്ടും, ഭാര്യ പറഞ്ഞു. നമ്മുടെ നെല്ലിമരത്തിൽ ആദ്യമുണ്ടായ ഈ നെല്ലിക്ക ഞാൻ വിൽക്കില്ല. ഏറെ ആശിച്ചുണ്ടായി ഇത് നമുക്ക് തന്നെ തിന്നണം. കൃഷിക്കാരൻ്റെ ആഗ്രഹത്തിന് ഭാര്യ എതിരെ നിന്നില്ല. രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞതും നെല്ലിക്ക മൂപ്പെത്തി. കൃഷിക്കാരൻ തോട്ടിക്കൊണ്ട് കൂറ്റൻ നെല്ലിക്ക പറിക്കാൻ നോക്കി. തോട്ടിയുടെ കൊളുത്ത് നെല്ലിക്കയുടെ ഞെട്ടിൽ സർവശക്തിയും എടുത്ത് വലിച്ചിട്ടും കൃഷിക്കാരന് അത് പറിക്കാനായില്ല. അത്രക്കുറപ്പായിരുന്നു നെല്ലിക്ക ഞെട്ടിന്. പിന്നെ മൂർച്ചയേറിയ ഒരു കത്തിയെടുത്ത് എളിയിൽ തിരുകി അദ്ദേഹം നെല്ലിമരത്തിൽ കയറിപ്പറ്റി. കത്തികൊണ്ട് നെല്ലിക്കയുടെ ഞെട്ടി അറുത്ത് നിലത്തിട്ടു. കൃഷിക്കാരൻ്റെ ഭാര്യ ആകാംക്ഷയോടെ നോക്കി നിൽക്കെ വലിയ ശബ്ദത്തോടെ നെല്ലിക്ക മുറ്റത്തു വന്നു വീണു. പെട്ടെന്നൊരു അത്ഭുതമുണ്ടായി. ചക്കയോളം പോന്ന നെല്ലിക്ക ആ വീഴ്ചയിൽ രണ്ടായി പിളർന്നു. അപ്പോൾ അതിനകത്ത് സുന്ദരനായൊരാൺകുഞ്ഞ്. കൃഷിക്കാരനും ഭാര്യയും വാ പിളർന്നു നിന്നുപോയി. ശരീരം മുഴുവനും നെല്ലിക്കയുടേതുപോലെ ഇളം പച്ച നിറമുള്ള, തലമുടിക്ക് നെല്ലിക്കയുടേതുപോലെ കടും പച്ച നിറമുള്ള ഒരു കുഞ്ഞ്. അവർക്ക് സന്തോഷം അടക്കാനായില്ല. മക്കളില്ലാത്ത തങ്ങൾക്ക് ദൈവം കൊണ്ടുവന്ന് തന്നതാണ് ഈ സമ്മാനമെന്നവർ കരുതി. കൃഷിക്കാരൻ ആ കുഞ്ഞിനെ വാരിയെടുത്ത് സ്നേഹപൂർവ്വം മാറോട് ചേർത്തു. അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി അദ്ദേഹം പറഞ്ഞു, എടീ, ഇന്നു മുതൽ ഇവൻ നമ്മുടെ മകനാണ്. ഇവൻ്റെ നിറം കണ്ടില്ലേ? നമുക്കിവനെ നെല്ലിക്കാക്കുട്ടി എന്ന് വിളിക്കാം. അതുമതി, ഈ സുന്ദരക്കുട്ടിന് ചേരുന്ന പേരു തന്നെയാണത്. പിന്നെ ആ കർഷക കുടുംബത്തിൽ ഉത്സവത്തിൻ്റെ നാളുകളായിരുന്നു. അവരവനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കി. അവൻ്റെ എന്താഗ്രഹവും അവർ ഞൊടിയിടക്കുള്ളിൽ സാധിച്ചു കൊടുത്തു. അതുപക്ഷേ അവനെ പ്രതികൂലമായി ബാധിച്ചു. മേലനങ്ങാതെ സുഖിമാനായി കഴിയാൻ അവൻ താല്പര്യം കാട്ടി. എന്നാൽ ഇത്തിരി കൂടി വളർന്നപ്പോൾ അവൻ്റെ സ്വഭാവം വീണ്ടും മാറി. പടുവികൃതിയായി തീർന്ന നെല്ലിക്കാക്കുട്ടി വേണ്ടതിലും വേണ്ടാത്തതിലുമൊക്കെ കൈവച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തി. അയൽവാസികൾക്ക് അവൻ്റെ ചെയ്തികൾ തീരാത്ത തലവേദന സൃഷ്ടിച്ചു. അവരുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന ആരോപണവും അവർക്ക് കേൾക്കേണ്ടി വന്നു. നെല്ലിക്കാക്കുട്ടിയുടെ ശല്യം മൂലം സഹികെട്ട അയൽക്കാർ കൂട്ടം കൂടി കൃഷിക്കാരനെയും ഭാര്യയെയും ചെന്ന് കണ്ട് പരാതി പറഞ്ഞു. അതേ, ഇവനെക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ സ്വൈര്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവനെയൊന്നും ചെയ്യാത്തത്. പക്ഷേ സഹികെട്ടാൽ ഞങ്ങൾ ചില അക്രമങ്ങൾ പ്രവർത്തിക്കാനും മടിക്കില്ല. അതൊന്നു പറയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ വന്നത്. അയൽക്കാരുടെ വാക്കുകൾ കൃഷിക്കാരനെയും ഭാര്യയെയും വല്ലാതെ വേദനിപ്പിച്ചു. അയൽക്കാരെ എന്തു പറഞ്ഞ് മടക്കി അയക്കണമെന്നറിയാതെ അവർ കുഴങ്ങി. നെല്ലിക്കാക്കുട്ടിയുടെ ശല്യം മേലിൽ ഉണ്ടാവില്ലെന്ന് മാത്രം കൃഷിക്കാരൻ അവർക്ക് ഉറപ്പ് നൽകി. അയൽക്കാർ പിറുപിറുത്തുകൊണ്ട് മടങ്ങുകയും ചെയ്തു. ആ ദിവസം കൃഷിക്കാരനോ ഭാര്യയോ നെല്ലിക്കാക്കുട്ടിയോട് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. എന്നും ചെയ്യുന്നത് പോലെ അവനെ ലാളിച്ചില്ല. അവനോട് വാതോരാതെ സംസാരിച്ചില്ല. തൂശനിലയിൽ ചോറും നെയ്യും വിളമ്പി ഉരുളയുരുട്ടി വായിൽ വെച്ച് കൊടുത്തില്ല. പകരം രണ്ടാളും വീട്ടുമുറ്റത്തിരുന്ന് തേങ്ങിക്കരയുക മാത്രം ചെയ്തു. അത് നെല്ലിക്കാക്കുട്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു. അയൽക്കാർ വന്നതും തന്നെക്കുറിച്ച് പരാതി പറഞ്ഞതുമൊക്കെ അവൻ അറിഞ്ഞിരുന്നു. അതൊക്കെ കേട്ടാണ് അച്ഛനും അമ്മയും കരയുന്നതെന്ന് അവന് മനസ്സിലായി. ഇനിയും അവരെ വിഷമിപ്പിക്കരുതെന്ന് മനസ്സിലുറച്ച് നെല്ലിക്കാക്കുട്ടി എഴുന്നേറ്റ് ചെന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുനീർ തുടച്ചപ്പോൾ അവനും കരച്ചിൽ വന്നു. മിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു, ഞാനിനി വികൃതിക്കുട്ടിയാവില്ല. നിങ്ങൾ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായി ഇവിടെ അടങ്ങിക്കഴിഞ്ഞുകൊള്ളാം. ഇനി ആരും എന്നെക്കുറിച്ച് പരാതി പറയാനും ഞാൻ ഇടയാക്കില്ല. നെല്ലിക്കാക്കുട്ടിയുടെ വാക്കുകൾ കൃഷിക്കാരനെയും ഭാര്യയും അതിരറ്റ് സന്തോഷിപ്പിച്ചു. അവർ മകനെ ചേർത്ത് പുണർന്ന് ആ നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വച്ചു. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന കാട്ടിൽ ഭീകരനായൊരു രാക്ഷസൻ എത്തിച്ചേർന്നു.

രാത്രികാലങ്ങളിൽ അവൻ ഗ്രാമത്തിലിറങ്ങി സർവനാശം വിതച്ചു. കണ്ണിൽ കാണുന്ന മനുഷ്യരെയും കന്നുകാലികളെയും എല്ലാം ശാപിട്ട് രാക്ഷസൻ വിലസി. ദിവസം ചെല്ലും തോറും ഗ്രാമവാസികളുടെ എണ്ണം കുറഞ്ഞു വന്നു. കന്നുകാലികളും മറ്റു വളർത്തുമൃഗങ്ങളും പേരിന് പോലും ഇല്ലാതായി. എപ്പോഴാണ് തങ്ങളും രാക്ഷസന്റെ ഭക്ഷണമാവുക എന്നതോർത്ത് ഗ്രാമീണർ പരിഭ്രമിച്ചു. കൊടും ക്രൂരനും കരുത്തനുമായ രാക്ഷസനോട് ഏറ്റുമുട്ടി ജയിക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതിനിടെ രാക്ഷസനെ പേടിച്ച് ചിലർ നാടുവിട്ടു പോവുകയുമുണ്ടായി. അങ്ങനെ ഗ്രാമമാകെ ഭയന്ന് വിറങ്ങലിച്ചു കഴിഞ്ഞു. രാക്ഷസന്റെ ക്രൂരതയെക്കുറിച്ചുള്ള കഥകൾ നെല്ലിക്കാക്കുട്ടിയുടെ കാതിലുമെത്തി. തന്റെ അയൽവാസികളെ രാക്ഷസൻ വിഴുങ്ങിയ വാർത്തകൾ അവന്റെ സ്വസ്ഥത കെടുത്തി. നാളെ അവൻ തന്റെ അച്ഛനമ്മമാരെയും തിന്നാൻ മടിക്കില്ലെന്ന് നെല്ലിക്കാക്കുട്ടിക്ക് തോന്നി. രാക്ഷസന്റെ ശല്യത്തിൽ നിന്ന് തന്റെ ഗ്രാമവാസികളെ രക്ഷിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. രാക്ഷസനോട് മല്ലിടാനൊരുങ്ങിയ അവൻ അച്ഛനമ്മമാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തെ ആക്രമിക്കുന്ന ആ രാക്ഷസന്റെ കഥ കഴിച്ച് ഞാൻ തിരിച്ചു വരും. നെല്ലിക്കാക്കുട്ടിയുടെ വാക്കുകൾ കൃഷിക്കാരനെയും ഭാര്യയെയും വല്ലാതെ പരിഭ്രമിച്ചു. ഇത്തിരി പോന്ന ഇവനാണോ കൂർത്ത കൊമ്പുള്ള തടിച്ച ശരീരമുള്ള ചുവന്ന ഉണ്ടക്കണ്ണുള്ള രാക്ഷസനെ നേരിടാൻ പോകുന്നത്? രാക്ഷസന്റെ ചെറുവിരൽ പോലും വേണ്ടി വരില്ല ഇവനെ നിലം പരിശാക്കാൻ. തങ്ങൾക്ക് നെല്ലിക്കാക്കുട്ടിയെ നഷ്ടപ്പെട്ടത് തന്നെയെന്ന് ചിന്തിച്ച് അവർ നിറകണ്ണുകളോട് പറഞ്ഞു, വേണ്ട മോനെ, നീ ഇപ്പോൾ കാട്ടിലേക്ക് പോകണ്ട. ദുഷ്ടനായ രാക്ഷസനെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് നീ ഒരേ ഒരു മകനല്ലേ? നിന്നെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. എന്നാൽ കൃഷിക്കാരൻ്റെയും ഭാര്യയുടെയും അപേക്ഷക്കും കണ്ണുനീരിനുമൊന്നും നെല്ലിക്കാക്കുട്ടിയുടെ വഴി തടയാനായില്ല. അവൻ ആത്മവിശ്വാസത്തോട് പറഞ്ഞു, അച്ഛനും അമ്മയും എന്നെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. ഞാൻ ജയിക്കാനായി തന്നെയാണ് പോകുന്നത്. കാട്ടിൽ ചെന്ന് രാക്ഷസനെ കൊന്ന് അവൻ്റെ ഓരോ കൊമ്പുകൾ ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊണ്ടുവന്ന് കാഴ്ചവെക്കും. ഇതും പറഞ്ഞ് നെല്ലിക്കാക്കുട്ടി വീടിൻ്റെ പടിയിറങ്ങി നടന്നു. മകൻ്റെ പോക്ക് നോക്കി നിൽക്കെ കൃഷിക്കാരൻ്റെയും ഭാര്യയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. പകൽ മുഴുവനും ആഹാരമൊന്നും കഴിക്കാതെ വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു രാക്ഷസൻ. നേരം ഇരുട്ടിയ ശേഷം ഗ്രാമത്തിൽ ചെന്ന് വല്ല തടിമാടന്മാരെയും പിടിച്ചു വിഴുങ്ങാമെന്നായിരുന്നു അവൻ്റെ കണക്ക് കൂട്ടൽ. അപ്പോഴാണ് നെഞ്ചു വിരിച്ച് നടന്നു വരുന്ന നെല്ലിക്കാക്കുട്ടിയെ രാക്ഷസൻ കണ്ടത്. അവിചാരിതമായൊരു കോളത്തതിൽ അവൻ സന്തോഷിച്ചു. രാക്ഷസൻ പാഞ്ഞു ചെന്ന് നെല്ലിക്കാക്കുട്ടിയെ രണ്ടു വിരൽ കൊണ്ട് തൂക്കിയെടുത്തു. അവൻ അപ്പടി വിഴുങ്ങാൻ നോക്കിയതും രാക്ഷസന് വീണ്ടും വിചാരമുണ്ടായി. ഇടിവിട്ടും പോലെ പൊട്ടിച്ചിരിച്ച് അവൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് നല്ല രസം തോന്നുന്നുണ്ട്. നിന്നെ വെറുതെ തിന്നാൻ ഒരു രസവും ഉണ്ടാവില്ല. എൻ്റെ ഗുഹയിൽ കൊണ്ടുപോയി ചുട്ടു തിന്നാലേ നല്ല സ്വാദുണ്ടാവും. രാക്ഷസൻ പറഞ്ഞത് കേട്ട് നെല്ലിക്കാക്കുട്ടിയുടെ ഉള്ളൊന്ന് കാളി. താനിന്ന് രാക്ഷസന്റെ ഭക്ഷണമായതു തന്നെ എന്നവൻ ഭയന്നു. എന്നാലത് പുറത്തു കാട്ടാതെ അവൻ അടങ്ങിക്കിടന്നു. രാക്ഷസനാകട്ടെ അവനെയും തോളിലിട്ട് കാട്ടിലൂടെ നടന്നു. തൻ്റെ തോളിൽ ഒരു ഉറുമ്പിരിക്കുന്നത് പോലെയേ രാക്ഷസന് തോന്നിയുള്ളൂ. അതേസമയം നെല്ലിക്കാക്കുട്ടിക്ക് തോന്നിയത് താനൊരു മലയുടെ മുകളിൽ കിടക്കുന്നതായാണ്. വഴിമധ്യേ വലിയൊരു മുരിക്കുമരം നിൽപ്പുണ്ടായിരുന്നു. രാക്ഷസൻ ആ വഴിയെ വേഗം കടന്നു പോയപ്പോൾ മുരിക്കിൻ്റെ മുള്ളുകൊണ്ട് നെല്ലിക്കാക്കുട്ടിയുടെ വിരൽ മുറിഞ്ഞു. ആ മുറിവിൽ നിന്ന് ചോര കുടുകുടാ ഒഴുകാൻ തുടങ്ങി. ചോര വീണ് രാക്ഷസന്റെ തോള് നനഞ്ഞു. രാക്ഷസൻ തോളിൽ നിന്ന് നെല്ലിക്കാക്കുട്ടിയെ തൂക്കിയെടുത്തു. ആ വിരലിൽ നിന്നുറ്റുന്ന ചോര കണ്ടപ്പോൾ രാക്ഷസന് കൊതി അടക്കാനായില്ല. അവൻ വേഗം ആ ചോര നക്കി കുടിച്ചു. ഹോ, എന്തൊരു കയ്പ്! രാക്ഷസന് ഛർദ്ദിക്കുവാൻ വന്നു. അതിലെന്താണൊരു അത്ഭുതം! നെല്ലിക്കാക്കുട്ടിയുടെ ചോരക്ക് കയ്പ് രസല്ലേ ഉണ്ടാവൂ. നെല്ലിക്കയുടെ കയ്പ് തന്നെ അവൻ്റെ ചോരയ്ക്കുമുണ്ടായി അത്രമാത്രം. എന്നാൽ രാക്ഷസന്റെ അത്ഭുതം മാറിയില്ല. നെല്ലിക്കാക്കുട്ടിയെ താഴെയിറക്കി നിർത്തി അവൻ പറഞ്ഞു, നിനക്ക് എന്തൊരു കയ്പാണ്! ഇങ്ങനെ കയ്ക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ തിന്നും? ചുട്ടാലും പൊരിച്ചാലും ഒന്നും നിന്റെ കയ്പ് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. എൻ്റെ കൺമുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ. എന്നിട്ടും നെല്ലിക്കാക്കുട്ടി അവിടെ നിന്നും അനങ്ങിയില്ല. അവൻ നെഞ്ചു വിരിച്ചു നിന്ന് രാക്ഷസന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, എടാ രാക്ഷസ, നീ എന്നോട് ഔദാര്യം കാട്ടുകയൊന്നും വേണ്ട. നീ ഇപ്പോൾ എൻ്റെ ചോര കുടിച്ചില്ലേ? ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ നിന്റെ കഥ കഴിയും. എൻ്റെ ചോര കൊടും വിഷമാണ്. വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ് അതിത്ര കയക്കുന്നത്. ഇനി നിനക്ക് രക്ഷയില്ല. അത് കേട്ട് രാക്ഷസൻ പേടിച്ചു വിറച്ചു. അവൻ നെല്ലിക്കാക്കുട്ടിയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് അപേക്ഷിച്ചു, ദയവായി എന്നെ രക്ഷിക്കണം. ഈ വിഷബാധയിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കൊരു വഴി കാട്ടിത്തരണം. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? പാവപ്പെട്ട ഗ്രാമീണരെയെല്ലാം കൊന്നു തിന്നുന്ന നീ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. നെല്ലിക്കാക്കുട്ടി പുരികം ചുള്ളിച്ച് ചോദിച്ചു, നീ എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചാൽ

0: ഞാൻ നിനക്ക് വലിയൊരു നിധി കാണിച്ചു തരാം. രാക്ഷസൻ പറഞ്ഞു, എങ്കിൽ ആദ്യം നിധി കാണട്ടെ, എന്നിട്ടാവും നിന്നെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നെല്ലിക്കാക്കുട്ടി വ്യവസ്ഥ വെച്ചു. രാക്ഷസൻ അപ്പോൾ തന്നെ അവനെയും കൂട്ടി ഒരു ഗുഹക്ക് മുന്നിലെത്തി. ഗുഹയുടെ മൂടി തുറന്ന് അവൻ അകത്ത് കിടന്നു. അവിടെ കൂനക്കൂട്ടിയിരിക്കുന്ന സ്വർണവും രത്നവും കണ്ട് നെല്ലിക്കാക്കുട്ടിയുടെ കണ്ണ് മഞ്ഞളിച്ചു. രാക്ഷസൻ അതെല്ലാം വാരിക്കൂട്ടി ഒരു ചാക്കിലാക്കി നിധിയടങ്ങിയ ചാക്ക് അവനു നേരെ നീക്കിവെച്ച് രാക്ഷസൻ പറഞ്ഞു, ഇതാ, ഇത് മുഴുവൻ നിനക്കുള്ളതാണ്. നിന്റെ അനവധി പരമ്പരകൾക്ക് സുഖമായി ജീവിക്കാൻ ഇതു ധാരാളമാണ്. ഇത് സ്വീകരിച്ച് എന്നെ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു തരിക. ഇപ്പോഴും എൻ്റെ നാവ് മുഴുവൻ കയക്കുന്നുണ്ട്. മരണം അടുത്തു കഴിഞ്ഞെന്ന് ഞാൻ ഭയക്കുന്നു. നെല്ലിക്കക്കുട്ടി കുറച്ചൊന്ന് ആലോചിച്ച ശേഷം പറഞ്ഞു, നീ നിന്റെ വാക്കു പാലിച്ച സ്ഥിതിക്ക് ഞാനും അങ്ങനെ ചെയ്യാം. ഇവിടെ അടുത്തു തന്നെ ഒരു കാട്ടരുവിയുണ്ട്. അതിലെ വെള്ളം വയറു നിറയെ കുടിച്ചാൽ നിന്റെ നാവിലെ കയ്പ് മാറി മധുരമാവും. അതോടെ നിന്റെ ദേഹത്ത് പടർന്ന വിഷാംശം ഇല്ലാതാവുകയും ചെയ്യും. രാക്ഷസൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ കാട്ടരുവിയുടെ കരയിലെത്തി. അവൻ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഒരു കവിൾ വെള്ളം കോരിക്കുടിച്ചു. അവൻ്റെ മുഖം തെളിഞ്ഞു. എന്തൊരു മധുരം! നാവിലെ കയ്പ് മുഴുവൻ എവിടെയോ പോയി ഒളിച്ചു. രാക്ഷസൻ ആർത്തിയോട് വീണ്ടും വീണ്ടും മധുരിക്കുന്ന വെള്ളം കോരിക്കുടിച്ചുകൊണ്ടിരുന്നു. നെല്ലിക്ക തിന്ന് വെള്ളം കുടിച്ചാൽ മധുരിക്കുന്ന സത്യം ഈ മണ്ടൻ രാക്ഷസനുണ്ടോ അറിയുന്നു. രാക്ഷസൻ വെള്ളം കുടിച്ച് വശം കിട്ടു. അവൻ്റെ വയർ ഭരണി പോലെ വീർത്തു വന്നു. അപ്പോഴെല്ലാം പോരാ പോരാ എന്നു പറഞ്ഞ് നെല്ലിക്കക്കുട്ടി അവനെ പ്രോത്സാഹിപ്പിച്ചു. വിഷാംശം തീർത്തും പോകട്ടെ എന്ന് കരുതി രാക്ഷസൻ പിന്നെയും വെള്ളം കുടിച്ചു. വയർ വീർത്തു വീർത്തൊടുവിൽ ധിം എന്ന ഒച്ചയോടെ പൊട്ടി. വയറ്റിലെ വെള്ളം മുഴുവനും കാട്ടരുവിയിലേക്ക് തന്നെ ഒഴുകി. രാക്ഷസൻ വെട്ടിയിട്ട തടി പോലെ നിലത്ത് വീണ് ചത്തു. രാക്ഷസന്റെ കൊമ്പ് രണ്ടും മുറിച്ചെടുത്ത് നിധിച്ചാക്കും ചുമന്ന് നെല്ലിക്കാക്കുട്ടി കാട് വിട്ടു പോന്നു. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ നെല്ലിക്കാക്കുട്ടിയെ ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ചു. രാക്ഷസന്റെ ശല്യത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചതിന് പ്രതിഫലമായി അവർ നെല്ലിക്കാക്കുട്ടിയെ നാടുവാഴിയായി അവരോധിച്ചു. നെല്ലിക്കാക്കുട്ടി അച്ഛനമ്മമാരോടൊപ്പം ദീർഘകാലം സുഖമായി ജീവിച്ചു.
1: ഇത് നാടോടി കഥകളുടെ നേരം. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, റേഡിയോ അറ്റ് സ്കൂളിലേക്ക് കുട്ടികളുടെ പരിപാടികൾ അയച്ചു തരാം. അയച്ചു തരേണ്ട നമ്പർ ഇതാണ്, 9037008960. മറക്കാതെ പരിപാടികൾ അയക്കുക. നമുക്ക് അടുത്ത റേഡിയോ അറ്റ് സ്കൂളിലൂടെ അത് കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
3: ആഹാ, അങ്ങനെ പറഞ്ഞാ?
2: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
3: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
4: മതി.
2: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
3: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
2: അതെന്താ?
3: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് മധുരഗീതങ്ങളിൽ തുമ്പി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ്. ആദ്യ ഗാനം അപരാധി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ, അമ്പിളി, രാജശേഖരൻ എന്നിവർ പാടിയത്. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. രചന പി ഭാസ്കരൻ മാസ്റ്റർ, സംഗീതം സലിൽ ചൗധരി.

വാണി ജയറാം ആലപിച്ചത്. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജെറി അമൽദേവ്. ചിത്രം മമത. 1979 ൽ ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

1972 പുറത്തിറങ്ങിയ ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. അടുത്തതായി രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

പന്തളം സുധാകരൻ്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി എം ജി ശ്രീകുമാറും എൻ ലതികയും പാടിയത് ചിത്രം മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1986 ആണ്.

മഞ്ചലേരിവ കൊഞ്ചും തിങ്കളായി വാ കുമ്പി മഞ്ചലേരിവ കൊഞ്ചും തിങ്ക

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സൂപ്പർമാൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് എസ് പി വെങ്കടേഷാണ് ഈണം നൽകിയത്. ഈ ഗാനമാവട്ടെ മധുരഗീതങ്ങളിൽ അടുത്തതായി.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999-447-6836
3: 9447-371-836
2: 8078-502-836
4: മധുര ഗീതങ്ങൾ.
5: തുമ്പി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം മഴവില്ല്.

കല്യാണരാമൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം 2008 പുറത്തിറങ്ങിയ പരുന്ത് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് അനിത ഷെയ്ഖ്. രചന ശരത് വയലാർ. സംഗീതം അലക്സ് പോൾ.

യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമ്മാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: തുമ്പി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മധുരഗീതങ്ങൾ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി.

0: ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ,
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 ചാരു കസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 ഒരു വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി, നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി. 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്: അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9 ചിത്രപരിചയം. രാത്രി 10 ഇഷ്ടങ്ങൾ, ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: റേഡിയോ മലബാർ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 2, ചിങ്ങം 17, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ പേരിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ജന്തർ മന്ദിറിലെ സമരം അവസാനിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. ഭരണഘടനയുടെ 142-ാം വകുപ്പ് പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണിത്. ഇതോടെ 5 ഡൽഹിയിൽ നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിക്കുന്നതായി CJP സഹ കൺവീനർ സൗരവ് ദാസ് അറിയിച്ചു. മദ്രാസ് റെജിമെന്റിന് കീഴിൽ

സെക്കന്ദ്രാബാദിലുള്ള സൈനിക ആയുധപ്പുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 24 മണിക്കൂറും സൈനിക പാറാവുള്ള 3 കവാടങ്ങളും വലിയ മതിലുകളും നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ആയുധപ്പുരയിൽ നിന്ന് ആയുധമോഷണം നടന്ന അങ്കലാപ്പിലാണ് സൈനിക താവളം. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്തം ആഭ്യന്തര വളർച്ചയിൽ 7.8% മുന്നേറ്റം പ്രകടമായത് ജനങ്ങളുടെ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിലും ഈ നേട്ടം ഏറെ മികവുറ്റതാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ മോദി പറഞ്ഞു. എന്നാൽ ഇത് വെറും കണക്കുകൊണ്ടുള്ള അഭ്യാസമാണെന്നും മോദി സർക്കാരിന്റെ അടയാളമായ വ്യാജ ഇന്ത്യ പദ്ധതി തടസ്സമില്ലാതെ തുടരുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇന്ന് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 173rd ജയന്തി. 19th ഉത്തരാർദ്ധത്തിൽ ജനിച്ച് 20th ആദ്യപാദം വരെയുള്ള കാലയളവിൽ മനുഷ്യ സമുദായത്തിൻ്റെ സർവതോന്മുഖമായ ഉത്കർഷത്തിനായി മാതൃകാപരമായ ജീവിതം ചരിത്രത്തിൽ ബാക്കിവെച്ചാണ് അദ്ദേഹം വിടവാങ്ങിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഓഹരി വാഗ്ദാനം ചെയ്ത് 2 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പാലാ MLA മാണി സി കാപ്പന് 1 വർഷം തടവും 5.30 കോടി രൂപ പിഴയും വിധിച്ചു. തടവ് 1 വർഷമായതിനാൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല. 4 ചെക്ക് കേസുകളിലായിട്ടാണ് വിധി. പിഴ 1 മാസത്തിനകം നൽകിയില്ലെങ്കിൽ 3 മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് ജഡ്ജി SA ഖലാനെ ഉത്തരവിൽ പറഞ്ഞു. പിഴസംഖ്യ പൂർണ്ണമായും നൽകുന്നതുവരെയുള്ള കാലം 9% പലിശയും നൽകണം. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മാണി സി കാപ്പന്റെ അഭിഭാഷകൻ പറഞ്ഞു. വില കുത്തനെ കയറുന്ന സാഹചര്യത്തിൽ പഞ്ചസാര സംഭരിക്കുന്നതിന് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ. 15 സെപ്റ്റംബർ മുതൽ സംഭരിക്കാവുന്ന പഞ്ചസാരയുടെ അളവ് 4000 ക്വിന്റലിൽ നിന്ന് 2000 ക്വിന്റലായാണ് കുറച്ചിരിക്കുന്നത്. നവംബർ 30 വരെ നിയന്ത്രണം ബാധകമായിരിക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 1003. 8 ജില്ലകളിൽ നിന്നായി സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4000 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതിൽ 583 പേർ വിദേശികളാണ്. വ്യാജ അമേരിക്കൻ പ്രതിരോധ കരാറിന്റെ പേരിൽ കോടികൾ തട്ടിച്ചുവെന്നതിന് VPVV കമ്പനി ചെയർമാൻ വെങ്കിട്ട വെങ്കിട്ട അടക്കം ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തവരെ പാട്യാല ഹൌസ് കോടതി റിമാൻഡ് ചെയ്തു. US സർക്കാർ കമ്പനിക്ക് നൽകിയതായി ഇവർ അവകാശപ്പെടുന്ന പ്രതിരോധ കരാർ ബുധനാഴ്ച ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. അതിനിടെ തട്ടിപ്പിന്റെ പിന്നിൽ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഡോക്ടർ സാബ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിക്കും അയാളുടെ കൂട്ടാളിയായ അഖിൽ അഹമ്മദിനുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇവർ രാജ്യം വിട്ടുവെന്നാണ് സംശയിക്കുന്നത്. H1B വിസ ഉടമകളുടെ പങ്കാളികളെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H4 എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം നീക്കം തുടങ്ങി. നിയമം നടപ്പിലായാൽ 1000 കണക്കിന് H4 വിസ ഉടമകൾക്ക് US നിയമപരമായി ജോലി ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇന്ത്യക്കാരെയാകും തീരുമാനം കൂടുതൽ ബാധിക്കുക. H1B വിസ ഉടമകളുടെ പങ്കാളികളിൽ മിക്കവരും H4 തൊഴിൽ പെർമിറ്റിലാണ് ജോലി ചെയ്യുന്നത്. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുന്ന തീരുമാനം 4 ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി. ക്യൂബെക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി 1 വർഷത്തെ ജീവിത ചെലവിനായി കുറഞ്ഞത് 23,448 കനേഡിയൻ ഡോളർ കൈവശമുണ്ടെന്ന് തെളിയിക്കണം. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായി 4 ചൊവ്വാഴ്ച ചുമതലയേറ്റു. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ അനന്തരവൾ ദൃഷ്ടി മുഖർജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 28 വയസ്സായിരുന്നു. പശ്ചിമബംഗാളിലെ ബീർഭൂം ജില്ലയിൽ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഓണക്കാല വിപണിയിൽ 34.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടി കുടുംബശ്രീ. എല്ലാ ജില്ലകളിലുമായി നടത്തിയ ഓണമേള, ഓണസദ്യ, ഓണക്കിറ്റ് എന്നിവയുടെ വിൽപ്പനയിലൂടെയാണ് ഇത്രയും തുക സ്വന്തമാക്കിയത്. 4.3 കോടി രൂപയുടെ വിൽപ്പന നടത്തി മലപ്പുറം ജില്ലയാണ് മുന്നിൽ. 2nd സ്ഥാനം എറണാകുളം ജില്ലയ്ക്കാണ്, 3.9 കോടി. കോഴിക്കോട്, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ എന്നീ ജില്ലകളിൽ 3 കോടിയോളം രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. കാസർകോട് 71 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയയുടെ വേരറുക്കാൻ ലക്ഷ്യമിട്ട്

0: പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് ഇനി വേഗം കൂടും. ജില്ലകളിലെ ഡാൻസ് ഓഫ് സംഘങ്ങളുടെ ഉപയോഗത്തിനായി 84 വാഹനങ്ങളാണ് ആഭ്യന്തര വകുപ്പ് വാങ്ങുന്നത്. ജില്ലാതലത്തിലും റേഞ്ച് തലത്തിലുമുള്ള നാർക്കോട്ടിക് കൺട്രോൾ യൂണിറ്റുകളെയും ശക്തിപ്പെടുത്തും. ഇവർക്കായി 24 വാഹനങ്ങൾ വാങ്ങും. പ്രമുഖ കോൺഗ്രസ് നേതാവും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷനും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദേശീയ കായിക ദിനാചരണത്തിൽ കേരള സർവകലാശാലയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ചിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കടക്കം പോലീസുകാരുടെ മർദ്ദനമേറ്റു. കേരള സർവകലാശാല ആസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ക്രൂരമായി ലാത്തിചാർജ് ചെയ്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും സെപ്റ്റംബർ 15 നൽകണം. ഹജ്ജ് പോളിസി 2027 വകുപ്പ് 21 പ്രകാരം ആരോഗ്യവാന്മാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തുന്നതിനായി 2 മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യഘട്ട പരിശോധനയും യാത്ര പുറപ്പെടുന്ന തീയതിയോട് അനുബന്ധിച്ച് 2 പരിശോധനയും നടത്തും. മഹാരാഷ്ട്രയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടികയിൽ 2.68 കോടി വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു. വോട്ടർമാരെ ഒഴിവാക്കിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. BJP വോട്ട് ജോരി ആയോഗും തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്നും അവരുടെ ആത്യന്തിക ലക്ഷ്യം BJP ജയം ഉറപ്പുവരുത്തുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. 229 യാത്രക്കാരുമായി പോയ വിമാനം അരമണിക്കൂർ പറന്ന ശേഷമാണ് വടക്കൻ ഗോവയിലെ മോപ്പ വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കിയത്. യാത്രക്കാർ സുരക്ഷിതരാണ്. ചൊവ്വാഴ്ച രാവിലെ 9:16 യാത്രയാരംഭിച്ച വിമാനത്തിന്റെ 2 തകരാർ സംഭവിച്ചതായി 15 ശേഷമാണ് എയർ ട്രാഫിക് കൺട്രോളിന് സന്ദേശം ലഭിച്ചത്. ഇതേ തുടർന്ന് മോപ്പയിൽ അടിയന്തര ലാൻഡിംഗിന് സൗകര്യമൊരുക്കി. 9:51 വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ പറഞ്ഞു. ദേശീയ അധ്യാപക പുരസ്കാരത്തിന് പിന്നാലെ സംസ്ഥാന അധ്യാപക അവാർഡിന്റെ അംഗീകാരവും നേടി പുഴാതി GUP സ്കൂൾ പ്രഥമാധ്യാപകൻ KP സുനിൽകുമാർ. കഴിഞ്ഞ മാസമായിരുന്നു ദേശീയ അംഗീകാരം ലഭിച്ചത്. അധ്യാപനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവാണ് പുരസ്കാരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 ചാവശ്ശേരി ഹൈസ്കൂൾ നേടിയത്. സംസ്ഥാനത്തെ 2700 ഹൈസ്കൂളുകളിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1,00,000 പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മികച്ച അധ്യാപനത്തിനും വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമായി സംസ്ഥാന അധ്യാപക അവാർഡ് നേടി മമ്പറം HSS പ്രഥമ അധ്യാപകൻ K. വിനോദ്കുമാർ. 3 നീണ്ട അധ്യാപന ജീവിതത്തിനിടെ മമ്പറം ഹൈസ്കൂളിന്റെ അക്കാദമികവും പാഠ്യേതരവുമായ മികവിന് നേതൃത്വം നൽകിയ അധ്യാപകനാണ് വിനോദ്കുമാർ. മട്ടന്നൂർ നഗരസഭയിലെ ഉരുവച്ചാൽ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. കൗൺസിലറായിരുന്ന KK അഭിമന്യുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. തില്ലങ്കേരി കാഞ്ഞരാട് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി കീർത്തനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് DYSP ജീവൻ ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ജനപ്രിയ ഗാനങ്ങളിലൂടെ മാപ്പിളപ്പാട്ടിന്റെ തനിമ ചോരാതെ തലമുറകളെ സംഗീതസാന്ദ്രമാക്കിയ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട് ഉള്ളിശ്ശേരിക്കുന്നിലെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രി 12 അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് 2 ചികിത്സയിലായിരുന്നു. കൂത്തുപറമ്പ് മൂര്യാട് നിന്ന് കാണാതായ 15 തലശ്ശേരി ചോനാടത്തു നിന്ന് കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂരിലെത്തിയ കുട്ടി കണ്ണൂരിൽ താമസിക്കുകയും ചൊവ്വാഴ്ച വൈകിട്ടോടെ തലശ്ശേരിയിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര Our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles,

0: വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ്, സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880
1: 8111933600.
0: സി എം വിസ്താര
1: നെല്ലൂന്നി.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
4: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ നമ്മുടെ ചാരു കസേരയുടെ നേരമായി. നമുക്ക് സമയം കളയാനില്ല, മാഷെടുത്ത് കഥ കേൾക്കാൻ പോവണ്ടേ?
2: ആ
1: മാഷേ,
3: ചാരു കസേരയുടെ സമയമാണല്ലേ.
1: അതെ,
3: കഥ പറയണം.
2: മാഷേ, ഇപ്പോ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോ അമ്മമാരും പ്രശ്നാന്ന്, അമ്മമാർക്കും പ്രശ്നാന്ന്,
3: മക്കൾക്കും പ്രശ്നമാണ്,
2: എല്ലാവർക്കും പ്രശ്നമാണല്ലോ. അപ്പൊ പുരാണത്തില് നമുക്ക്
0: അവർക്ക് പ്രശ്നമില്ലേ?
2: ഉണ്ട്.
3: പുരാണത്തിലെ പ്രശ്നബാധിതരായ അമ്മമാരെ കുറിച്ചാണ് പറയുന്നത്.
2: അതന്നെ, നമ്മളിങ്ങാണും വലിയ പ്രശ്നം അവർക്കേനു.
1: അശ്വിനി,
2: ഓ,
1: ഈ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന്?
2: പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ.
1: അതെ,
2: ആ
1: എന്ത് പ്രശ്നാന്നാണ് ഞാൻ ചോദിച്ചേ. അതായത് സ്വർണ പ്രശ്നാണോ, വെള്ളി പ്രശ്നാണോ, താമ്പൂല പ്രശ്നാണോ?
2: സദാചാരം.
1: സദാചാര?
2: ആ, കുറച്ച് സദാചാര ബോധമൊക്കെ വേണം ഉള്ളില്.
1: ഓ, ആ പ്രശ്നമാണ് അമ്മമാർക്ക്. ഓ,
3: നമ്മളെ ബന്ധങ്ങള് പുതിയ കാലത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് പോകുന്നത് അല്ലേ? അമ്മമാരും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളൊക്കെ തമ്മിലുള്ള ബന്ധം. ഒരു 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, അവരുടെ 16 വയസ്സുള്ള സുഹൃത്തുക്കള് എന്തവര് ചെയ്യുന്നത്?
2: കൊന്നു
3: മുത്തശ്ശനെ അല്ലേ? മാത്രമല്ല, പലരും കുട്ടികളൊക്കെ ആണെങ്കിൽ വീട് വിട്ടു പോവുക.
1: അതെ,
3: ഒരു വ്യവസ്ഥയില്ലാത്ത അല്ലേ, ഒരു ചിട്ടയില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പല മൂല്യങ്ങളും കൈമോശം വന്നതാണ് ഇതിനൊക്കെ കാരണം. നമ്മൾ സാധാരണ ഈ അപജയം, ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പം എന്താണ് നമ്മളുടെ പ്രതീക്ഷ? യഥാ യഥാ ഹി ധർമ്മസ്യ
2: ഗ്ലാനിർഭവതി.
3: ധർമ്മങ്ങൾക്ക് ഗ്ലാനി സംഭവിക്കുമ്പം, മംഗലേൽക്കുമ്പം എന്ത് സംഭവിക്കും? സംഭവാമി
1: യുഗേ യുഗേ,
3: അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് അവതാരങ്ങളില്ലാത്തൊരു കാലമാണ് കലിയുഗം. കലിയുഗത്തിലെ അവതാരങ്ങളുടെ ചുമതല, അതായത് ധർമ്മ സംസ്ഥാപനം നിർവഹിക്കുന്നത് ആരാണ്?
2: ഇതിഹാസങ്ങളാണ്.
3: ആ ഇതിഹാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിഹാസങ്ങളിലെ കഥയും കഥാപാത്രങ്ങളും. ഒരുപക്ഷെ ഈ യഥാർത്ഥത്തിൽ ഈ ഇതിഹാസങ്ങളും അതുപോലെ പുരാണങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുകയും അതിലെ നല്ല വശങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്താൽ നമ്മൾ പറയുന്ന പുതിയ കാലത്തെ ചില ഇതുപോലെ അബദ്ധ ഗമനങ്ങൾ ഉണ്ടാവാനിടയില്ല. പക്ഷെ അതേസമയത്ത് പുതിയ കാലത്തേക്കാൾ കൂടുതൽ മലീമസമായ ഒരു പശ്ചാത്തലം നമുക്ക് പഴയ കാലങ്ങളിലും കാണാൻ പറ്റും അല്ലേ? നമ്മളിപ്പം സ്ത്രീകളെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മഹാഭാരതത്തിലെ കുറേ കഥകളിങ്ങനെ

0: ഇത്രയും അമ്മമാരുണ്ട്. ദ്രൗപദിയും സുഭദ്രയും എല്ലാം അമ്മമാരാണ്. ഭാനുമതിയും വൃഷാലിയും എല്ലാവരും അമ്മമാരാണ്. പക്ഷെ ഗാന്ധാരി ദേവിയും കുന്തി ദേവിയുമാണ് രണ്ട് പക്ഷത്തിൻ്റെ, കൗരവ പാണ്ഡവ പക്ഷത്തിൻ്റെ അമ്മമാർ, രാജമാതാക്കൾ. അവരനുഭവിച്ച വേദനകൾ നമ്മളൊരുപാട് തവണ പറയുകയും നാടകത്തിലൂടെയൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അമ്മമാര് ആരാണത്?
1: അംബികയും
0: അംബികയും
1: അംബാലികയും
0: ഒരാളെ കൂടി ഇല്ലേ, അംബ, അംബ, അംബിക, അംബാലിക. അവർക്കൊരമ്മയുണ്ടായിരുന്നു, അവരാണ് സത്യവതി അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ ആശ്ചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു പക്ഷേ ഹസ്തിനപുരത്തിൻ്റെ അല്ലെങ്കിൽ കുരുവംശ പുതിയ, പ്രത്യേകിച്ചും പുതിയ കാലഘട്ടം, നമ്മൾ മഹാഭാരത യുദ്ധം വരെ വരുന്ന കാലഘട്ടത്തിൽ കുരുക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ശന്തനു മഹാരാജാവ്. ശന്തനു മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ട്, ആരൊക്കെയാ?
1: സത്യവതിയും ഗംഗയും.
0: ഗംഗയും, ഗംഗക്ക് എത്ര ഭർത്താക്കന്മാരുടെ നമുക്ക് അറിയില്ലല്ലേ, അപ്സര സ്ത്രീയാണ്, ദേവസ്ത്രീയാണ്. എങ്ങനെയാണ് ഗംഗയെ ശന്തനു വിവാഹം കഴിക്കുന്നത്? ശന്തനു മഹാരാജാവ് മഹാഭിഷൻ എന്നൊരു ചക്രവർത്തിയുടെ സദ്ഭരണം കൊണ്ട് നേരിട്ട് ദേവലോകത്തേക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ദേവലോകത്ത് ഒരുപാട് നൃത്തസന്ധ്യകളൊക്കെ ഉണ്ടാകും. ആ നൃത്തസന്ധ്യകളിൽ, മണ്ഡപങ്ങളിൽ നൃത്തം ചെയ്യുന്നത് ആരായിരിക്കും? അപ്സരസുകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ, ഉർവശി, മേനക, രംഭ, തിലോത്തം, അങ്ങനെ കുറെ ആളുണ്ട്. അപ്പൊ ഒരു ദിവസം ഗംഗയുടെ നൃത്ത പരിപാടിയായിരുന്നു. അപ്പം മനുഷ്യനായിട്ട് പ്രമോഷൻ കിട്ടി അവിടെ പോയ മഹാഭിഷ രാജാവ് അവിടെ ഉണ്ട്, ദേവന്മാരുണ്ട്, ബ്രഹ്മാവ് എല്ലാവരും ഉണ്ട്. ഗംഗയുടെ വരവ് നമ്മളിത് ഒരു തവണ പറഞ്ഞ കഥയാണ്. ആ ദേവസഭാതലത്തിലേക്ക് നർത്തകിയുടെ വേഷത്തിൽ ഗംഗ വരുമ്പോൾ ഒരു കുസൃതിക്കാറ്റ് അല്ലേ, ഗംഗയുടെ വസ്ത്രങ്ങൾ അല്പം സ്ഥാനഭ്രംശം സംഭവിച്ചു. ഔചിത്യബോധത്തോടുകൂടി അത് നോക്കാതിരുന്നു ആര്? ദേവന്മാരും മറ്റൊക്കെ. പക്ഷെങ്കിൽ ഒരു ഔചിത്യബോധവും ഇല്ലാതെ ഈ അലൗകിക സൗന്ദര്യം വാപ്പിളർന്ന് നോക്കി നിന്നു ആര്? മഹാഭിഷ. പിന്നെ അടുത്ത എന്താണ് ഘട്ടം?
1: ശാപം.
0: ശാപമാണ്, ശാപമാണോ വരമാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. എന്താണ് ശാപം? ഗംഗയുടെ ഭർത്താവായിട്ട് കഴിയുക അല്ലേ, ആരുടെ സൗന്ദര്യമാണ് മതിമറന്ന് നോക്കി നിന്ന് പോയത്? അവരുടെ ഭർത്താവായിട്ട് കഴിയുക. സുന്ദരിമാരുടെ ഭർത്തൃപദം എന്ന് പറഞ്ഞാൽ ശാപമാണ് എന്നൊരു കഥ നമ്മള് മഹാഭാരതത്തിലൂടെ പഠിക്കണം അല്ലേ. കേൾക്കുന്നവരെ ശ്രദ്ധിക്കട്ടെ, നമുക്ക് വിചാരിക്കാം. അങ്ങനെ ഗംഗയുമായിട്ടുള്ള കരാറാണ് നമ്മൾ ആദ്യത്തെ ഒരു കരാറാണ്. ഒരു ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണത്. ഗംഗ എന്താണ് കണ്ടീഷൻ പറഞ്ഞത്? ഈ മഹാഭിഷന്റെ മനുഷ്യ ജന്മമാണ് ശന്തനു മഹാരാജാവ്. ശന്തനു എന്ത് പറഞ്ഞു? കല്യാണം കഴിക്കാം, പക്ഷെ കണ്ടീഷൻ ഒന്നെന്താണ്? ഒരു കണ്ടീഷൻ, ഞാൻ ആരാണെന്ന് പറയില്ല. ഭാര്യയാണ് ഗംഗയാണ്, ഞാൻ ആരാണ് നിന്റെ മറ്റു കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങ് ആരാണെന്ന് എനിക്ക് അറിയണം. ശന്തനു ഗംഗയും തമ്മിലെ സംഭാഷണമാണ്. ശന്തനു മഹാരാജാവ് ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, അഡ്രസ്സും ഒക്കെ നമുക്ക് അറിയണം, പക്ഷെങ്കിൽ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ പാടില്ല. മറ്റൊന്ന്, അഹിതം, ഹിതമല്ലാത്ത കാര്യം സംസാരിക്കാൻ പാടില്ല. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും
1: സംസാരിക്കാൻ പാടില്ല,
0: എങ്കിലേ എന്നെ ഭാര്യയാക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അത് സമ്മതിച്ചു. എന്നെ ഒരു കാര്യത്തിനും നിങ്ങൾ തടയരുത്, ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം പോലെ നടക്കും, അതിലൊന്നും നിങ്ങൾ എന്നെ തടയാൻ പാടില്ല, അരുതെന്ന് പറയാൻ പാടില്ല.
1: ഇതേ കാര്യം തന്നെയല്ലേ ഉർവശിയുടെ കാര്യത്തിലായിരുന്നു, പുരൂരവസിന്റെ പറഞ്ഞത്?
0: അതെ അതെ,
2: കഴിഞ്ഞു വണ്ടീഷ മാഷേ.
0: ഇനിയുണ്ട് ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കാനേ പാടില്ല. ഈ കണ്ടീഷനൊക്കെ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാവാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ലംഘിച്ചാലോ ഞാൻ എൻ്റെ വഴിക്ക് പോകും. ശന്തനോ ഗംഗയോ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. എല്ലാ കണ്ടീഷനും നീ തോന്നും പോലെ പോയിക്കോളൂ, എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു, അനിഷ്ടമായിട്ടൊന്നും ചോദിക്കില്ല, ഒന്നും പറയില്ല, അങ്ങനെ നിന്നു. അങ്ങനെ ഗംഗയും ശന്തനുവും വിവാഹിതരായി. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ടാണ് ശന്തനു അവരെ കല്യാണം കഴിക്കുന്നത്. മറ്റ് കണ്ടീഷൻസ് എന്നൊക്കെ നമുക്കൊരു അതിശയോക്തി പോലെ പറയാം. മക്കളുണ്ടായി, കുട്ടി ജനിച്ച ഉടനെ എന്ത് ചെയ്യും? വലിച്ചെറിയും.
1: ഓ,
0: എത്ര കുട്ടികളെ വലിച്ചെറിഞ്ഞു?
1: ആറെണ്ണത്തിന്.
0: ഏഴെണ്ണത്തിന് വലിച്ചെറിഞ്ഞു. എട്ടാമത്തെ കുട്ടി പിറന്നു. ആ കുട്ടിയെ വലിച്ചെറിയാൻ നോക്കുമ്പോഴേക്കും ശന്തനുവിന് മടുത്തിരുന്നു. ശന്തനു പറഞ്ഞു
1: പാടില്ല,
0: പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ ലംഘിക്കപ്പെട്ടില്ലേ? അപ്പാട് അവരെ വഴിക്ക് പോകും. പറഞ്ഞു നമ്മൾ തമ്മിലുള്ള കരാർ ഇതോടുകൂടി അവസാനിച്ചു.

0: എൻ്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടം ഈ കുഞ്ഞിനെ നശിപ്പിക്കലാണ്. നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനക്കനുസരിച്ചാണ് വിവാഹിതരായത്. നിങ്ങൾ ചോദ്യം ചെയ്തു, അതുകൊണ്ട് ഞാനിതാ എൻ്റെ വഴിക്ക് പോകുന്നു. ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ആരായിരുന്നു 8 കുട്ടികൾ?
1: അഷ്ടദിക്പാലകർ,
0: അഷ്ടവസുക്കൾ.
1: അഷ്ടവസുക്കൾ
0: നമ്മുടെ കാമധേനുവിനെ മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 8-ാമത്തെ ആളാണ് ഈ വസുക്കളിൽ യഥാർത്ഥത്തിൽ മോഷണം നടത്തിയത്, ദിവ്യ പശുവിനെ മോഷ്ടിച്ചത് 8-ാമത്തെ വസുവാണ്. ദുർവാസാവ് വന്ന് എല്ലാവരെയും ശപിച്ചപ്പോൾ, എല്ലാവരും വസുക്കളാണല്ലോ, മനുഷ്യരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു. പക്ഷെ എല്ലാവരും പറഞ്ഞു, ഇതാ അനുജനായി ഇവനാണ് എല്ലാത്തിനും കാരണം, അവൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കണം ഈ വിശുദ്ധ പശുവിനെ എന്ന് പറഞ്ഞിട്ടാണ് മോഷ്ടിച്ചത്. നമ്മൾ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു പാടില്ല പാടില്ല എന്ന്. അപ്പൊ ദുർവാസാവ് ഒരു ശാപമോക്ഷം കൊടുത്തു, ശരിയാ നിങ്ങൾ എന്തായാലും ജനിച്ച ഉടനെ തന്നെ വസുക്കളായിട്ട് തിരിച്ചു വന്നുള്ളൂ, പക്ഷേ ഏറ്റവും ഇളയവൻ മനുഷ്യനായി തന്നെ കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു മരിക്കണം. അങ്ങനെയാണ് ആദ്യത്തെ 7 വസുക്കളും വസുക്കളായിട്ട് മാറി, മനുഷ്യ കുഞ്ഞുങ്ങളായും വസുക്കളായിട്ട് മാറി. 8-ാമത്തെ കുഞ്ഞ്, ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഗംഗ പോകുന്നത് അല്ലേ. കുഞ്ഞിൻ്റെ പേരെന്താണ്? ദേവവ്രതൻ. ശന്തനു ഭാര്യ പോയ വിഷമത്തിലിങ്ങനെ യമുനാ നദീതടത്തിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നദിയുടെ ഒഴുക്ക് മെല്ലെ മെല്ലെ നിൽക്കുന്നു. എന്താണ് ഒഴുക്കില്ലാത്തത് കാര്യം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു തടയണ കെട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പുഴിച്ചാക്കൊണ്ടൊന്നുമല്ല, അസ്ത്രങ്ങൾ കൊണ്ട് ഒരു ചെറിയ കുട്ടി അമ്പ ചെയ്ത് പുഴക്ക് കുറുകെ അമ്പ ചെയ്ത് തറപ്പിച്ച് ഒരു അണ കെട്ടിയിരിക്കുകയാണ്. രാജാവിന് കൗതുകം തോന്നി, പോയി ചോദിച്ചു, ആരാണ് നീ? ആരാണ് നിൻ്റെ അച്ഛൻ? മിണ്ടുന്നില്ല. ആരാണ് നിൻ്റെ അമ്മ? അപ്പോഴേക്കും അമ്മ വന്നു. ആരായിരുന്നു അമ്മ?
1: ഗംഗ.
0: ഗംഗ. അപ്പൊ അച്ഛനാര് എന്നുള്ള ചോദ്യത്തിന് മറുപടി അവിടെ കിട്ടിയല്ലേ, തൻ്റെ മകനാണ്. ഗംഗ പറഞ്ഞു, ഇത് അങ്ങയുടെ മകനാണ്, ഇനി അങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ, ഞാൻ ദേവലോകത്തേക്ക് പോകുന്നു. അങ്ങനെ ദേവവ്രതനെ ഹസ്തിനപുരത്തിൻ്റെ യുവരാജാവായി വാഴിച്ചു. അച്ഛനും മകനും മാത്രമാണ്. എല്ലാ ദിവസവും നദിക്കരയിൽ കാറ്റ് കൊണ്ടിരിക്കാൻ വരും ആര്?
1: ശന്തനു.
0: ഒരു ദിവസം ആ കാറ്റിനൊരു സുഗന്ധം ഉണ്ടായിരുന്നു. ഇവിടെ കാറ്റിന്
1: സുഗന്ധം.
0: ഇതിലേ പോയത് വസന്തം. എന്താണ് കാറ്റിന്റെ സുഗന്ധം? കസ്തൂരി മണക്കുന്നല്ലോ
1: കാറ്റേ.
0: ആ കസ്തൂരി ഗന്ധി, കസ്തൂരി ഗന്ധത്തിന്റെ പ്രഭവ സ്ഥാനം തേടി അന്വേഷിച്ചു. അപ്പോഴാണ് അതൊരു ചെടിയുടെ പൂവിൽ നിന്നല്ല, ഇവിടെ നിന്നാണ്,
1: മനുഷ്യ ശരീരത്തിൽ,
0: ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയിൽ നിന്നാണ്. രാജാവല്ലേ ചോദിച്ചു, ആരു നീ സുന്ദരി? എന്റെ പേര് സത്യവതി എന്നാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, ശന്തനു മഹാരാജാവാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്, എനിക്ക് ഭാര്യമാരൊന്നുമില്ല, എൻ്റെ കൂടെ പോന്നോളൂ. സത്യവതിയോട് പറഞ്ഞു. സത്യവതി എന്തു പറഞ്ഞു? അച്ഛനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അച്ഛനൊരു മുക്കുവ നേതാവാണ്. അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛനെന്താ പറയുന്ന? സമ്മതിച്ചെന്നല്ല, കണ്ടീഷൻ. അവിടെ കണ്ടീഷൻ പറഞ്ഞു, രാജാവേ അങ്ങക്കൊരു മകനുണ്ട്, യുവരാജാവായ ദേവവ്രതനുണ്ട്. എൻ്റെ മകളെ നിങ്ങൾ വിവാഹം കഴിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ അവളെ ഉപേക്ഷിക്കും, മകള് അനാഥയായി പോകും. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം ഹസ്തിനപുരത്തിൻ്റെ കിരീടാവകാശികൾ. ശന്തനുവിനെ സമ്മതിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റില്ല? മകനായ ദേവവ്രതനെ, ഗംഗയനെ യുവരാജാവായി വാഴിച്ചു കഴിഞ്ഞു. അപ്പം വളരെ വിഷാദത്തോടുകൂടി രാജാവ് തിരിച്ച് കൊട്ടാരത്തിൽ വന്നു. കൊട്ടാരത്തിൽ വന്ന് നോക്കുമ്പം മകൻ ശ്രദ്ധിക്കുന്നു അച്ഛനെ. അച്ഛനൊരു ഉന്മേഷക്കുറവ് അല്ലേ, ഒന്നിനൊരു താല്പര്യമില്ല. എന്തോ കാര്യം, ഉള്ളില് സത്യവതി ഉണ്ടല്ലോ. അപ്പൊ അച്ഛനോട് ചോദിച്ചു, മോൻ എന്താ അച്ഛന് പറ്റിയെന്ന്? മോനോട് പറയാൻ പറ്റുമോ?
1: ഇല്ല.
0: പക്ഷെ മകൻ വളരെ മിടുക്കനായതുകൊണ്ട്, സമർത്ഥനായതുകൊണ്ട് അന്വേഷിച്ച് അച്ഛന്റെ വേദനയുടെ വിഷാദത്തിന്റെ കാരണം കണ്ടെത്തി. അങ്ങനെ ആ കാരണം സത്യവതിയെ വിവാഹം കഴിക്കാൻ പറ്റാത്തതാണെന്ന് മനസ്സിലായ മുക്കുവ നേതാവിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ശന്തനു മഹാരാജാവിൻ്റെ മകനാണ് ഞാൻ, ഞാനാണല്ലോ നിങ്ങൾക്ക് തടസ്സം, അതുകൊണ്ട് ഞാൻ രാജ്യം ഉപേക്ഷിക്കുകയാണ്. സത്യവതി അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും
1: അടുത്ത
0: രാജാക്കന്മാർ. അടുത്ത കണ്ടീഷൻ വന്നു. എന്താ കണ്ടീഷൻ? ശരി, നിങ്ങൾ രാജ്യം വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ മക്കൾ, സത്യവതിക്ക് ജനിക്കുന്ന മക്കളും തമ്മിൽ അധികാരത്തിന് വേണ്ടി കലഹിക്കില്ലേ? അപ്പം അത് സത്യവതിയുടെ മക്കൾ ആ കലഹത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. അപ്പം അവരെ ഭാവി കൂടി എനിക്ക് നോക്കണമല്ലോ. അച്ഛൻ്റെ ദീർഘവീക്ഷണം കൊള്ളാം. ഈ സമയത്താണ് ദേവവ്രതൻ എന്ന് പറഞ്ഞത്, ഞാൻ ആരായിരിക്കും? നിത്യബ്രഹ്മചാരിയായിരിക്കും. ഇത് സത്യം,
1: സത്യം,
2: സത്യം.
0: അതോടുകൂടി ദേവവ്രതന് ഒരു പുതിയ പേര് കിട്ടി,
1: ഭീഷ്മർ.
0: ഭീഷ്മർ. ഇവിടെ നമ്മൾ സത്യവതി അമ്മയുടെ കഥയാണല്ലോ പറഞ്ഞത്. സത്യവതി ഒരു കാര്യം രഹസ്യമാക്കി വെച്ചു ചന്ദനവിനോട്. എന്ത് രഹസ്യം?

0: മുന്നേ ഒരു കുഞ്ഞുള്ള
1: സത്യവതിക്ക് നേരത്തെ ഒരു ഭർത്താവും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ കാര്യം പറയാതെയാണ് തൻ്റെ നിബന്ധനകളൊക്കെ ശന്തനുവിനെ മുന്നോട്ട് വെച്ചത്. ശന്തനു പക്ഷെ പറഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയിൽ ഒരു മകനുണ്ട്, ദേവവ്രതനാണ്, അവനാണ് യുവരാജാവെന്ന് ശന്തനു പറയുന്നുണ്ട്. സത്യവതിയുടെ ആദ്യത്തെ മകന്റെ പേരെന്താണ്?
0: കൃഷ്ണദ്വൈപായൻ
1: അല്ലെങ്കിൽ വ്യാസൻ. ഇവിടെയും നമ്മളൊരു സ്ത്രീ സ്വാതന്ത്ര്യം മഹാഭാരതത്തിൽ കാണാം. കുന്തിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. നമുക്കറിയാലോ സത്യവതിയുടെ പേരാദ്യം കാളി എന്നായിരുന്നു. കസ്തൂരി മണക്കുന്നുണ്ടായിരുന്നില്ല. എന്തിന്റെ മണമായിരുന്നു?
0: മത്സ്യഗന്ധി.
1: മീൻ പിടിക്കുന്ന തൊഴിലാണല്ലോ. അപ്പൊ അവിടെ അച്ഛൻ അധികം പ്രായമുണ്ട്. മത്സ്യം പിടിക്കൽ മാത്രമല്ല, തോണി കടത്തുന്നൊരു ജോലി കൂടി അവർക്കുണ്ട്. ഒരു ദിവസം രാത്രി സമയത്തൊരു മുനി വന്നു, അക്കരെ കടക്കണമെന്ന് പറഞ്ഞു. അപ്പം വളരെ പ്രായം ചെന്ന മഹർഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് മകളോട് തന്നെ തോണി ഇറക്കാൻ വേണ്ടി അച്ഛൻ ആവശ്യം. മകൾ തോണി തുഴഞ്ഞിറക്കി. പക്ഷേ പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ വൃദ്ധനായ സന്യാസിയുടെ രൂപവും ഭാവവും എല്ലാം എല്ലാം മാറാൻ തുടങ്ങി. ആ മുനി തൻ്റെ ആഗ്രഹം കാളിയോട് പറയുന്നുണ്ട്. അപ്പോഴെന്താണ് കാളി പറഞ്ഞത്? പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരും കാണരുത്, അക്കരെ ഇക്കരെയൊക്കെ ആൾക്കാരുണ്ടായി, കാണാൻ പാടില്ല. അപ്പൊ അത് ഞാൻ ഏറ്റു. അപ്പൊ അതൊക്കെ മറക്കിയ ഒരു കൃത്രിമ ദ്വീപുണ്ടാക്കി, ഒരു മഞ്ഞുമറയ്ക്കുള്ളൊരു ദ്വീപുണ്ടാക്കി. അടുത്ത കണ്ടീഷൻ എന്താണ്? ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു പോകണം, എന്റെ ചാരിത്രം നഷ്ടപ്പെടാൻ പാടില്ല. അതും ഞാൻ ഏറ്റു. പിന്നെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഈ എല്ലാ നിബന്ധനകളും ആര്, ഈ മുനി കാളി എന്ന സുന്ദരിയെ പ്രാപിക്കാൻ വേണ്ടി എല്ലാം സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ ആവശ്യപ്പെടാത്ത ഒരു ബോണസും കൂടി കൊടുത്തു കാളിക്ക്. ആ ബോണസാണ് കസ്തൂരി ഗന്ധം
0: അല്ലേ.
1: ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക്, കുടിൽ നിന്ന് വന്ന പോലെ തന്നെയാണ്, നിന്റെ ചാരിത്രം പരിശുദ്ധിയൊക്കെ അതുപോലെ ഉണ്ടാകും. നിന്റെ മകൻ നീ ആവശ്യപ്പെടുന്ന സമയത്ത് അവൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വരും. പിന്നെ ഈ സംഭവങ്ങൾ ആരും അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അതുകൂടാതെ ഇനി മുതൽ നീ മീൻ നാറുന്നവളല്ല, കസ്തൂരി ഗന്ധമുള്ളവളായിരിക്കും. അപ്പം ഇത് സത്യവതി അമ്മയുടെ കഥയാണ്. അവർക്കുണ്ട് രണ്ട് മക്കൾ. ഇനി ഇവരുടെ സത്യവതിയും ശന്തനു മഹാരാജാവും വിവാഹിതരാകുന്നു. സത്യവതിക്ക് വ്യാസൻ എന്ന കൃഷ്ണദ്വൈപായൻ എന്ന മകനുള്ള കാര്യം ശന്തനുവിനോട് പറഞ്ഞിട്ടേയില്ല അല്ലേ. അത് പിന്നീടാണ് പറയുന്നത്. ആരോട്? ശന്തനുവിൻ്റെ മകനായ, എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ മകനായ ഭീഷ്മരോടാണ് പറയുന്നത്. അത് പറയേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ. ഇനി ശന്തനുവിനും സത്യവതിക്കുണ്ടായ രണ്ട് മക്കളാണ് ആരൊക്കെ? വിചിത്രവീരനും ചിത്രാംഗദനും. ചിത്രാംഗദൻ നേരത്തെ മരിച്ചുപോയി. അത് ഒരു ഗന്ധർവനോട് ഏറ്റുമുട്ടിയിട്ടാണ്. അതിൻ്റെ എന്തായിരിക്കും കാരണം? മറ്റൊന്നുമില്ല, ഒരു ഗന്ധർവനെ കണ്ടപ്പോൾ ഹലോ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചിത്രാംഗദൻ. തിരിച്ചു പറഞ്ഞു ഞാനും ചിത്രാംഗദൻ. അതാണ് കലഹ കാരണം. ഗന്ധർവനായ എൻ്റെ പേര് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ പേരിനെ ചൊല്ലി പോരായി. അങ്ങനെ അവർ ഏറ്റുമുട്ടി, ആരും വിട്ടുകൊടുത്തില്ല. അങ്ങനെ രാജാവായ സത്യവതിയുടെ ശന്തനുവിൻ്റെ മകനായ ചിത്രാംഗദൻ മരിച്ചുപോയി. പിന്നെ വിചിത്രവീരൻ മാത്രമേ ബാക്കിയുള്ളത്. വിചിത്രവീരന് വിവാഹപ്രായമായി. അവർക്കൊരു ഏട്ടനുണ്ട്. ആരാണ് ഏട്ടൻ?
0: ഭീഷ്മർ.
1: ഭീഷ്മനോട് പറഞ്ഞു അവന് വിവാഹം കഴിപ്പിക്കണം, ഹസ്തിനപുരത്തിൻ്റെ പിൻഗാമി വേണം, അല്ലെങ്കിൽ അനാഥമായി പോകും. അങ്ങനെയാണ് ഭീഷ്മർ, കാശിരാജാവിൻ്റെ മൂന്ന് പെൺകുട്ടികളുണ്ട്, അംബയും
0: അംബികയും അമ്പാലികയും.
1: ഇവരുടെ സ്വയംവരമുണ്ട്, അവിടത്തേക്ക് പോവുകയാണ്. സ്വയംവരം അന്നത്തെ നിയമപരമായൊരു വിവാഹം തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ സ്വയംവരത്തിന് പോകുന്നത് വരൻ തന്നെ ആയിരിക്കണം. വരനെയാണ് സ്വയംവരം വരണമാല്യം ചാർത്തേണ്ടത്. നമുക്കിപ്പം പഞ്ചാലി സ്വയംവരത്തിൽ അറിയില്ലേ, പഞ്ചാലി അർജുനന്റെ കഴുത്തിലാണ് മാലയിടുന്നത്, സുഭദ്ര പരിണയത്തിൽ അല്ലേ. ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് രുക്മിണി സ്വയംവരത്തിൽ വധുവും വരനും അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരില്ല? വരനില്ല. വരന് പകരം ആരാണ്?
0: ഭീഷ്മർ.
1: വരന്റെ ഏട്ടനാണ് പോകുന്നത് അനുജന് വേണ്ടി. ഇപ്പൊ കാശിരാജാവ് മക്കളുടെ സ്വയംവര ദിവസം ഒരുപാട് രാജകുമാരൻ്റെ അവതിൽ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ ഒരു കിളവനായ താടി നിറച്ച ഒരു രാജകുമാരനെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ പരിഹസിച്ചു. ഇയാളും മത്സരിക്കാനാണോ വന്നത്? ഏതെങ്കിലും ഒരു കന്യക ഈ വൃദ്ധനെ സ്വീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സ്വയംവര ചടങ്ങ് തുടങ്ങിയപ്പോൾ ഭീഷ്മർ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഹസ്തിനപുരത്തിലെ ശന്തനുവിൻ്റെ മകൻ ഭീഷ്മരാണ്. എൻ്റെ അനുജൻ വിചിത്രവീരന് വിവാഹപ്രായമായി. മൂന്ന് കന്യകമാരെയും ഞാൻ കൊണ്ടുപോവുകയാണ്, അവന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട്
0: യുദ്ധം
1: ചെയ്യണം, എന്നോട് യുദ്ധം ചെയ്യണം. ഒരുപാട് പേര് യുദ്ധത്തിന് പോയി. എല്ലാവരെയും ഭീഷ്മനാണല്ലോ ആള് തോൽപ്പിച്ച് തിരിച്ചുപിടിച്ചു. അങ്ങനെ രഥത്തിൽ മൂന്ന് കന്യകമാരെയും കൊണ്ട് അനുജന് സമ്മാനിച്ചു. അനുജന് സമ്മാനമായിട്ട് കൊടുക്കുന്ന മൂന്ന് കന്യകമാരെയാണ് അല്ലേ. അംബികക്കും അമ്പാലികക്കും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അംബക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം? ഒരു പ്രണയുണ്ട്, സാല്വ രാജാവ് ഒരു പ്രണയുണ്ടായിരുന്നു. അവിടെ പോയപ്പോ അംബയുടെ മുഖം തെളിയാത്ത സമയത്ത് പറഞ്ഞു അംബ ഭീഷ്മനോട്, എനിക്ക് ഒരു കടുത്ത പ്രണയമുണ്ട്, സാലരാജകുമാരനാണ് എന്റെ കാമുകൻ, എന്നെ അവിടത്തേക്ക് പോവാൻ അനുവദിക്കണം. ഭീഷ്മർ, ശരി അന്യന് രണ്ടാളുണ്ടല്ലോ, ഒരാളെ ഉണ്ട് പക്ഷെ രണ്ടാളുണ്ട്, ഇനി പോയിക്കോളൂ, ഞാൻ തന്നെ കൊണ്ടാക്കാം. അങ്ങനെ സ്വാലന്റെ അടുത്തേക്ക് കൊണ്ടാക്കുന്നു. സ്വാലനോ അംബയെ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുമായിരുന്നോ? ഇല്ല. എന്തോ ചെയ്തത്?
2: സ്വീകരിച്ചില്ല,
1: ഗെറ്റ് ഔട്ട് അടിച്ചു. എന്താ കാര്യം? ഭീഷ്മരുടെ കൂടെ പോയതാണ്. അന്നത് അനുവദനീയമായ ഒരു വിവാഹമാണ്, സ്വയംവരം പാടുണ്ട്. അപ്പോ നീ ഭീഷ്മരെ അനുജന് വേണ്ടി കൊണ്ടുപോയൊരു കന്യകയാണ്, അതുകൊണ്ട് എനിക്ക് ഇനി നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല. നീ ഒരാളുടെ ഭാര്യയായി മാറിക്കഴിഞ്ഞു, മാത്രമല്ല ഭീഷ്മരോട് എതിർക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ സ്വാലൻ കൈയൊഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി, കാശിരാജാവിന്റെ അടുത്തേക്ക് പോയി. അച്ഛൻ സ്വീകരിച്ചോ മോളെ?
0: ഇല്ല.
1: എന്തുകൊണ്ട്?
0: വിവാഹിതയാണ്,
1: ചടങ്ങനുസരിച്ച് വിവാഹിതയാണ്, അതുകൊണ്ട് നീ നിന്നെ കൊണ്ടുപോയ ഭീഷ്മരോട് തന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ കാമുകൻ വിട്ടു, അച്ഛൻ വിട്ടു, പിന്നെ ആരാണ്? ഭീഷ്മരാണ് മുമ്പിലുള്ളത്. ഭീഷ്മരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ
0: വിവാഹം
1: കഴിക്കണം. ഭീഷ്മർ എന്തു പറയും?
0: പറ്റില്ല,
1: ഞാൻ ഒരു തടവ് ചൊന്നാൽ ഭീഷ്മ പ്രതിജ്ഞയാണ്, അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ അമ്പ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. തന്റെ കാമുകനെ നഷ്ടപ്പെടുത്തി, അച്ഛനെ നഷ്ടപ്പെടുത്തി, തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി. ഭീഷ്മരെ ഞാൻ
0: വധിക്കും,
1: കൊല്ലും. അങ്ങനെ ദേഷ്യവും സങ്കടവും കൊണ്ട് അമ്പ ഏതു വിധേനയും ഈ സങ്കടത്തിനെല്ലാം കാരണക്കാരനായ ഭീഷ്മനെ കൊല്ലും എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ്. എവിടത്തേക്കാണ് പോകുന്നത്? തപസ് ചെയ്യാനാണ് പോകുന്നത്. അമ്പയുടെ മാതാമഹൻ, മാതാവിന്റെ മുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ പേര് ഹോത്രവാഹനനാണ്. ഹോത്രവാഹനൻ വന്നിട്ട് പറഞ്ഞു, മോളെ നീ പരശുരാമനെ കാണുക, പരശുരാമനോട് നിന്റെ ആവശ്യം പറയുക, അദ്ദേഹം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമനെ കാണാൻ പോയി. പരശുരാമനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പരശുരാമൻ പറഞ്ഞു, ഭീഷ്മൻ ചെയ്ത് തീരെ ശരിയില്ല, ഞാൻ നിന്നെ പ്രതിജ്ഞ നിറവേറ്റാൻ സഹായിക്കാം, ഞാൻ അവനെ കൊല്ലും. അങ്ങനെ പരശുരാമനും ഭീഷ്മരും തമ്മിലുള്ള അത്യുഗ്രമായ ഏറ്റുമുട്ടലാണ്. രണ്ടുപേരും അതിശക്തന്മാരാണ്. കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ഒരു മഹാഭാരത യുദ്ധത്തിന് സമാനമായിട്ടാണ് രണ്ടുപേരുടെയും യുദ്ധം. ഒരുപാട് ആയുധങ്ങളാണ്. അഗ്നേയാസ്ത്രം പരശുരാമൻ ഉപയോഗിക്കുമ്പോൾ വരുണാസ്ത്രം കൊണ്ട് അത് തടയുകയാണ് ഭീഷ്മർ. അഗ്നേ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്, തീയല്ലേ. വരുണാസ്ത്രം വെള്ളമാണ്, അഗ്നിക്ക് തീ. ഇനി ഗരുഡാസ്ത്രം പ്രയോഗിച്ചു പരശുരാമൻ, നാഗാസ്ത്രം തിരിച്ച് പ്രയോഗിച്ചു. നാഗാസ്ത്രം വരുമ്പം നാഗത്തിന് ഇഷ്ടപ്പെട്ട പക്ഷിയാണ് ഗരുഡൻ. പാശുപതാസ്ത്രം ശ്രീ പരശുരാമൻ പ്രയോഗിച്ചു, നാരായണാസ്ത്രം തിരിച്ചു ഭീഷ്മര്. അങ്ങനെ ലോകനാശം, അവസാനം ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകം നശിക്കും. ആദ്യമായിട്ട് പരശുരാമനാണ് അത് തൊടുക്കുന്നത്, തിരിച്ച് ഭീഷ്മരും തൊടുത്തു. രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ അന്തരീക്ഷത്തിൽ അധികം നിന്നാൽ അത് ലോകത്തിലെ സർവചരാചരങ്ങളും നശിക്കും. എല്ലാവരും ഇടപെട്ടു, ദേവന്മാർ വന്നു, എല്ലാവരും ബ്രഹ്മാവൊക്കെ വന്നു, മുനികളൊക്കെ അപേക്ഷിച്ചു. അങ്ങനെ ഇത് പിൻവലിക്കുന്നു. ഈ പിൻവലിക്കുമ്പം പരശുരാമൻ സമ്മതിക്കുന്നുണ്ട്, എന്ത്, ഭീഷ്മനെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ അവർ രണ്ടുപേരും, അവർ ഗുരുശിഷ്യന്മാർ കൂടിയായിരുന്നു നേരത്തെ, രണ്ടുപേരും കോംപ്രമൈസായി. ഭീഷ്മനെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്ത് പോയ പരശുരാമൻ ഭീഷ്മന്റെ തോളിൽ കൈയിട്ട് സുഹൃത്തുക്കളായിട്ട് വിരുന്ന് കണ്ടപ്പോൾ അമ്പക്ക് വീണ്ടും
0: സങ്കടമായി.
1: ഇനി എന്തു ചെയ്യും? ഉടനെ തന്നെ അമ്പ തപസ് വീണ്ടും കഠിനമായ തപസ് ആരംഭിച്ചു. ഗംഗാദേവിയാണ് അമ്പയോട് പറയുന്നത്, മഹാദേവനെ, ശിവനെ തപസ് ചെയ്യണം. അങ്ങനെയാണ് ശിവനെ തപസ് ചെയ്യുന്നത്. ശിവന്റെ അനുഗ്രഹം അമ്പയുടെ കഠിന തപസ് കൊണ്ട് ലഭിക്കുന്നു. എന്താണ് ആവശ്യം? ഭീഷ്മനെ കൊല്ലണം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഭീഷ്മനെ വധിക്കാനുള്ള ശക്തി നിനക്ക് തരാം, നീ ദ്രുപദ രാജാവിൻ്റെ മകനായിട്ട് ജനിക്കും. ദ്രുപദ രാജാവിൻ്റെ മകളാണ് ആര്?
0: ദ്രൗപദി.
1: ദ്രൗപദിയുടെ സഹോദരനായിട്ട് ജനിക്കും. അപ്പോൾ അടുത്ത ജന്മത്തിലാണല്ലോ, അടുത്ത ജന്മം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം?
0: മരിക്കണം.
1: ഈ ജന്മം പെട്ടെന്ന് തന്നെ അവസാനിക്കണം. അങ്ങനൊരു ചിത കൂട്ടി അമ്പതിലെ ആത്മഹത്യ ചെയ്തു, ചിതാപ്രവേശം ചെയ്തു, അടുത്ത ജന്മം ഉണ്ടാകാൻ വേണ്ടി. അഗ്നിയിൽ നിന്ന് തന്നെയാണ് നമ്മൾക്കറിയാം ദുഷ്ടദ്യുമ്നനും പാഞ്ചാലിയും അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ ദുഷ്ടദ്യുമ്നൻ്റെ ഒക്കെ സഹോദരനായിട്ട് ജ്യേഷ്ഠനായിട്ട് ഒരു മകൻ പിറന്നു. പക്ഷെ പിറന്നത് മകനായിരുന്നില്ല, മകളായിരുന്നു. മഹാദേവൻ എന്താ പറഞ്ഞത്? ഒരാൺകുട്ടി പിറക്കും. ഈ സമയത്ത് ദ്രുപദനും മക്കളില്ലാത്തതിൻ്റെ പേരിൽ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദ്രുപദനും അനുഗ്രഹം കൊടുത്തു, ഒരാൺകുഞ്ഞ് ജനിക്കും, പഞ്ചാലത്തിൻ്റെ ശ്രേയസ് വർദ്ധിപ്പിക്കും. പക്ഷെ പിറന്നത്
0: പെൺകുഞ്ഞ്.
1: ആരോടും പറഞ്ഞില്ല. ജനിച്ചത് പെണ്ണ്.

0: ആണെന്ന് ആരോടും പറഞ്ഞില്ല. ആൺകുട്ടിയായിട്ട് വളർത്തി, പേര്
1: ശിഖണ്ഡി.
0: അങ്ങനെ രണ്ട് കാര്യം, ഒന്ന് മഹാദേവന്റെ അനുഗ്രഹമുണ്ട്, ഭീഷ്മരുടെ വധത്തിന് കാരണക്കാരനാകുന്ന മകനാണ് എന്നൊക്കെ ദ്രുപദൻ അറിയാം. ആൺവേഷത്തിൽ ശിഖണ്ഡി വളരുകയാണ്. ആരാലും പിടിക്കപ്പെട്ടില്ല, പക്ഷെ ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെട്ടു ശിഖണ്ഡിയുടെ വിവാഹം. ഈ സമയത്താണ് കള്ളി വിളിച്ചെത്താവുന്നത്. ദശാർണ രാജാവായ ഹിരണ്യവർണ്ണൻ്റെ മകളാണ് ശിഖണ്ഡി വിവാഹം കഴിക്കുന്നത്. വിവാഹ രാത്രി തന്നെ ഈ ഹിരണ്യവർണ്ണൻ്റെ മകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നത്
1: ഒരു പുരുഷനെയല്ല,
0: ഒരു സ്ത്രീയാണ്. പിന്നെ കുഴപ്പത്തിന് വേണ്ടിയും പോണം. ആകെ പ്രശ്നമായി. ദ്രുപദനായിട്ട് ഭയങ്കര ശത്രുതയായി, യുദ്ധമായി, വലിയ പടയൊരുക്കൊക്കെ നടത്തി. ഇതൊക്കെ കണ്ട് ശിഖണ്ഡിക്ക് വല്ലാതെ വിഷമമായി. ഞാൻ കാരണമാണല്ലോ അച്ഛൻ അപമാനത്തിനായി, അച്ഛന് യുദ്ധത്തിന് പടയൊരുക്കം നടത്തേണ്ടി വരുന്നു. ഉടനെ തന്നെ ശിഖണ്ഡി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാട്ടിലേക്ക്. അവിടെ ഒരു യക്ഷനെ കണ്ടു. യക്ഷൻ്റെ പേരെന്താണെന്നറിയോ? സ്തൂണകർണൻ. സ്തൂലം എന്നാണെങ്കിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ? സ്തൂണകർണൻ എന്ന പേരുള്ള ഒരു യക്ഷനെ ശിഖണ്ഡി അവിടെ കാണുകയാണ്. യക്ഷൻ പറഞ്ഞു, നീ ആത്മഹത്യയൊന്നും വേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. ഇങ്ങനെയാണ് സഹായിക്കുക. സ്തൂണകർണൻ എന്ന ആണ് ശിഖണ്ഡിയുടെ എന്ന സ്ത്രീ പരസ്പരം
1: മാറി.
0: പുതിയ കാലത്തെ ശസ്ത്രക്രിയകളൊക്കെ അന്നേ നടന്നു, പുരാണ കാലത്ത് തന്നെ നടന്നു. അങ്ങനെ ശിഖണ്ഡി യഥാർത്ഥ പുരുഷനായിട്ട് ദ്രുപദ രാജ്യത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് പടയൊരുക്കമുണ്ട്. ആര്, നമ്മുടെ ദശാർണ രാജാവ് ഹിരണ്യവർണ്ണൻ ദ്രുപദനോട് നീ എന്നെ ചതിച്ചു, എൻ്റെ മകൾക്ക് വരനായിട്ട് നൽകിയതൊരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് ചതിച്ചു. ശിഖണ്ഡി തിരിച്ചു വന്നപ്പോൾ ആ വെല്ലുവിളി സ്വീകരിച്ചു, ഒന്ന് പരിശോധിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ ശിഖണ്ഡി ആണാണെന്ന് ആർക്ക് മനസ്സിലായി?
1: ഹിരണ്യവർണ്ണന്
0: മനസ്സിലായി, ദശാർണ രാജാവിന് മനസ്സിലായി. അങ്ങനെ ദ്രുപദന്റെ മാനം കാത്തു. ഇതിൻ്റെ പിറകിൽ നമ്മുടെ സ്തൂണകർണൻ എന്നൊരു യക്ഷന്റെ ഹെൽപ്പ് ഉണ്ട്. അവിടെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന കാര്യമൊന്നും ആരും
1: അറിയില്ല.
0: തൽക്കാലം അങ്ങനെ നിന്നു.
1: അല്ല, പക്ഷേ സ്തൂണകർണന് പിന്നെന്തെങ്കിലും സംഭവിച്ചോ?
0: അദ്ദേഹം ആണായ നിന്നെ ഇങ്ങനെ പെണ്ണായിട്ടാണല്ലോ കാണുന്നല്ലേ, അവിടെ ഒരു ചില സംഭവം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം നമ്മുടെ കുബേരൻ വന്നു, ധനരാജാവ് വന്നു. പക്ഷെ സ്തൂണകർണൻ പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല, ലജ്ജാലുവായിട്ട് അകത്തിങ്ങനെ കൂടുകയാണ്. കാരണം തൽക്കാലം ഇപ്പം പെണ്ണാണല്ലോ. കുബേരൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഞാൻ വന്നിട്ടും എന്നെ മുന്നിലേക്ക് കാണാൻ വരാത്തെന്ന് കുബേരൻ അറിയില്ലല്ലോ. അപ്പൊ കുബേരൻ ഒരു ശാപം ശപിക്കുന്നുണ്ട്, നിന്നാൽ പുരുഷത്വം ലഭിച്ചവൻ മരിക്കും വരെ നീ സ്ത്രീയായി തന്നെ നിൽക്കട്ടെ. അത് നമ്മുടെ ശിഖണ്ഡിക്കൊരു അനുഗ്രഹമായി അല്ലേ. നീ ആർക്കാണ് നിന്റെ പൗരുഷം നൽകിയത്? അയാൾ മരിക്കും വരെ നിനക്ക് പൗരുഷം ലഭിക്കാതെ പോകട്ടെ, നീ പെണ്ണായി തന്നെ തുടരട്ടെ എന്ന് കുബേരന്റെ ഒരു ശാപം കൂടി കിട്ടി. പാപം, ഒരാളെ സഹായിച്ചതിന്റെ പേരില് സ്തൂണകർണന്. ശിഖണ്ഡിക്ക് വളരെയധികം സന്തോഷമായി. ശിഖണ്ഡി പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛന്റെ അപമാനം മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും, എൻ്റെ സ്ത്രീത്വം
1: തിരിച്ചെടുത്തോളും,
0: നിങ്ങളുടെ പൗരുഷം തിരിച്ചു തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ശാപവൃത്താന്തമൊക്കെ സ്തൂണകർണൻ പറഞ്ഞു. കൃത്യമായി ശിഖണ്ഡി പോയിരുന്നു, കരാറനുസരിച്ച് നമുക്കിനി പഴയതുപോലെ തുടരാം. അപ്പോഴാണ് സ്തൂണകർണൻ പറഞ്ഞത്, കുബേരൻ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ശപിച്ചു, അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം കൂടി ആണായി തന്നെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ശിഖണ്ഡിക്ക് സന്തോഷമായി. ഈ സമയത്ത് ശിഖണ്ഡി എന്ന രാജകുമാരനാണ് ദ്രോണന്റെ ശിഷ്യനാവുന്നുണ്ട്. പിന്നെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത് ഭീഷ്മരെ വധിക്കാനുള്ള, അറിയാലോ നമുക്ക് ഭീഷ്മരെ എങ്ങനെയാണ് വധിക്കുന്നത്, അർജുനന്റെ രഥത്തിന് മുന്നിൽ നിർത്തുകയാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭീഷ്മർ യുദ്ധം ആരോട് ചെയ്യില്ല, സ്ത്രീകളോട് ചെയ്യില്ല, സ്ത്രീകൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഭീഷ്മ പിതാമഹൻ. അതുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തണം. ശിഖണ്ഡി ഒരു ട്രാൻസ്ജെൻഡറാണല്ലോ, മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യില്ല, ആയുധം വെക്കും. ആ സമയത്ത് അർജുന നിനക്ക് ആചാര്യൻ അമ്പ ചെയ്ത് കൊല്ലാം. അങ്ങനെയാണ് ഭീഷ്മരുടെ രഥത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ്, അർജുനന്റെ രഥത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് ഭീഷ്മര് വീഴുന്നത്. ഭീഷ്മരെ വീഴ്ത്തി ശിഖണ്ഡി ആരാണ് കൊല്ലുന്നത്? ശിഖണ്ഡി മരിക്കും വരെയാണല്ലോ സ്തൂണകർണന്റെ ശാപം അല്ലേ. ആരെ കൊല്ലുന്നത് ശിഖണ്ഡി മഹാഭാരത യുദ്ധത്തിൽ? അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവിന് പ്രത്യേക പകയുണ്ട്, പ്രതികാരമുണ്ടല്ലോ. എന്തുകൊണ്ട്? അശ്വത്ഥമാവിന്റെ അച്ഛനും ശിഖണ്ഡിയുടെ അച്ഛനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ അല്ലേ. കോളേജ് വിട്ട് പോകുമ്പോ എന്താ പറഞ്ഞത്? പിരിയില്ല നാം, മറക്കില്ല നാം എന്നൊക്കെ പറഞ്ഞ്. ദ്രുപദനാണെങ്കിൽ വലിയ രാജാവായി, പാഞ്ചാലത്തെ രാജാവായി. ദ്രോണനാണെങ്കിൽ അതിദരിദ്രനായി. അങ്ങനെയാണ് ഇട്ടിയും കോലും കളിക്കുന്ന കൗരവ പാണ്ഡവന്മാർക്ക് കണ്ണറിൽ വീണ ഇട്ടി എടുത്തു കൊടുത്ത് അവിടുത്തെ ഗുരു ഒക്കെ ആയത്. ആ സമയത്ത് ദ്രുപദന്റെ അടുത്തേക്ക്, ദാരിദ്ര്യത്തിന്റെ കാലത്ത് ദ്രുപദ്

0: അതിന്റെ അടുത്തേക്ക് മകനെയും കൂട്ടി പോകുന്നുണ്ട്, അശ്വത്ഥം അവനെയും കൂട്ടി പോകുന്നുണ്ടല്ലേ. പക്ഷെ അവിടെ നിന്ന് എന്താ ചെയ്തത്?
1: അപമാനിച്ചു.
0: എന്ത് കൊടുത്തു? പാലാണെന്ന് പറഞ്ഞു കൊടുത്തത്,
2: അരിമാവ് കലക്കിയത്.
0: അന്നേ മനസ്സിൽ കുറച്ചൊരു പ്രതികാരം ഉണ്ടായിരുന്നു. അശ്വത്ഥമാവിന് ധ്രുപദനോടും അർജുനനോടൊക്കെ അങ്ങേറ്റത്തെ പകയതുകൊണ്ടാണ്. അങ്ങനെ അച്ഛനെ അപമാനിച്ച, തന്നെ അപമാനിച്ച രാജാവിന്റെ മകനെ, ശിഖണ്ഡിയെ കൊല്ലുന്നത് അശ്വത്ഥമാവാണ്, ഗുരുപുത്രനാണ്. ഇങ്ങനെയാണ് അംബയുടെ ശപഥം നിറവേറ്റുന്നത്, ശിഖണ്ഡിയിലൂടെ നിറവേറ്റുന്നത്. ശിഖണ്ഡി മരിക്കുന്നതോടുകൂടി സ്തൂണകർണൻ ആണായിട്ട് മാറുകയും ശിഖണ്ഡി പിന്നെ കഥയിൽ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മഹാഭാരതത്തിലെ ആദ്യകാലത്തെ അമ്മമാരെ കുറിച്ചാണ്, ഗംഗ, സത്യവതി, അംബ അല്ലെ, അംബികയും അംബാലികയും അങ്ങനെ പ്രത്യേകിച്ച് കഥകളില്ല. കാരണം അംബികക്ക് ഉണ്ടായ മകനാണ് ധൃതരാഷ്ട്രർ, അംബാലികക്ക്
1: പാണ്ഡു.
0: പക്ഷേ രണ്ട് മക്കളും ഉണ്ടായിട്ടും തൃപ്തി വന്നില്ല സത്യവതിക്ക് അല്ലേ. രാജ്യം ഭരിക്കാൻ ഉത്തമനായ, വൈകല്യമില്ലാത്തൊരു മകൻ വേണം. ഒരു മകനാണെങ്കിൽ അന്ധനാണ്, മറ്റൊരു മകനാണെങ്കിൽ പാണ്ഡു പിടിച്ചൊരു മകനാണ്. ലക്ഷണമൊത്തൊരു മകൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതും ഈ അംബികയും അംബാലികയും ആരുടെത്തേക്ക് അയക്കുന്നത്?
1: വ്യാസന്റെ
0: അടുത്തേക്ക്. കാരണം വിചിത്രവീര രാജാവ് മരിച്ചപ്പോൾ മക്കളില്ല, രണ്ട് പുത്രവധുക്കളുണ്ട്, അവർക്ക് മക്കളുണ്ടായിട്ടില്ല, ഹസ്തിനപുരം അനാഥമായി പോകും. ഈ സമയത്ത് ആദ്യം സത്യവതി ആരോടാണ് ആവശ്യപ്പെടുന്നത്?
1: ഭീഷ്മരോട്.
0: പക്ഷെ ഭീഷ്മരോ ശബ്ദമുണ്ടല്ലോ, ഭീഷ്മ ശബ്ദം. അതുകൊണ്ടാണ് പിന്നെ ആ സമയത്ത് മാത്രമാണ് ശന്തനുവോട് പോലും പറയാത്തൊരു കാര്യം, എനിക്ക് പണ്ടൊരു മകനുണ്ടായിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്താമായിരുന്ന ഒരു കഥാപാത്രമുണ്ട് കുന്തിദേവി അല്ലേ. മഹാഭാരത യുദ്ധത്തിന്റെ സന്നാഹങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് മക്കളെ എനിക്ക് നേരത്തെ ഒരു മകനുണ്ടായിരുന്നു കർണൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കർണൻ രാജാവാകും അല്ലേ. അങ്ങനെയാണെങ്കിൽ യുദ്ധം തന്നെ ഒരുപക്ഷെ ഒഴിവാകുമായിരുന്നു. കുന്തിയുടെ കാലാകുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ രഹസ്യ സ്വഭാവത്തിലായി. സത്യവതിക്ക് അത് തുറന്നു പറയാൻ പറ്റി. ശന്തനുവിന് രണ്ട് ഭാര്യമാരുമാണ്, ഗംഗയും സത്യവതി. സത്യവതിക്കാണെങ്കിൽ പരാശരനും ശന്തനും രണ്ട് ഭർത്താക്കന്മാരാണ്. അംബികയും അംബാലികയും നമുക്കറിയാം, അവർക്ക് ഏക പത്നിവ്രതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ധൃതരാഷ്ട്രൻ അങ്ങനെയല്ല. ധൃതരാഷ്ട്രന് ഗാന്ധാരിയുണ്ട്, പിന്നെ ഗാന്ധാരി ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ഗാന്ധാരിയുടെ ഒരു സഹായി ഉണ്ടായിരുന്നു. ആ സഹായിക്ക് പറഞ്ഞ കുട്ടിയാണ് യുയുത്സു. അതുപോലെ വ്യാസനാണെങ്കിലോ അംബികയിലൊരു മകൻ, അംബാലികയിലൊരു മകൻ, അവിടുത്തെ വേലക്കാരിയിൽ വിതുരൻ എന്നൊരു മറ്റൊരു ബുദ്ധിമാനായ മകൻ. പാണ്ഡുവിനും രണ്ട് ഭാര്യമാരാണ്. ആരൊക്കെ? മാതൃയും. ഇനി കുന്തിദേവിക്കോ? പാണ്ഡുവാണ് യഥാർത്ഥ ഭർത്താവ്. പക്ഷേ കുന്തിക്ക് മക്കളുണ്ടാക്കുന്നത് പാണ്ഡുവിലൂടെ അല്ലല്ലോ. ആദ്യമായിട്ട്
1: സൂര്യഭഗവാനാണോ
0: വസിഷ്ഠനാണോ നമുക്കറിയില്ല. പിന്നെ ധർമ്മദേവൻ, യമദേവൻ, വായുദേവൻ, ഇന്ദ്രൻ. ഇനി മാതൃക്കോ? പാണ്ഡു കൂടാതെ അശ്വിനിദേവന്മാർ രണ്ടു പേരാണ് അല്ലെ. അപ്പോ ഈ മഹാഭാരതത്തിൽ അമ്മമാരുടെയൊക്കെ ഒരു ഏകപത്നി വ്രതവും അങ്ങനെയൊന്നും അല്ല. അതൊക്കെ പലപ്പോഴും ഒരു പക്ഷെ പാണ്ഡുവിനോട് കുന്തി പറയുന്നുണ്ട്, ഏറ്റവും ഒടുവിലാണ് പറയുന്നത്. പാണ്ഡുവിന് കിന്തമ മുനിയുടെ ശാപം കിട്ടുന്നു, മക്കളുണ്ടാവില്ല, രണ്ട് ഭാര്യമാരുണ്ട്, ഭാര്യമാരെ പ്രാപിക്കുന്ന നിമിഷം നെഞ്ച് തകർന്ന് മരിക്കുമെന്നാണ് ശാപം. അപ്പം അങ്ങനെ തനിക്ക് പിൻഗാമികളില്ലാതായി പോകുമെന്ന് വ്യസനിച്ച് കൊണ്ടിരിക്കുന്ന പാണ്ഡുവിനോട് ഒരു ദിവസം ഒരുപാട് ആലോചിച്ച ശേഷമാണ് കുന്തിദേവി പറഞ്ഞതല്ലേ, അങ്ങ് വിഷമിക്കണ്ട, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, അതൊരു മന്ത്രമാണ്. ഒരു മന്ത്രമല്ല, കുറേയധികം മന്ത്രമുണ്ട്, നാല് മന്ത്രമുണ്ട് അല്ലേ. അഞ്ച് മന്ത്രം കൊടുത്തു, പക്ഷേ ഓൾറെഡി ഒരു മന്ത്രം
1: പ്രയോഗിച്ചു
0: കഴിഞ്ഞു. ആ കാര്യം പറഞ്ഞിരുന്നില്ല, പാണ്ഡുവോട് പറഞ്ഞിരുന്നില്ല. പ്രയോഗിക്കാത്ത നാല് മന്ത്രങ്ങളിൽ മൂന്നെണ്ണം ഞാനിതാ എടുത്ത് പ്രയോഗിക്കുന്നു, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. അപ്പോഴാണ് പാണ്ഡു പറഞ്ഞത്, നിന്റെ അനുജത്തിയല്ലേ മാതൃ, ഒന്നവൾക്ക് കൊടുത്തൂടെ. മാതൃ കൊടുത്തു ഒന്ന്. മാതൃയാണെങ്കിലോ അതിസമർത്ഥയാണ്. ഒരു ഒരു മന്ത്രം കൊണ്ട് രണ്ടു പേരെ മനസ്സിൽ വിചാരിച്ചു, അശ്വിനി ദേവന്മാരെ രണ്ടുപേരും, രണ്ട് മക്കളെ, സുന്ദരന്മാരായ രണ്ട് മക്കളെ, നകുലനും
1: സഹദേവനും.
0: കഥയുടെ വൈചിത്രങ്ങൾ വളരെ രസകരമാണ് മഹാഭാരതത്തിൽ. ചിലപ്പോൾ ഈ തനിക്ക് നേരത്തെ മറ്റൊരു ഭർത്താവുണ്ടെന്നോ മക്കളുണ്ടെന്നുള്ള കാര്യം പറയുകയും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ്, തനിക്ക് വേണ്ട ഒരു പുരുഷനെ സ്വീകരിക്കുവാനുള്ള അവരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിരുന്നു. അത് സദാചാര വിരുദ്ധമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലത്തും മഹാഭാരതത്തിൻ്റെ കാലത്തും പോലും നമ്മൾ പലപ്പോഴും പറയും പഴയ കാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മഹാഭാരതത്തിൽ ഇത്തരം ചില കഥാപാത്രങ്ങളുടെ കഥ നോക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം അല്പം കൂടിപ്പോയോ എന്ന് സംശയിക്കേണ്ടി വരും. മഹാഭാരതത്തിലെ അച്ഛന്മാരുടെ കഥ നമുക്ക് പിന്നീട് പറയല്ലേ. തൽക്കാലം
1: അമ്മമാരുടെ കഥ
2: ഇവിടെ പൂർണ്ണമാകുന്നു.
0: പൂർണ്ണമാവുന്നില്ല, ഇനിയും ഒരുപാട് അമ്മമാര് പിറകെ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നീടൊരവസരത്തിലാവാം. തൽക്കാലം ഇന്ന് ഇത്രയും. നന്ദി,
1: നമസ്കാരം.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉണ്ണിമേനോനും അശോകനും അമ്പിളിയും ആലപിച്ച ഗാനം, ചിത്രം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: അടുത്ത ഗാനം രാജവീഥി എന്ന ചിത്രത്തിൽ നിന്നാണ്. യേശുദാസും അമ്പിളിയുമാണ് ഗാനം ആലപിക്കുന്നത്.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: കേൾക്കാം അപരാധി എന്ന ചിത്രത്തിലെ ഒരു ഗാനം. അമ്പിളിയും ബേബി സുജാതയും ആലപിച്ചതാണ് ഗാനം.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഇനി മാണിക്യ ചെമ്പഴുക്കായി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രീകുമാറും അമ്പിളിയുമാണ് ഗാനം ആലപിക്കുന്നത്.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: കന്യക എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും അമ്പിളിയും ആലപിച്ച ഒരു ഗാനം.

0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
1: കേൾക്കാം യേശുദാസിനൊപ്പം അമ്പിളി ആലപിച്ച തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ ഗാനം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശി ചേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ?

0: കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി ഏകെ മുട്ടസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
1: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എകെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555,

0: ബലപരീക്ഷണം എന്ന ചിത്രത്തിന് വേണ്ടി അമ്പിളി ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞാ?
1: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ശുദ്ധികലശം എന്ന ചിത്രത്തിലെ ഗാനം SP ബാലസുബ്രഹ്മണ്യം, S ജാനകി, അമ്പിളി എന്നിവർ ചേർന്ന് ആലപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanet,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6

0: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2012 പുറത്തിറങ്ങിയ താപ്പാന എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: കളിയാക്കില്ലേ സാറേ, സാറിനെ പോലെ എല്ലാരെയും ഒരു കുറ്റവും ഇല്ലാതെ ദൈവം സൃഷ്ടിക്കത്തില്ലല്ലോ. മണിക്കൂർ രണ്ടായിട്ട് ഞാൻ സാറിനെ കാത്തിരിക്കുമായിരുന്നു ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോവാൻ. സാറിനെ കാണാതെ ഞാൻ പോകത്തില്ലായിരുന്നു കേട്ടോ.
3: ഇന്ന് ശ്രീമതിയുടെ ബർത്ത്ഡേ, കുടുംബസമേതം ഒരു ക്ഷേത്ര ദർശനം, അതൊക്കെയുള്ളതോ കുടുംബത്തിനൊരു സന്തോഷം, അതാ ഞാൻ ലേറ്റ് ആയത്.
2: ഒന്നും പറയണ്ട സാറേ, രാവിലെ മുതൽ മനസ്സിന് ഒരു സുഖവുമില്ല,
3: ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലോ.
2: നമുക്കൊക്കെ എന്ത് സന്തോഷം സാറേ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന പോലെയല്ലേ ഇറക്കി വിടുന്നേ. അവിടെ എല്ലാരും നെഞ്ചത്തിടിയും നിലവിളി. നമ്മുടെ വീട് ഇതാ സാറേ, ഞാൻ എടുപ്പഴിഞ്ഞ് വരും. സാറിന്റെ റിട്ടയർമെന്റ് നമുക്ക് സൂപ്പർ ആക്കണം.
3: തിരിച്ചു വരണമെന്ന് ഞാൻ പറയില്ല. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ ജയിലെന്നൊക്കെ ചിലർ വേമ്പ് പറയും, പക്ഷേ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് നല്ല നല്ല അന്തസ്സുള്ള കുടുംബജീവിതമാണ്.
2: ഓ, മൂക്കി പല്ലു വന്ന സമയത്ത് നമുക്കെന്ത് കല്യാണം, നമുക്കെന്ത് കുടുംബജീവിതം,
3: അതൊക്കെ നടക്കുള്ളൂ.
2: അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല സാറേ. നമ്മുടെ തൊഴിലിനും യോഗ്യതയ്ക്കും സ്റ്റാറ്റസിനും പറ്റി ആളെ കിട്ടണ്ടേ?
3: ഓ, നിന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ലേ, അത് കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല.
2: സാറേ, ഇത് നമ്മുടെ ജയിലിൽ ഉണ്ടായിരുന്നു തന്നെയാന്ന്.
3: പിന്നല്ലാതെ
2: ആഞ്ചയിലും പെൺചയിലും തമ്മിൽ തിരിക്കുന്ന മതിലില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയാൻ കഴിഞ്ഞോണ്ടേ.
3: എന്നാ പിന്നെ ഞങ്ങൾക്ക് പേരെടുക്കാനോ നേരം കാണും. ചെല്ലു ചെല്ലു. God bless you.
2: God bless you also.
1: ബംഗാളി നോവലിസ്റ്റ് ആശാപൂർണ ബേദിയുടെ കൃതികളെ ആസ്പദമാക്കി ജോണി ആന്റണി സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ ഒരു മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് താപ്പാന. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ മിലൻ ജലീൽ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്.
4: കൊണ്ടുപോകാൻ ആരും വന്നില്ലേ?

0: ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. പൈസക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാന്നറിയാവൂ. ഒന്ന് പരിചയപ്പെടണ്ടേ. സുല്ല് സുല്ല്, ഞാൻ വിട്ടു വിട്ടു.
1: എന്നാ പണിയാവും കാണിച്ചത്? അണ്ടേ അല്ല പറ്റിയ
0: ആ വണ്ടി കേറോ.

0: ഇപ്പൊ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ലേഡിയുടെ കൂടെ വന്ന ആളല്ലേ?
1: അതെ.
0: പോയി ചീട്ട് എടുത്തിട്ട് വരും.
1: ഒരു ചീട്ട് വേണം.
2: പേര്?
1: പേര്? പേര് പെണ്ണ.
2: പേര് പറയ് മിസ്റ്റർ.
1: മേരിക്കുട്ടി.
2: വയസ്സ്?
1: വയസ്സ് ഒരു 35 അല്ല 30 വേണ്ട 29.
2: അഡ്രസ്സോ?
1: നിർബന്ധമാണ്.
2: അതെ, എളുപ്പം പറയൂ.
1: എന്നാ, ജയിൽ വളപ്പിൽ വീട്, സെൻട്രൽ ജയിൽ പി ഒ, കണ്ണൂർ.
2: 100.
1: ഓ, ഈ ചീട്ടിന് 100 ആണെങ്കിൽ ചികിത്സ കഴിയുമ്പോ എത്രയാവും?
2: അതൊക്കെ ചികിത്സ കഴിയുമ്പോ പറയാം.
1: പറയണേ. അയ്യോ, ഇതവിടെ കൊണ്ടുപോവാ.
2: സ്കാനിങ്ങിന് അവിടെ ഉണ്ടാവണം. വാ.
1: കണ്ണ് തുറന്നായിരുന്നു?
2: ഇല്ല.
1: എന്നതാ സിസ്റ്ററെ കുഴപ്പം?
2: ഏയ്, പേടിക്കാനൊന്നുമില്ല.
1: പേടിക്കാനൊന്നുമില്ല.
3: പേടിക്കാനുണ്ട്. എസ്ഐ വിളിക്കുന്നു.
1: എന്നാ
3: വാടോ.
4: എന്താണ് പേര്?
1: സാംസങ്.
4: അതൊരു ടിവിയുടെ പേരല്ലേ?
1: ടിവിയുടെ പേര് സാംസങ്.
4: ആ,
1: എന്റെ പേര് സാംസൻ.
4: ആയിക്കോട്ടെ. ആരെ വണ്ടി അടിച്ചു പോണെന്ന്
1: അറിയത്തില്ല.
4: പിന്നെന്തറിയാം?
1: ജയിലിൽ നിന്ന് ഇറങ്ങിയാന്നറിയാം.
4: അത് തനിക്കെങ്ങനെ അറിയാം?
1: അതിപ്പോ ഞാനും അവിടെ ഇറങ്ങിയതാ സാറേ.
4: ഏ, ഓഹോ, അപ്പൊ സൽസ്വഭാവിയാണ്.
1: അത്രക്കൊന്നുമില്ല, ഒരു സ്വൽപ്പം.
4: താനവരുടെ എന്തൊക്കെ അടിച്ചു മാറ്റി.
1: ഞാനോ? എന്റെ പൊന്ന് സാറേ, ഇല്ലാവചനം പറയരുത്. ഈ മോഷണം എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തെറ്റല്ലേ?
4: പിന്നെ

0: ഭയങ്കര തെറ്റല്ലേ?
1: പരിശോധിക്കണോ വേള?
2: ഈ ബാഗ് വേറെ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത് ഓടയിട്ടതാ.
1: നോക്ക് നോക്ക് ബാഗിന്റെ
2: സാറേ, മുണ്ട പിടിക്കും, മുണ്ടഴിഞ്ഞു പോകും, മുണ്ടഴിഞ്ഞു പോകുന്നേ. അയ്യോ അയ്യോ, എന്റെ സാറേ, എന്റെ പൊന്ന് സാറേ, അത് സ്വാഗപ്പാടുള്ള തുണിമണിയാ. അയ്യോ അയ്യോ, അതൊക്കെ പിടിക്കില്ല,
1: മടിയില്ല.
2: ദോശ ഉണ്ടാക്കിയ കാശ്
1: ഇവിടെ.
2: അയ്യോ, പോക്കറ്റ് കേട്ടില്ല, പോക്കറ്റ് കേട്ടില്ല. മൊബൈൽ മൊബൈൽ. അയ്യോ സാറേ സാറേ, കൈ കൈ.
0: കാണാൻ കൊള്ളാമല്ലോടോ. അലോക്യസുന്ദരി മുഖം തവ മന്ദഹാസം. ആരാടോ ഇത്?
2: ഇതാണ് സാറേ വണ്ടി ഇടിച്ച സ്ത്രീ.
0: ഇവളെ താനെന്തിനാ കൈക്കകത്ത് തിരികെയത്?
2: അത് തട്ടിപ്പോയ പത്രത്തിലെങ്ങാനും കൊടുക്കേണ്ടി
0: വന്നല്ലോ. ഓ, ദീർഘവീക്ഷണം. വളച്ചോ?
2: അതിനു മുമ്പ് വണ്ടി ഇടിച്ചില്ലേ?
0: മരിച്ചിട്ടില്ല.
2: അതാണ് പ്രതീക്ഷ.
0: അപ്പൊ പ്രതീക്ഷയുണ്ട്.
2: അതൊക്കെയല്ല സാറേ ജീവിതം.
3: മേൽക്കുട്ടിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ?
2: കണ്ണു തുറന്നായിരുന്നോ?
3: തുറന്നു. ഇത്രയും മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം.
2: ഈ മരുന്ന് സാറ് വാങ്ങിക്കണോ അതോ ഞാൻ വാങ്ങിക്കണോ?
0: താ മേടിക്കും.
2: എങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ തന്നേ, കണ്ടത് മതി.
0: എടോ, അലോക്യ സുന്ദരി.
4: സാംസൺ, മല്ലിക എന്നീ രണ്ട് കുറ്റവാളികളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇവർ ഒരേ ദിവസം ജയിൽ മോചിതരാകുകയും വിഷാദാവസ്ഥയിലായ മല്ലികയെ കരിപ്പയിലെ വീട്ടിലേക്കുള്ള യാത്രയിൽ സാംസണും അവളോടൊപ്പം ചേരുന്നു. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രത്തിലൂടെ പറയുന്നത്.
2: ഇടിച്ച വണ്ടി നിർത്താതെ പോയി. വണ്ടി കണ്ടാലറിയാം, തമിഴ്നാട് നമ്പറാ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞാൻ സാംസൺ, ഫീൽഡ് അറിയപ്പെടുന്ന സാങ്കുട്ടി എന്നാ. 3 കൊല്ലമായിട്ട് ഞാനും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വധശ്രമം സെക്ഷൻ 307 കേസ് വായിച്ച ഞാൻ തന്നെയാ. വാദിച്ച് വായിച്ച് ഞാനൊരു നല്ല വക്കീലായെന്ന് എല്ലാവരും പറയുന്നു. അയ്യോ, പതുക്കെ പതുക്കെ, തല നടക്കണ്ട. സ്കാനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാ. നെറ്റിയിലെ മുറിവ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ചത്തുപോയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. വീട്ടിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം, അവരാരെങ്കിലും വന്നാൽ ഒരു സഹായം ആവുമല്ലോ.
5: 98
2: ആര് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം?
5: മല്ലിക.
2: ചീട്ട് എഴുതിപ്പിച്ചപ്പം ഞാനിട്ട പേര് മേരിക്കുട്ടി എന്നാ. എന്റെ വീടിനടുത്തുള്ളതാ. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാ പശ പോലെയാ. മനസ്സിൽ ഒട്ടിപ്പിടിച്ചാ പിന്നെ പറിച്ചു കളയാൻ വലിയ പാടാ. ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ, വേറെ നമ്പർ എന്തെങ്കിലും?
5: ഇല്ല.
2: വീടെവിടാ?
5: കരിപ്പം. ഒരുപാട് ദൂരെയാ, കുടകിനടുത്ത്.
2: ഓ, അപ്പൊ പിന്നെ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടവരാന്ന് വെച്ചാ അതും പാടാ. എന്നാ പിന്നെ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. എന്നതാ സിസ്റ്ററെ?
6: 20,000 rupees കൗണ്ടറിൽ അടച്ച് ബില്ലും റെസിപ്റ്റും വാങ്ങിക്കണം.
2: 20,000 rupees?
6: അതെ, MRI തന്നെ 12 ആയി. ബില്ലടച്ചാലേ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ.
2: അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നാ ചെയ്യാനാ സിസ്റ്ററെ?
6: എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാശ് കൊടുക്കാതെ ചികിത്സിക്കാനേ ഇത് ധർമാശുപത്രി ഒന്നും അല്ല.
2: കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. തലേ തൊപ്പി വെച്ച് വെളുത്ത ഉടുപ്പ് നടന്ന നഴ്സാകത്തില്ല. ഒരു നഴ്സാണെങ്കിൽ നെഞ്ചിനകത്തുള്ള സാധനങ്ങൾ വേണം. കരുണ, സ്നേഹം, ദയ, സത്യസന്ധത, സഹാനുഭൂതി, വാത്സല്യം. ഇനി
7: ഹു ആർ യു?
2: ഹു ആർ യു?
7: ഐ ആം ഡോക്ടർ.
2: ഐ ആം പേഷ്യന്റ്. ഇവിടെ വന്നാൽ
7: എന്താ സിസ്റ്റർ പ്രശ്നം?
6: ബില്ലടയ്ക്കാൻ പറഞ്ഞതിന്റെ ബഹളാ ഡോക്ടറെ.
2: അങ്ങനെ അങ്ങ് ബില്ലടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ചികിത്സിച്ച അസുഖം ഭേദമാകുന്നുള്ളത് എന്താ ഉറപ്പ്? ഞങ്ങൾക്കാണെങ്കിൽ ചികിത്സിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്നും ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം പൈസ.
7: ഞാൻ പറഞ്ഞ നേരാ. മിസ്റ്റർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ബില്ലടച്ചേ പറ്റൂ.
2: ഡോക്ടറെ, ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടി കിടന്ന ഡോക്ടർ ഭാര്യയെ ആശുപത്രിയിൽ എത്തിക്കൂ, അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകും.
7: ഞാൻ പറഞ്ഞ ന്യായം.
2: നാളെ നേരം വെളുത്ത് ബാങ്ക് തുറക്കാതെ പൈസ കിട്ടത്തില്ല. അല്ലേ പേഷ്യന്റ് ഇവിടെ കിടന്നോട്ടെ, പൈസ അടച്ചിട്ട് തിരിച്ചു തന്നാ മതി. എന്താ അതിനായല്ലേ?
7: പിന്നെ
8: ഡോക്ടറിങ് വന്നേ. ഡോക്ടറിന്റെ ചടങ്ങ് കേസാ, പുതുക്കി തീർക്കുന്ന ബുദ്ധി. നാളെ വല്ല പത്രക്കാരറിഞ്ഞാലേ നാണക്കേട് നമുക്കൂടാ. അതുകൊണ്ട് ഡോക്ടർ വയ്ക്കോ. സാറേ, നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാ മതി, പ്രശ്നം തീർന്നില്ലേ?
2: അങ്ങനെ മര്യാദക്ക്
8: സംസാരിക്കേ.
2: ഇതിന്റെ പേരിലെങ്ങാനും അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കുകയോ മറ്റോ ചെയ്താ. ഡോക്ടറാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല.
6: ഞാൻ ഡോക്ടറല്ല, സിസ്റ്റർ.
2: എല്ലാ സിസ്റ്ററും എനിക്ക് സിസ്റ്ററല്ല സിസ്റ്ററെ. ഞാനല്ലേലും അങ്ങനെ നാക്കെടുത്ത് വെച്ചൊരു 4 അടിപ്പൻ ഡയലോഗ് അടിച്ചാൽ ആരായാലും വീഴും. അപ്പൊ വിളിച്ചു സാറേന്ന്, നമ്മളെ സാറേന്ന്. പക്ഷേ നാളെ രാവിലെ 10 കഴിഞ്ഞാൽ പറഞ്ഞത് പാമ്പാവും. തിരിച്ചു കൊത്തു മുമ്പ് ഒന്നിൽ പൈസ, അല്ലെങ്കിൽ
5: എന്റെ കയ്യില് 5,000 രൂപയുടെ

0: കുട്ടിയുണ്ടാവൂ. ഞാൻ
1: എന്റെ കയ്യിലുള്ളത് കുട്ടിയാലും 20,000 തകത്തില്ല. അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴിയെ മനസ്സിൽ തോന്നുന്നു.
2: ധൈര്യമുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ മുങ്ങുക. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ആര് ചോദിച്ചാലും ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ബാക്കിയാരും ഞാൻ
3: എന്നെ വേണ്ടാത്തോരെ എനിക്കും വേണ്ട.
4: ഇന്ന് മോങ്ങാനായിട്ട് അച്ചായ നിങ്ങളോട് എന്നാ ചെയ്തെന്ന?
3: അച്ചായ
4: നേരത്തെ വിളിച്ചപ്പോ തൊട്ട് ഇവിടെ ഒരാൾ ഇരുന്ന് കരച്ചില്ല. സങ്കടം മോരം കുടിയും. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു.
1: ഇവൻ എന്നാ പറ്റിയത്? എന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറയാം അവനോട്. ആകെപ്പാടെ ഉള്ള ഒരു ചങ്ങാതിയാ. അവന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയില്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കാര്യം പറഞ്ഞാ മനസ്സിലായെന്ന് വെച്ചാ എന്നായി.
4: ഹലോ ഹലോ, അച്ചായൻ കട്ട് ചെയ്തു.
3: തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ എന്നെ മറന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നത് എന്തായി?
4: ഒഴിച്ചത് എണ്ണയല്ല, ബ്രാൻഡിയാ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, കുടിയാ.
5: നർമ്മത്തിൽ പൊതിഞ്ഞ സാംസൺ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. മല്ലികയെ ചാർമി കൗളും അവതരിപ്പിച്ചു. ഇവരെ കൂടാതെ മുരളി ഗോപി, കലാഭവൻ ഷാജോൺ, സാദിഖ്, മാള അരവിന്ദൻ, സജിത ബേട്ടി, വിജയരാഘവൻ, ലക്ഷ്മിപ്രിയ, സി ഐ ജോൺ, സുരേഷ് കൃഷ്ണ, അനിൽ മുരളി, മണികണ്ഠൻ പട്ടാമ്പി, കോട്ടയം നസീർ, ഇർഷാദ്, ജൂബിൽ രാജൻ പി ദേവ്, വിജീഷ്, പൊന്നമ്മ ബാബു, അബു സലീം, നമോ നാരായണ, ഗീതാ വിജയൻ എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നു.
2: എന്റെ ഫോൺ നമ്പർ എഴുതി പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാ സമാധാനമാവും.
0: തനിച്ചു പോയാ വീടെത്തോന്ന് തോന്നുന്നില്ല. പോയിട്ട് വെറുതെ ഇല്ലെങ്കിൽ.
1: അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എന്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവന്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും അഞ്ചാറ് എഴുത്തും കൊടുക്കണം, അത്രേ താമസമുള്ളൂ.
0: കൊല്ല അഞ്ചായി ജയിലില്. ഇനിയിപ്പോ വീടെത്താൻ ഒരു ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല.
2: അപ്പോ കൊലപാതകമായിരുന്നു. ഉറങ്ങി.
0: വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ.
2: നമുക്ക് ഇഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ.
0: എന്തായിരുന്നു ജോലി?
2: ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല. ആകാശത്തിലെ പറവുകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ച് വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട് മകൻ നക്ഷത്രം മേടൻ രാശി. മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് തിരുത്താൻ പോയി. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണ കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു.
1: എന്റെ കർത്താവിശ്വ മഷിയ, ഇത് പോളിചേട്ടനല്ലേ? ചേട്ടൻ എന്നാ പറ്റിയത്? ഇവിടെ വന്ന്
3: കിടക്കുന്നു.
1: അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണം അല്ലേ?
3: അത് നടക്കില്ല.
1: നടക്കല്ലേ? എന്നാ കാര്യം?
3: അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യേറ്റത് ആഞ്ഞനിക്കൽ ജോസാ. കെട്ടി കഴിഞ്ഞ് കാശ് കൊടുക്കാന്ന് പറഞ്ഞ അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി. കാശ് കൊടുത്താലേ പൊന്ന് തരൂത്. ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ലേ സാകുട്ടി? സാകുട്ടി പോയിക്കോ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: നിങ്ങളെ ചത്തത് കൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കുമോ? ഇല്ല. അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും അപ്പന്റെ വക സമ്പാദ്യം രാഗാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ സ്വർണം ഞാൻ കൊണ്ടുത്തരാം. ആരും അറിയത്തില്ല. പൊളിയേട്ടൻ ബാ, കല്യാണം നടക്കും.

0: അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ.
1: നല്ലതൊക്കെ അടിയിലിട്ടോണ്ട് നടക്കണമെങ്കിലും വേണം ഒരു യോഗം.

0: എവിടെടാ സാംസൺ?
1: ഇപ്പൊ വരു സാർ. പോയതാ?
0: വിരല് പൊക്കി കാണിക്കുന്നുള്ള സിമ്പിൾ കാണിച്ചു
2: സാറേ. വിടു സാറേ, എന്തുവാ സാറേ ഇത്?
0: പറഞ്ഞു തരാടാ വാപ്പാ.
3: എങ്ങോട്ട്?
2: എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ?
3: സാറിന് എന്തും പറയാലോ.
2: എന്നാ പറ്റിടാ?
3: ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ.
2: എന്തുവാ സാറേ ഇത്?
0: മര്യാദക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം.
2: ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതാ സാറ്, കാര്യം പറ.
0: ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്?
3: ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല, എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം.
0: ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്.
2: അവന്റെ മേക്കിട്ട് കയറണ്ട. സാറിനിപ്പോ എന്തുവാ വേണ്ടേ?
0: ആ എസ് ഐ സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ?
2: ഏത് എസ് ഐ? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഉണ്ട വിഴിഞ്ഞു
3: ആയിരിക്കും.
2: അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം?
0: ഏയ്
2: സാറേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാനെടുത്താണെങ്കിൽ ഞാൻ പറയും, ഞാൻ എടുത്തു. ഈ കണ്ടവന്റെ കൊച്ചന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ,
3: ഓ
2: ഒരു പൈൻറ്റർ.
3: ആ
4: മമ്മൂട്ടി, കലാഭവൻ ഷാജോൺ, വിജീഷ് തുടങ്ങിയവരുടെ രസകരമായ മർമ്മ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിൽ സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്.
0: തങ്കപ്പൻ,
2: ഡോക്ടറെ ആശുപത്രി തരുക, പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരണം.
0: എന്റെ ഡ്യൂട്ടി ടൈം ആഫ്റ്റർ 4 o'clock ആണ്, അപ്പൊ വരും. ചെല്ലയ്യോ,
2: ഇങ്ങനെ കണ്ണീ ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. മെസ്സി പോകുമ്പോ വയ്യാണ്ടിറങ്ങിയതാ. തലവേദന എടുത്ത് അവളവിടെ കിടന്ന് ചാകാൻ പോവുക. ഡോക്ടർ ഒന്ന് വന്നേ പറ്റത്തുള്ളൂ.
0: ചാകാൻ പോകുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും. ഓടോ ഇറങ്ങി.
2: ഇനി പോകാവായിരിക്കും.
0: പോകാവായിരിക്കും
2: എന്നാ വന്ന. ആ എല്ലാരും വന്നേ. ഡോക്ടർ ഇനി ആശുപത്രി വെച്ചേ നോക്കത്തുള്ളൂ. തങ്കപ്പൻ ചേട്ടനാന്നോ?
3: അതെ.
2: എന്നാ മുന്നിൽ ക്യൂ ആയിട്ട് ക്യൂ ആയിട്ട്. അതൊക്കെ പറയാം, വടിവാള് വല്ലതും ഉണ്ടോടാ വണ്ടിയിൽ?
5: ഉണ്ടാ. കളി കഴിഞ്ഞ വരുവാ, കൈവെട്ടി കളി.
2: അപ്പൊ ഡോക്ടർ ചെന്നാട്ടെ, ചെന്നാട്ടെ. എല്ലാരും ചെല്ലു, ചെല്ലു, ചെല്ലു.
5: അച്ഛനത് എവിടുന്നാ?
2: കണ്ണൂർ നല്ലാണ്ട്. എവിടുന്നാ?
5: ആഹാ,
2: എവിടുന്ന് കിട്ടിയടാ ഇവന്മാരെ? ഫേസ് കട്ട് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു.
5: പേടിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടു നടക്കുക. ഇവറ്റകൾക്ക് ഭയങ്കര ഡിമാൻഡ് ആണോ?
2: ഒരു കാര്യം വിട്ട്. ഇത് സാബു, എന്റെ ക്ലോസ് ഫ്രണ്ടാ. 2.5 മാസം കണ്ണൂരുണ്ടായിരുന്നു. മർമ്മം നോക്കി വെട്ടാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇവനാണ് കേരളത്തിൽ ബെസ്റ്റ്.
5: ചേട്ടത്തി സാബു എന്നാ ഞാൻ പറയപ്പെടുന്നത്.
2: ഇങ്ങനെ പീക്കിന് പോലെ ഇരിക്കുന്നെന്ന് വിചാരിക്കണ്ട. കല്യാണമൊക്കെ കഴിഞ്ഞു, അതും ലവ് മാരേജ്. കണ്ടു, പരിചയപ്പെട്ടു, പ്രേമിച്ചു, കെട്ടി, എല്ലാം പെട്ടെന്നായിരുന്നു.
5: 6 ദിവസം അത്ര ഉള്ളൂ.
2: 6 ദിവസോ? 6 ദിവസം കൊണ്ടൊക്കെ ഒരു കല്യാണം നടക്കൂടാ?
5: പിന്നെ
2: നീ ഭയങ്കര സാധനമാ.
5: അച്ഛാ, രണ്ടുപേരും വീട്ടിൽ ഒന്നിട പോവും.
6: അതെ, ഫുൾ റെസ്റ്റ് എടുക്കേണ്ട പേഷ്യന്റാ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിക്കോ.
5: ശരി ചേച്ചി. എന്നാലും എന്റെ അച്ഛായ അസംഗതി പൊന്നും കൂടാണ്. കൺട്രോള് പോവല്ലേ.
7: മനസ്സിൽ സ്നേഹം തോന്നിയാ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം അറിയാണ്ട് ഡീസന്റ് ആയി പോവും.
5: അത് വളരെ ശരിയാണ്. സത്യം. എടിയേ, വേണ്ട വേണ്ട, ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട, ഐറ്റംസ് ഒക്കെ അവിടെ എത്തും. ഞങ്ങൾ 1 മണിക്കൂറിനകം വരും. ദാ വരുന്നടി.
2: ലെഗിനിപ്പ എന്നാ ചാർജ്?
5: ഇപ്പൊ പീസ് റേറ്റാ ചായ. കാല് മുഴുവനാണെങ്കിൽ 25, മുട്ട് വരെ 20, പിന്നെ ഉപ്പിറ്റി മാത്രം കട്ടിയാണെങ്കിൽ 10.
2: പോരാ പോരാ, റേറ്റ് കൂട്ടണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ നല്ല റേറ്റാ. ഞാൻ ആദ്യം കൂട്ടി.
5: പിന്നെ എമർജൻസി ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് കൂട്ടി മേടിക്കും. ഇപ്പൊ ഇന്ന് തന്നെ താലൂക്ക് ഓഫീസിൽ ഒരു യുഡിയുടെ കാല്, കക്ഷി ഓഫീസിലോട്ട് പോണ വഴിയായിരുന്നു, 30 മേടിച്ചു.
2: എടാ, UDF ആയാലും LDF ആയാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും, നമുക്കാരും ശമ്പളം തരാനില്ല. അതുകൊണ്ട് ചെയ്യുന്ന പണിക്ക് കൃത്യമായ കൂലി, അത് വാങ്ങിച്ചോ.
5: പിന്നെ ഏച്ചേ, ഇച്ചാനി കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ബഹുമുഖ പ്രതിഭയാ, ജയിലിലെ പ്രൊഫസറാ. എന്നും അച്ചായന്റെ വക ക്ലാസ് ഉണ്ടാവും. മോഷണത്തിലെ പുത്തൻ വഴികൾ, കൊലപാതകത്തിന്റെ പുതിയ മാർഗങ്ങൾ, FIR ലൂപ്പ് ഹോൾസ്, പോലീസുകാരുടെ മനഃശാസ്ത്രം, നിയമത്തിലെ പഴുതുകൾ, ഇതാരാന്ന് വെച്ചാ ജയിലർ

0: വാർത്തയാമ സാറ്. എന്നു വന്ന തിരക്കണത് ആരെയാ? അച്ചായനെ സംശയങ്ങൾ ചോദിക്കാൻ.
1: ഓ, ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല. നമ്മളെ പറ്റി നിന്നെ പോലുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുക. അതുകൊണ്ട് വേണ്ട,
2: ഗുളിക കഴിച്ചോണേ.

0: അച്ഛൻ ആളെ മനസ്സിലായോ?
1: പിന്നെ എനിക്ക് മനസ്സിലായി.
0: ആരാ?
1: നിന്റെ അമ്മച്ചി.
0: എന്റെ ഭാര്യ.
1: ഈ ചേട്ടത്തിയോ?
0: ആ, ഇവളെ കെട്ടിയതുകൊണ്ടാണല്ലോ എനിക്ക് ചേടതി സാബു എന്ന് പേര് വീണത്. എന്റെ ചായ ഇവൾക്ക് വാറ്റായിരുന്നു പണി. ഞാൻ അങ്ങനെ വാറ്റടിക്കാൻ ചെന്നതാ. ടച്ചിങ്സിന് തന്നത് പ്രേമം. ഇറ്റിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു പോരുന്നോന്ന്. ചോദിച്ചു തീരെ മുമ്പേ പോരാൻ പെട്ട് റെഡി പോന്നു.
1: ഈ പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാന്ന് പറയുന്നത് വെറുതെ അല്ല. എന്നാലും എന്റെ സാബു, നീ വെസ്പ സ്കൂട്ടർ ഓടിക്കേണ്ട പ്രായത്തിൽ ബെൻസ് ലോഡ് ഓടിച്ച ശരിയായില്ല.
0: അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ.
1: എന്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയാലും സംഗതി ഇതല്ലടാ. പ്ലീസ്
2: അച്ചാനെ കുറിച്ച് സാബുച്ചാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അല്ല, മാഡത്തിന്റെ തലവേദനയൊക്കെ മാറിയോ?
1: മാഡോ,
0: അതൊക്കെ അവളെ ഡീസന്റാ.
2: പോ സാബുച്ചായ, വാ മേഡം, വാ.
0: അച്ചായൻ വാ.
1: നിന്റെ ചേർത്തി കാച്ചതാ.
0: പിന്നല്ലാതെ എന്റെ അച്ചായ അവളുടെ വാറ്റ്. അവൾ എന്റെ മഹാലക്ഷ്മി. അച്ചായ മഹാലക്ഷ്മി.
1: മഹാലക്ഷ്മി പോയിട്ട് ഒരു കുഞ്ഞലക്ഷ്മി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ? കാർന്നോമാരുടെ കയ്യിൽ ഇപ്പൊ അങ്ങനെയല്ലേ? കുടുംബത്തുണ്ടായിട്ടുള്ള സന്തതി പരമ്പരകൾ മുഴുവൻ കണ്ടവന്റെ മുതലുമുട്ടിച്ചല്ലേ ജീവിക്കുന്നത്? കള്ളനും കാവടിയും ആരെങ്കിലും പെണ്ണു കൊടുക്കൂ?
0: അല്ല ചായ, ഈ അടിപിടിയും ചില്ലറ മോഷണം അല്ലാതെ വെട്ടുമുത്തൊന്നും അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. അല്ല, വണ്ടിക്കകത്തുനിന്ന് കൊട്ടേഷൻ റേറ്റ് പറഞ്ഞു കേട്ടു. ഇനി പണി തുടങ്ങിയ.
1: സത്യത്തിൽ അവള് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചോട്ടെ.
0: അച്ഛന്റെ ഒരു ബുദ്ധി. ആ,
2: ബീഫ് ഉലത്തീത.
1: ഓ,
0: എന്റെ അച്ഛായ ഇവളുടെ ബീഫ്.
2: നമ്മുടെ പെങ്കൊച്ച് പുട്ടും കടലയും കഴിക്കുക.
0: എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും.
2: ഒന്ന് പോ സാവുച്ചായ.
0: അനമ്മേ, അച്ചായനെ കുറിച്ച് ഒരു നല്ല നാല് ഡയലോഗ് അവരുടെ അടുത്ത് കാച്ചേക്കണം. അവരൊന്ന് റൊമാൻറ്റിക് ആവട്ടെ.
2: ഇപ്പോഴേ ആണെന്ന എനിക്ക് തോന്നുന്നത്. അച്ചായനോട് ഇഷ്ടമുള്ളത് കൊണ്ടാ അച്ചായൻ കൂടെ വരണമെന്നാ കൊച്ചു പറഞ്ഞത്.
0: ശരി,
2: ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഒരു പെണ്ണ് പോകത്തുള്ളൂ. അല്ല

0: അച്ചായന്റെ മനസ്സ് മുഴുവൻ മാടത്തിനുള്ള സ്നേഹമാ.
1: കഴിഞ്ഞ ആഴ്ച അല്ല ഞായറാഴ്ച, ഈ ആഴ്ച പനി എങ്ങനെയുണ്ട്?
2: ആ നെറ്റിലോട്ടൊന്ന് കൈവച്ച് നോക്ക അച്ചായ, ഒന്ന് നോക്കിയേ. അച്ചായ നോക്കിയാലല്ലേ ചൂടറിയുള്ളൂ. നോക്ക്,
0: ഈ അച്ചായന്റെ ഒരു നാണം വേണം. അന്നി ഒന്നും അല്ലല്ലോ, അങ്ങോട്ട് നോക്ക അച്ചായ,
2: ചൂടുണ്ടോ?
1: സൂക്ഷിച്ചു നോക്കിയാ ചൂടുണ്ട്.
2: കൂടെ ആടുണ്ട്, ചെമ്പുണ്ട്. അച്ചായൻ ഇന്ന് അന്നമ്മയുടെ വക ആട് ബിരിയാണി. എന്റെ അച്ചായ ഇവളുടെ ആട് ബിരിയാണി. ഇന്നലത്തെ സെക്കൻഡ് ഷോ കളക്ഷനാ.
1: സെക്കൻഡ് ഷോ?
2: ആൾക്കാർ സെക്കൻഡ് ഷോ കാണാൻ പോകുന്ന നേരത്തെ മോഷണം. വീട്ടിലാരും കാണില്ലേ?
1: അത് ശരിയാ. ഇതുപോലെ പണ്ട് ടി വിയിൽ ഷക്കീലായുടെ പാതിരാപ്പടം ഉണ്ടായിരുന്ന കാലത്ത് നല്ല കൊള്ളായിരുന്നു. പെരക്കി തീ പിടിച്ചാൽ പോലും ആളുകൾ ഇരിക്കുന്നിടത്ത് അനങ്ങത്തില്ല. ടി വി കേറാതെ നിർത്തിയുള്ള ആ കൊളുമ്പ്.
3: 2012 മാർച്ച് 5 താപ്പാനിയുടെ ചിത്രീകരണം ആരംഭിച്ചത്. ഏപ്രിൽ പകുതിയോടെ നിർമ്മാണം ആരംഭിച്ച ഈ സിനിമയുടെ ഭൂരിഭാഗവും ഇടുക്കിയിലാണ് ചിത്രീകരിച്ചത്. 60 പ്ലാൻ ചെയ്തിരുന്ന ഷെഡ്യൂളിന് മുമ്പായി 52 ചിത്രീകരണം പൂർത്തിയായി. മുരുകൻ കാട്ടാക്കട, അനിൽ പനച്ചൂരാൻ, സന്തോഷ് വർമ്മ എന്നിവർ രചിച്ച ഗാനങ്ങൾക്ക് വിദ്യാസാഗറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. മധു ബാലകൃഷ്ണൻ, സഞ്ജീവ് തോമസ്, തുളസി യതീന്ദ്രൻ, വിജയ് യേശുദാസ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
2: അല്ല,
0: ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ, എങ്ങോട്ടാണ് അവ പോയത്?
2: നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, അവനൊന്ന് രാവിലെ വെട്ടിയെടുത്തതേ. ഒരു സർക്കാർ ദിവസത്തിന്റെ കാലാ.
1: അയ്യോ, അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല.
2: ആരാടാ നീ? ഏതാടെ ഇവള്?
1: അയ്യോ, ഞങ്ങൾ ഗസ്റ്റാ സാറേ, അതിഥി ദേവോ ഭവ.
2: ഇവന്മാരുടെ ഒക്കെ പണിയെന്നായിരിക്കും നിനക്കും.
4: അല്ലടാ സർ, ഇവിടെങ്ങും ആരുമില്ല, എല്ലാരും ഓടിക്കളഞ്ഞു.
2: മടിയിലിട്ട് വളർത്തിക്കുന്നു ഇവനെ, എവിടെ ഒളിച്ചാലും ഞാൻ അവനെ പൊക്കും. അത് കഴിഞ്ഞ് നിന്നെ.
0: അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ സാറേ? അന്നമ്മയെ പൊക്കുന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിന് തിളപ്പിച്ച വെള്ളത്തിൽ അവർ തന്നെ കുളിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് സാറും വെറുതെ തിളപ്പിക്കാൻ നിക്കണ്ട. ചെല്ല്
5: സാബു. എവിടെ?

0: എടാ ഫാബുവേ, ഈ ഒടുക്കത്തെ ബുദ്ധി ആരുടെയാണ്?
1: ഒക്കെ അന്നമ്മയുടെ താച്ചായ.
0: ഓ ചേടത്തി, ചേടത്തി അന്നമ്മയല്ല പൊന്നമ്മയാ, പൊന്നമ്മ സാബു. ഞാനിനി ഇവിടെ വന്ന് ഒരാഴ്ച നിക്കാൻ പോവാ. ഇതിനൊക്കെ ചേടത്തി എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുക്കണം. എടാ കുഞ്ഞെ, നീ ചേച്ചിയുടെ ബാഗ് ഒന്നിങ്ങനെ ഞങ്ങള് പോയേക്കുവാ.
1: അതൊന്ന് പോക്കാ ചായ, നമ്മള് വിശാലടുന്ന് കൂടിയത് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി.
0: ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടാ പോയി, ഒരുപാട് ദൂരം പോകണം. പോണ വഴി നമ്മുടെ ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എടാ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കണം. നീ വരണ്ട, പോണ വഴി ആ എസ് ഐ എങ്ങാനും കണ്ടാലോ.
2: ഓ
0: രണ്ടുപേരും ഒന്ന് ചേർന്ന് നിന്ന് ദീർഘ സുമംഗലി ഫവ, എന്തെങ്കിലും വിശേഷം ഉണ്ടെ അറിയിക്കണേ. എനിക്ക് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഭയങ്കര ഭ്രാന്ത.
2: അച്ചാന്റെ വീട്ടിലേത് വണ്ടിയാ?
0: വണ്ടിയോ? എന്റെ വീട്ടിലോ? എന്റെ കുഞ്ഞ ഇക്കാലത്ത് പെട്രോൾ വിലയ്ക്ക് ആരെങ്കിലും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിക്കൂ? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരുപാട് ഉണ്ണാക്കന്മാർ മുറ്റം നിറയെ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. നമുക്ക് വണ്ടി എടുക്കണം എന്ന് തോന്നുമ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റുക, ഓടിക്കുക, എന്നിട്ട് പെട്രോൾ തീരുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാറ്റി നിർത്തുക, നടന്നു പോവുക. അപ്പോൾ വണ്ടി ഓടിച്ച സന്തോഷം നമുക്ക്, നഷ്ടപ്പെട്ട വണ്ടി കണ്ടുപിടിച്ച സന്തോഷം പോലീസുകാർക്ക്, കാണാതെ പോയ വണ്ടി തിരിച്ചു കിട്ടിയെന്ന സന്തോഷം ഉടമസ്ഥന്. അങ്ങനെ എത്രയോ പേർക്ക് ആ സന്തോഷം കിട്ടുന്നേ. നമ്മൾ കാശ് കൊടുത്ത് വണ്ടി മേടിച്ചാൽ ഈ സന്തോഷം ആർക്കെങ്കിലും കിട്ടുമോ?
2: ഇല്ല.
0: ആ അതുകൊണ്ടാണ് ഇതിന് പ്ലഷർ ട്രിപ്പ് എന്ന് പറയുന്നത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? 26 മിസ് കോള്.
2: ഒരു മിനിറ്റ്,
3: ഇത് മുഴുവൻ കഴിക്കണോട്ടെ?
2: അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷ കൊണ്ട് വിളിച്ചു പോയതാ. എങ്ങനെ ഉണ്ട്?
0: എന്താന്ന് വെച്ചാ എളുപ്പം പറയടാ, അവൾ അകത്ത് നോക്കിയിരിക്കുക.
2: ഓ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു മുറിയിലാ കിടക്കുന്നേ?
0: അതെ,
2: ഒരു കട്ടിലിൽ.
0: ആ
2: എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം.
0: എന്ത് ഉപകാരം?
2: എല്ലാ ഒന്ന് മൊബൈലിൽ എടുത്തു വെച്ചോ.
4: അതാവുമ്പോ സൗകര്യം പോലെ എനിക്കും കാണാലോ.
0: എന്നാത്തിനാടാ മൊബൈൽ ആക്കുന്നേ? വീഡിയോക്കാരെ വിളിച്ച് ഷൂട്ട് ചെയ്യിക്കാടാ. ബാക്കിയുള്ളവൻ എങ്ങനെയെങ്കിലും ഉള്ള മനസ്സിൽ കയറി പറ്റാന്ന് പറഞ്ഞാ സമ്മതിക്കല. വെക്കടാ ഫോൺ അവിടെ.
2: ഹലോ ഹലോ,
3: എന്താ ചേ, എന്തോ എന്തൊരു ദുഃഖവാർത്ത കേട്ട പോലെ.
5: ലിബിയയില് വെടിനിർത്തല് പ്രഖ്യാപിച്ചു.
3: എപ്പാ?
5: ഇന്ന് ഉച്ചയ്ക്ക്.
6: എം സിന്ധുരാജ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി ജോണി ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം

0: നിർവഹിച്ചിരിക്കുന്നത് രാജരത്നമാണ്. ചിത്രസംയോജനം രഞ്ജൻ എബ്രഹാം. ഗാലക്സി ഫിലിംസിന്റെ ബാനറിൽ ഗാലക്സി ഫിലിംസ് റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, 2012 ഓഗസ്റ്റ് 19 ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ കോമഡി ചിത്രമായ താപ്പാനയിലെ ചിരിവിശേഷങ്ങളായിരുന്നു ചിരിനേരത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽ ജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
1: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
0: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം ഭക്ഷ്യ ഊർജ്ജ

0: സുരക്ഷയും ഉപജീവന മാർഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കൂട് പദ്ധതിയുടെ ലക്ഷ്യം.
0: വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും 5-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11-അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
0: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76,313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23,831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില.

നവീകരിച്ച വ്യോമസേന മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ രണ്ടംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173rd ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് 1 വട്ടം കൂടി, ഇതിൽ നാടകം നിശാഗന്ധി. നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി. 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. രാത്രി 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: ഇനി നാട്ടുവിശേഷം.
2: കണ്ണാടിപ്പറമ്പ് നുഞ്ഞേരി മുഹമ്മദ് കുട്ടി തങ്ങൾ ആണ്ടു നേർച്ച ഈ മാസം 6ാം തീയതി നടക്കും. തങ്ങൾ ഹൗസിൽ രാവിലെ 11 മണിക്ക് മൗലീദ് പാരായണം, 12:30 കഥം ദുവ, തുടർന്ന് അന്നദാനം എന്നിവയുണ്ടാകും. ചാല കൊറ്റംകുന്ന് ആദി മൂലിയാടൻ കാവിൽ ഈ മാസം 6ാം തീയതി രാവിലെ മഹാഗണപതി ഹോമം നടത്തും. ഉച്ചയ്ക്ക് 12 പ്രസാദ സദ്യ, 1 മണിക്ക് ഹോമത്തിന്റെ പ്രസാദ വിതരണം എന്നിവയുണ്ടാകും. എടക്കാട് കടമ്പൂർ പൂത്രിക്കോവിൽ ബാലഭദ്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം ഞായറാഴ്ച തുടങ്ങും.
1: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: വശമായി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര വികസന ബോർഡ് മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു.

0: जो बेरोजगार नौजवान है, जो किसान गरीब शोषित पीड़ित किसान है, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूँ।
1: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇയു സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാടിനും കൈമാറുകയും ചെയ്യും.
1: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. 5.5 ടൺ അവശ്യ മരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദീ തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് തീരമിടിയാൻ കാരണമായത്. ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് 2nd റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിത് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി 2nd റൌണ്ടിൽ കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ്

സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് രണ്ടാം റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനഹത് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297 0896. ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. ആദ്യ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം
2: നമസ്കാരം.
1: ആഹാ, എന്തുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: ആണല്ലേ, ഇതാണ് വിശേഷം.
2: ഇതാണിപ്പോ ഉള്ള
1: ഈ വിശേഷം പറയാനാണോ ഇന്ന് വിളിച്ചത്?
2: അല്ല, ഞാൻ വിളിച്ചത് എന്റെ മോന്റെ ബർത്ത്ഡേ 19 ആഗസ്റ്റ് അതിനും പിന്നെ ഇന്ന് എന്റെ ഞങ്ങളെ എന്റെ വെഡിങ് അനിവേഴ്സറിയാണ്. അതിനു വേണ്ടിട്ട് എനിക്കൊരു പാട്ട് വേണം, അതിന്
1: വിളിച്ചല്ലേ.
2: ഞങ്ങളെ എന്റെ പേര് വിജേഷ്, വൈഫിന്റെ പേര് സുധ.
1: വിജേഷിനും സുധക്കും അതുപോലെ
2: എന്റെ മകൻ പ്രണവിനും
1: പ്രണവിനും ആശംസകൾ നേർന്നുകൊണ്ടുള്ള പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ റേഡിയോ മലബാറിന്റെ വകയുള്ള ആശംസയും കൂടി അറിയിക്കണം കേട്ടോ. അവര് കേൾക്കുന്നുണ്ടോ റേഡിയോ?
2: റേഡിയോ വീട്ടിൽ അച്ഛൻ തുറന്നു വെച്ചിട്ടുണ്ടാവും.
1: അച്ഛൻ കേൾക്കുന്നുണ്ടോ?
2: ഞാൻ പറഞ്ഞിന് റേഡിയോ തുറന്നു വെക്കണേ.
1: അപ്പൊ അച്ഛന്റെ വകയും കൂടി നമുക്ക് ആശംസകൾ നേരെ ഈ അവസരത്തിൽ.
2: അച്ഛന്റെ ബർത്ത്ഡേ ഒക്കെ വിളിക്കണോന്ന് ഞാൻ വിചാരിച്ചിന്, അന്നേരം കിട്ടിയില്ല. ജൂലൈ 2 അച്ഛന്റെ ബർത്ത്ഡേ.
1: അതെ, അപ്പൊ നമുക്കൊരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കാം, കുഴപ്പമില്ല. അപ്പൊ ചന്ദ്രീച്ച ഏത് പാട്ടാണ് ഇന്ന് ഇവർക്ക് വേണ്ടി?
2: സിനിമ ഏതാന്ന് എനിക്കറിയില്ല. പിന്നെ അകലെയാണെങ്കിലും നീ എനിക്ക് എപ്പോഴും അരികിലുണ്ടായിരുന്നു.
1: പാടുന്ന രണ്ടുപേരെ നമുക്കത് ഫീൽ ഒന്നും ചെയ്യുന്നില്ല, സുഖമില്ലായി തോന്നുന്നു. രണ്ടുപേര് പഠിക്കോ?

0: വേറെ ഞാൻ ഒരു പാട്ട് പാടാം ഒരു വരി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി, ഒരു മാത്ര വെറുതെ നിലച്ചുപോയി.
1: അടിപൊളിയായിട്ട് പാടിയിട്ടാണ് ഇങ്ങനെ മടിച്ചു നിന്നത്. തൊണ്ടക്ക് ഒരു കുഴപ്പവും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്താണ്
0: നമ്മളെ ചങ്ങായിമാരെല്ലാം ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ?
1: ആ ചങ്ങായിമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പരിപാടികളിൽ റെക്കോർഡ് ചെയ്തിട്ടാ പോയത്.
0: മോള് അത് എന്റെ പ്രകാശാട്ടന്റെ ഏട്ടന്റെ മോന്റെ മോളാണ്.
1: ഓ അതെയാ? അപ്പൊ അയൽവാസിയാന്നാ പറഞ്ഞ, ബന്ധം പറഞ്ഞിട്ടില്ല.
0: ശോഭേച്ചി, മറ്റേ ശോഭേച്ചി പിന്നെ ഇവരെ അമ്മാമന്റെ മോന്റെ ഭാര്യ.
1: അങ്ങനെയാണല്ലേ.
0: മറ്റേത് നമ്മളെ സുഹൃത്ത്.
1: കൺഫ്യൂഷൻ ആയി ശോഭേച്ചിമാര്, കൺഫ്യൂഷൻ ആയി. പക്ഷെ അന്ന് കണ്ടപ്പോ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ട് കേൾപ്പിച്ചു കൊടുത്തൂടെ ഇനി ചന്ദ്രേച്ചി. എല്ലാരും കൂടി കേൾക്കട്ടെ. സന്തോഷം വിളിച്ചതില്, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ചോളൂ, പാട്ടും കൂടി കേട്ടോളൂ.
0: ഭക്ഷണം കഴിക്കാനായില്ലേ?
1: ആയിട്ടില്ല അല്ലേ. അപ്പൊ ചന്ദ്രേച്ചി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
2: മതി.
0: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247100, 7025900018.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഹലോ.
6: ഹലോ.
5: ഹലോ, നമസ്കാരം.
6: നമസ്കാരം.
5: ആരാണ്?
6: ഞാൻ രാജേഷ് ഇടവന.
5: ആഹാ, കൊറേ ആയല്ലോ ശബ്ദമെല്ലാം കേട്ടിട്ട്.
6: പരിചയമുണ്ടോ?
5: പരിചയമുണ്ടോന്ന് ചോദിക്കുന്നതിൽ ഒരു സുഖമുണ്ടോ?
6: കുറച്ചു കാലമായി നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ല.
5: അതെ,
6: നാട്ടിൽ വന്നിട്ടുണ്ട്.
5: നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. എപ്പോഴാ എത്തിയത്?
6: ഞാനിപ്പോ ഓണത്തിന് വന്നെയാണ്.
5: കുറച്ചു ദിവസം ഉണ്ടോ നാട്ടിലിനി?
6: ഇല്ല, അടുത്തയാഴ്ച പോകും, ബുധനാഴ്ച പോകും.
5: അതെ അല്ലേ. ഓക്കേ, എന്തുണ്ട് വിശേഷം? കൊറേ ആയി വിശേഷങ്ങളൊന്നും കേട്ടിട്ട്.
6: വിശേഷം, നിങ്ങളുടെ പരിപാടി നന്നായി പോകുന്നുണ്ട്. സൗദി അറേബ്യയിലെ മണലാരണ്യത്തില്, അങ്ങനല്ലേ പറയാ,
5: മണലാരണ്യം
6: അങ്ങനെയുള്ള ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നിങ്ങളുടെ പരിപാടിയാണ് വളരെ ആശ്വാസം.
5: അതെല്ലേ, നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവൂല്ലേ.
6: അതന്നെ, അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാടൻ, നമ്മുടെ ഗ്രാമത്തിലെ വാർത്തകൾ പെട്ടെന്ന് കേൾക്കാൻ പറ്റും. പിന്നെ നാട്ടിലെ പല ആൾക്കാരുടെയും ശബ്ദങ്ങൾ നിങ്ങൾ വഴി നാട്ടിലേക്ക് എത്തുന്നത് വലിയ, നമ്മളിലേക്ക് എത്തുന്ന വലിയ ഉപകാരമാണത്.
5: സന്തോഷം.
6: കുഴപ്പമില്ല, നന്നായിരിക്കുന്നുണ്ട്.
5: വീട്ടിലെല്ലാവർക്കും സുഖം?
6: ആ, വീട്ടിൽ എല്ലാരും സുഖമായിരിക്കുന്നു, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാന് കുറച്ചായി അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് കാണണമെന്നൊക്കെ ഉണ്ട്.
5: ആയിക്കോട്ടെ. പിന്നെ ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
6: പാട്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ എങ്കിലും
5: പെട്ടെന്ന് ഓടി വരുന്ന മനസ്സിൽ,
6: ആ പണ്ടേ പെട്ടെന്ന് ഓടി വരുന്ന ഓർമ്മകൾ ഓടി കളിക്കുവാൻ എത്തുന്ന.
5: രാജേഷ് രണ്ടുപേരും പാടിക്കോളൂ. ഇഷ്ടമാണ് നമ്മളതല്ലാത്തൊരു ശബ്ദം കേൾക്കാൻ ആൾക്കാർക്ക്
6: ഇഷ്ടം. പാടുന്ന ആളൊന്നുമല്ലപ്പാ, എന്റെ മകൻ നന്നായിട്ട് പാടുമായിരുന്നു.
5: അതെയോ?
6: അപ്പൊ നിങ്ങൾ
5: മകനിപ്പം മറന്നുപോയി. മകനിപ്പഴ എന്താ ചെയ്യുന്നത്?
6: മകൻ അദ്വൈത്, അയാളിപ്പം ബി എഡ് ഒക്കെ കഴിഞ്ഞു. എന്റെ കൂടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇപ്പൊ വന്നിട്ടുണ്ട്.
5: അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബി എഡ് സ്കൂളിലേക്ക് നോക്കുന്നില്ലേ?
6: സ്കൂള് പെട്ടെന്ന് കയറണ്ടെന്ന് വെച്ചിട്ടാണുള്ളത്.
5: പെട്ടെന്ന് തലയിൽ ഭാരം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അല്ലേ?
6: അല്ല, കൊടുക്കണ്ടെന്ന് വെച്ചു. ചെറിയ കുട്ടിയല്ലേ, റിലാക്സ് ആവട്ടെ. കഴിഞ്ഞ തവണ നമ്മുടെ ബൈജു ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു പരിപാടി, ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിട്ട്.
5: നമ്മുടെ
6: കുട്ടി ഒരു നെയ്യമൃതുമായി ബന്ധപ്പെട്ടിട്ട്
5: വന്നു വന്നു വന്നു, ഓർമ്മയുണ്ട്. ഞങ്ങൾ ഓരോ ഭാഗത്തേക്ക് ഓരോരാളാ പോയത്.
6: അതെ അതെ, ആ സമയത്ത് കഴിഞ്ഞ മെയ് മാസം ഉണ്ടായിരുന്നു.
5: അപ്പൊ അന്നിട്ട് പോയതാണ് അല്ലേ വന്നിട്ട്?
6: ഞാൻ സാധാരണ 2 മാസം കുടുംബ നാട്ടിൽ വരുന്നതാണ്. സ്കൂളിന്റെ
5: കാര്യമുണ്ടല്ലോ,
6: സ്കൂള് നന്നായി പോകുന്നുണ്ട്. കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ എൽ കെ ജി സ്കൂളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് അപ്ഗ്രേഡേഷന്റെ ഭാഗത്താണ്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്.
5: കുട്ടികളെ പരിപാടിയെല്ലാം നമുക്ക് അയച്ചു തന്നോളൂ, അല്ലെങ്കിൽ ഇവിടെ വരാൻ പറയൂ കുട്ടികളോട്.
6: തീർച്ചയായിട്ടും ഞാനൊരു പ്രോഗ്രാം തന്നെ അത് ചെയ്യിക്കാം. ഞാനിപ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം, നമുക്ക് ഈ കഴിഞ്ഞ വർഷം LSS കിട്ടിയ ഒരു 20 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ പരിപാടിയായിട്ട് ഞാൻ ഇന്ന് വന്ദേ ഭാരത് യാത്ര പോകുന്നുണ്ട്. ഓ
5: തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ആദ്യത്തെ മറക്കൂല, റേഡിയോ ടു സ്കൂളിലെ ആദ്യത്തെ പരിപാടി എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കൂൾ വന്നിട്ടായിരുന്നു നമ്മള് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ഇടക്കിടക്ക് ഇനി അത് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാം. വേറെന്തുണ്ട് വിശേഷം?
6: വേറെ നന്നായിരിക്കുന്നു, കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരു മൂന്നാല് ദിവസം കൂടി ഉണ്ട്, അതിന്റെ തിരക്കിലാണ്, അതിന്റെ ഇടയിലാണ് നിങ്ങളൊന്ന് ശ്രമിച്ചത്. നമ്മുടെ ഭാര്യ അധികം ശ്രീനെ എന്താ വെച്ചാൽ, ഇത് റേഡിയോ വെച്ചിട്ട് വർക്ക് ഏരിയയിൽ വെച്ചിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടായിരിക്കും എല്ലാ ജോലിയും ചെയ്യുക. ഇഷ്ടപ്പെട്ട പാട്ടുകള്, പിന്നെ നമ്മുടെ ഒരു കോളാരി
5: ബാലകൃഷ്ണേട്ടൻ,
6: അങ്ങനെ അവരെല്ലാം പലപ്പോഴും അവരുടെ പരിപാടികളൊക്കെ ഞാൻ അവിടുന്ന് കേൾക്കും. സൗദിയിൽ നിന്ന് കേൾക്കുമ്പോ ഒരു സുഖമാണ്, നമ്മുടെ അടുത്തുള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. അകലെയാണെങ്കിലും അടുത്തുണ്ട് എന്നൊരു ക്യാപ്ഷൻ കൂടി നിങ്ങൾക്ക് കൊടുക്കാം.
5: പാട്ടത് പോയതേ ഉള്ളു,
6: ഞാൻ കേട്ടു
5: അത്
6: കേട്ടപ്പോട്ടു.
5: അപ്പോ വേറെ എന്തെങ്കിലും നമ്മുടെ ശ്രോതാക്കളോട് പറയാനുണ്ടോ? എപ്പോഴെങ്കിലും വിളിച്ചാൽ കിട്ടുന്ന ഇതാണ്.
6: അല്ല, തീർച്ചയായിട്ടും ശ്രോതാക്കളോട് എല്ലാരോടും ഇത് കേൾക്കുക. നമ്മുടെ നാട്ടില് റേഡിയോ മലബാർ ആണ്, ആ പരിപാടി എപ്പോഴും കേൾക്കുക, അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. മാത്രമേ പറയാനുള്ളത്, തീർച്ചയായിട്ടും നല്ല ഉയർച്ചയിൽ ഇനി വെച്ചിട്ട് ഇത് മാത്രം പോരാ, കുറച്ചും കൂടി അറിയപ്പെടും. അതാണ് അറിയാം,
5: നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല.
6: സന്തോഷം.
5: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാർക്കെങ്കിലും ഡെഡിക്കേഷൻ.
6: ഡെഡിക്കേഷൻ എല്ലാവർക്കും, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിന്, മക്കൾക്ക്, എല്ലാവർക്കും.
5: ഓക്കെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾ റേഡിയോയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പോകുന്നതിന് മുന്നേ.
6: ഓക്കെ,
5: അപ്പൊ ഈ പാട്ട് കേട്ടോളൂ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: ഓക്കെ, താങ്ക് യു.

0: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
1: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
2: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
1: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
0: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
1: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
1: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടോ?
2: ഏയ് എനിക്കെന്ത് പ്രശ്നം?
1: ആ പിന്നെന്താ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, ടി എം ടി, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
6: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളില് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
7: ഹലോ, നമസ്കാരം.
6: നമസ്കാരം, ദിനേശ് സുളിയ.
7: ഓക്കെ,
6: എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. ഓണൊക്കെ ഉഷാറാക്കി?
7: അല്ല,
6: ഇവിടെ കാസർഗോഡ് ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്? അങ്ങ് പോയോ?
7: പോയിട്ടില്ല.
6: ആണോ? എന്ത് പറ്റി?
7: ഇന്നില്ല.
6: ആണോ പരിപാടി?

0: ഒരു ദിവസം റേഡിയോ സ്റ്റേഷനിൽ വരും കേട്ടോ, ഈ ഭാഗത്തേക്ക് പോകുമ്പോഴേ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി. ഇത് മട്ടന്നൂരാണ്, കണ്ണൂർ എയർപോർട്ടിന്റെ അടുത്തായിട്ട് കുറച്ച് അടുത്താണ്. വിളിച്ചാ മതി, ലൊക്കേഷൻ ഇട്ടുതരാം. എല്ലാരും ഫ്രണ്ട്സിനൊക്കെ കൂടി വരൂ, നമുക്ക് പ്രോഗ്രാം ഒക്കെ എടുത്ത് പോവാം. ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടോ? കണ്ണൂർ വരെ വന്നു. ഓക്കെ, കണ്ണൂരിൽ നിന്ന് മട്ടന്നൂര്. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് ദിനേശിന്?
1: മൊഴികളും മൗനങ്ങളും മിഴികളും
0: മലയാളം നന്നായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും.
0: എല്ലാരും കേൾക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. വിശേഷങ്ങൾ വേറെ ഒന്നും പറയാനില്ലല്ലോ. എല്ലാരോടും അന്വേഷണം പറയാം, അവിടെ വീട്ടിലും സുഹൃത്തുക്കളോടൊക്കെ റേഡിയോ മലബാറിനെ കുറിച്ച് പറയാം. പാട്ട് കേട്ടോളൂ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297896. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ആരാണ്
5: ഇത്? ബാബുരാജ് അയ്യല്ലൂർ.
4: ഓ, പറയുന്നല്ല. ആണ്
5: ആണ്.
4: ലൈവിൽ എനിക്ക് തോന്നുന്നു ലൈവിൽ ആദ്യമായിട്ട് വിളിക്കാനും തോന്നുന്നല്ലേ.
5: ഓ.

0: റേഞ്ച് കുറച്ചൊന്ന് കുറയുന്നുണ്ടോ സംശയം? റേഞ്ച് ഉള്ള അടുത്തൊന്ന് നിക്കാൻ പറ്റുമോ? ഓക്കെ, മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ ലൈവില്? ആ ഇപ്പൊ കിട്ടുന്നുണ്ട്.
1: ഇല്ല, വിളിച്ചിട്ടില്ല.
0: ആദ്യമായിട്ടാണ്. വിളിക്കുമ്പോ തന്നെ കിട്ടിയല്ലോ സന്തോഷം. ഓക്കെ, ഒരേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാവുക. അതാണ്. എന്തുണ്ട് വിശേഷം? ഇപ്പോഴേ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നേ? അതെ അല്ലേ, പുറത്തിറക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത്. അതെ അല്ലേ, നമ്മുടെ വായനശാലയിലേക്കെല്ലാം കഥകളെല്ലാം വായിച്ചിട്ട് അയക്കാൻ ശ്രമിക്കൂ. ഓ ആ ആ ആ ഓക്കെ, ആ നിങ്ങളുടെ അല്ലേ. ആ ശരി, റേഞ്ചിന്റെ ചെറിയ ഇതുണ്ട് കേട്ടാ, എനിക്ക് എല്ലാം കേൾക്കുന്നില്ല. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഇന്ന് എനിക്ക് ചില്ല് എന്നുള്ള സിനിമ ഉണ്ടോ? അതില് പോക്കുവയിൽ പൊന്നുരുകി പുഴയിൽ വീണു എന്ന് പറഞ്ഞിട്ട്
0: നല്ല വരികള്.
1: പിന്നീട് സംഗീതത്തിന് പ്രാധാന്യം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോ അതിമനോഹരമായ വരികള്,
0: യേശുദാസിന്റെ
1: ആലാപനപടിയോടെ, യേശുദാസിന്റെ ആലാപന ഭംഗിയോടുകൂടി കേൾക്കണം എന്നാഗ്രഹം.
0: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ പറയുന്നുണ്ടോ?
1: ഡെഡിക്കേഷൻ എന്റെ സ്വന്തം
0: എല്ലാരും കേൾക്കട്ടെ അല്ലേ.
1: ഓക്കെ,
0: വേറെ എന്തുണ്ട് വിശേഷം? നമ്മളെ വീട്ടുകാരൊക്കെ സുഖായിരിക്കുന്നു?
1: പോകുന്നുണ്ട് മക്കള്, ഒരാളിപ്പോ വീട്ടിലുണ്ട്.
0: പ്ലസ് ടു കഴിഞ്ഞിട്ട്, കഴിഞ്ഞ വർഷമല്ലേ മോള് പ്ലസ് ടു, അതിന് മുന്നത്തെ വർഷമായിരുന്നു. ആ ഓക്കെ, മോളിപ്പോ ഏതാ ചെയ്ത കോഴ്സ്? ഏതാ എവിടെ പഠിക്കുന്നേ? ആ ബ്രണ്ണനിലല്ലേ. പോയി വരും ഇവിടെ തന്നെ. ആ ടീച്ചറാണ്.
1: പിന്നെ ഒരു ജോലിന്റെ ഒരു
0: അതെ അല്ലേ, വെയിറ്റിംഗ് ആണ്. എവിടെയാ ട്രിപ്പൊക്കെ അടിച്ചോ ഇപ്പം വെക്കേഷനിൽ? ഗുണ്ടൽപേട്ട് അല്ലേ. ഇപ്പൊ അവിടെ ഫ്ലവേഴ്സിന്റെ ഒക്കെ ടൈം അല്ലേ അല്ലേ. അതെ അതെ, അത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. അവിടുന്ന് വരാൻ തോന്നില്ല അല്ലേ ശരിക്കും പറഞ്ഞാ.
1: അതായത് അവിടെ എത്തിയാല് ഉള്ളിൽ പാട്ടുള്ള ഒരാള് പാട്ട് പാടും. അങ്ങനെ ഒരു സവിശേഷതയാണ്.
0: അവിടെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണോ കാലാവസ്ഥ?
1: മിക്കവാറും സീസൺ അങ്ങനെയാണെന്നാ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോ.
0: മഴയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ?
1: മഴയത്ത് മഴയുണ്ടാവും, കാറ്റുണ്ടാവും.
0: കാറ്റാണ് ഒരിക്കലും എന്താ പറയാ, നമ്മള് തന്നെ പറന്നു പോകുന്ന ഒരവസ്ഥ.
1: സംഭവമാണ് ഈ റീൽസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ
0: നല്ല സ്ഥലമാണ്, നല്ലൊരു ഫീലാണ്. അത്
1: മനസ്സൊന്നും ഒരിക്കലും പോവില്ല. ഞാൻ എഫ് ബിയിൽ എഴുതിയിരുന്നു അനുഭവം.
0: അതെ അല്ലേ. അപ്പോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് കാര്യങ്ങള് ഷെയർ ചെയ്തതിൽ സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ ഇനി?
1: ഓക്കെ
0: ഓക്കെ, അപ്പോഴേ വല്ലപ്പോഴും സമയം കിട്ടുമ്പോ വരിക. എന്തെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കുക റേഡിയോയില്, അടുത്ത് തന്നെയല്ലേ, വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ശരി.
1: റേഡിയോ സ്റ്റേഷന്റെ ആദ്യം പുതിയ മധ്യത്തില് സംഭവം വരുന്നുണ്ട്.
0: എങ്ങനെ
1: വഴി എഫ് ബി വഴി ഈ റേഡിയോ സ്റ്റേഷന്റെ തുറവി സമയത്ത്
0: അതെ
1: ഞാനാണ് ആദ്യമായിട്ട് ഒരു പബ്ലിക് റൈറ്റിംഗ് നടത്തിയത്
0: ആണല്ലേ ആ സന്തോഷം കൂടി ഷെയർ ചെയ്യുന്നു എന്തായാലും സന്തോഷം നമ്മുടെ കൂടെ തന്നെ ഇനിയും ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ
1: നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ
0: അതെ
1: അപ്പോ നാട്ടിൽ വരുന്നൊരു സ്ഥാപനം അഭിമാനല്ലേ നാട്ടുകാർ അറിയിക്കേണ്ടത് എന്റെ ഒരു കടമയാണ്
0: ഉത്തരവാദിത്തം
1: റേഡിയോ ആയി
0: ഓഹോ അപ്പൊ ശരി എന്ന പാട്ട് അതെ അതെ ഇനിയും ഉണ്ടാവുക ഞങ്ങളോടൊപ്പം പാട്ട് കേൾപ്പിച്ചാലോ നമുക്കിനി ഒരുപാട് സന്തോഷം വിളിച്ചതില് ഓക്കെ പാട്ട് കേട്ടോളൂ.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ,
6: ഹലോ,
7: ഹലോ, നമസ്കാരം.
5: നമസ്കാരം വിജയേട്ടാ.
7: മനസ്സിലായില്ലേ?
5: എന്റെ വിജയേട്ട, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമാവൂലേ.
7: പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ മനസ്സിലായെന്ന്, അതുകൊണ്ട് ചോദിച്ചാ.
5: അങ്ങനെ അങ്ങനെ മറക്കൊന്നുമില്ല നമ്മള്.
7: അപ്പൊ ഞാൻ ഈ വർഷത്തെ ഓണം മലബാറിനോടൊപ്പം ആഘോഷിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്.
5: അയ്യോ, എന്നിട്ട്
7: എന്നാ? അത് എന്റെ ഒരു ഫ്രണ്ട്, ഡിയർ ഫ്രണ്ട് എന്ന് പറയാ, കളിക്കൂട്ടുകാരൻ, ഓണാ ദിവസം മരണപ്പെട്ടെ. അതുകൊണ്ട് ഓണാഘോഷം ഒന്നും ഇല്ലേനു.
5: അതുകൊണ്ട്
7: വീട് തന്നെ എന്റെ വീട്ടിന്റെ അടുത്തായിട്ട് തന്നെ മെരുമ്പായില്ല. അന്ന് സഹദേവൻ എന്ന് പറഞ്ഞിട്ട്
5: പെട്ടെന്ന്
7: ആ ചെറിയൊരു ക്ഷീണമെല്ലാം ഉണ്ടേനു. എന്നിട്ട് ഓണായ ആദ്യത്തെ ഓണാ ദിവസം മരിച്ചു. അതുകൊണ്ട് നമ്മള് നാട്ടുകാരൊന്നും ഓണാഘോഷവും മറ്റുള്ള പൂക്കള മത്സരവും മറ്റുള്ള ഒരു പരിപാടിയും ഇല്ല. എല്ലാം ഒഴിവാക്കി. ഞാൻ പിന്നെ എന്റെ ഒരു സുഹൃത്തില്ലേ സുരേഷ് ബാബു, മോട്ടിവേഷൻ, പുള്ളിന്റെ തറവാട് വീടിയാണ്, മൂന്നാം വീടിയാ. അപ്പൊ തറവാട്ടില് പുള്ളി വന്നേരം നേരത്തെ പരിചയമുണ്ട്, എനിക്ക് നേരത്തെ അറിയുന്ന. മൂപ്പറെ മാമ എന്റെ ഫ്രണ്ടാ. അപ്പൊ മൂപ്പറും രണ്ടാളും വിളിച്ചുകൊണ്ട് ഇവിടെ സദ്യയും ചെറിയ പരിപാടിയല്ല, ഓണത്തിന്റെ രണ്ടു ദിവസം മുമ്പിലാ, അതുകൊണ്ട് സദ്യ അടക്കം.
5: പിന്നെ
7: സദ്യക്ക് ചിക്കന്റെ പീസും ഉണ്ടായിരുന്നു പൊരിച്ച.
5: എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല,
7: നിങ്ങൾ
5: കഴിച്ചില്ലേ?
7: എന്തെങ്കിലും വേണം സദ്യന്റെ കൂടെ, എന്തെങ്കിലും പൊരിച്ച മീനോ ചിക്കനോ എന്തെങ്കിലും വേണം.
5: അതെല്ലേ?
7: അപ്പൊ അങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ച്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെ.
5: വീട്ടിലെല്ലാരും മക്കളൊക്കെ വന്നായിരുന്നോ?
7: മക്കളെല്ലാം വന്നു. മക്കള് വന്നു വന്നപ്പോ മക്കള് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ വർഷം ഒന്നുമില്ല, വെയിറ്റ് ചെയ്യാൻ ആ ചിക്കനൊന്നും മേടിക്കൂല, എന്റെ ഒരു സുഹൃത്ത് നമുക്ക് പിന്നെ ഒരു സാധ്യാഴ്ച വരുമ്പം ആക്കാന്ന് പറഞ്ഞിട്ട് വെറും വെയിറ്റ് ചെയ്യാം. അപ്പൊ കൊറേ കാലം കൂടിയിട്ടാണ് ഞാൻ ഓണായ ദിവസം ഓണമായ ദിവസം വെറും
5: വെജിറ്റേറിയൻ.
7: എന്റെ ഓർമ്മയില് അങ്ങനെ കഴിച്ച ഓർമ്മയേ ഇല്ല.
5: നല്ല
7: പറയേണ്ട നല്ല സുഖമുണ്ട്.
5: മനസ്സിലായില്ലേ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണെന്ന്?
7: അല്ല, ഇടക്ക് ഞാനിപ്പം പൊതുവേ കുറവാ, മറ്റുള്ളവരെല്ലാം കഴിക്കൽ കുറവാ. എന്നാലും നല്ല ദിവസം വീട്ടുകാർക്കെല്ലാം നിർബന്ധ. രാവിലെ തന്നെ പറയും പോയിട്ട് ഇറച്ചിയോ മീനോ എന്തും കൊണ്ടുവന്നു.
5: അതെല്ലേ? പാട്ടൊന്നും?
7: ഞാൻ ഒരു പാട്ട്
5: പറഞ്ഞിട്ടുണ്ട്.
7: പാട്ട് അയൽക്കാരി പടത്തിന്റെ പേര്. പാട്ട്: ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരും അത്രേ പാടുന്നല്ലോ.
5: അത് ബാക്കി പാടാത്തെ
7: ഇല്ല, ഇനി പാടുന്നില്ല. ഓണക്കോടി, അയ്യോ അടിച്ചിട്ടില്ല, രണ്ട് ഷർട്ടും മുണ്ടുണ്ട് രണ്ടാളെ
5: വകയിലും.
7: അടുത്ത വിഷുവിനെയൊക്കെ അടിക്കും.
5: അയ്യോ ഓണത്തിന് കിട്ടിയ വിഷുലോ? എന്ത് വിഷു,
7: കഴിഞ്ഞ പ്രാവശ്യത്തെ അടിക്കണം വിചാരിച്ചിട്ട് സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഇന്നും പണിയെടുത്തോണ്ടിരിക്കല്ലേ.
5: അത് സ്വന്തം കാര്യം അങ്ങനെ തന്നെയാണ് വിജയേട്ടാ, നമ്മളെ കാര്യം മറന്നു.
7: എല്ലാ ആവശ്യത്തിന് ഡ്രസ്സെല്ലാം ഉണ്ട്.
5: എന്നാലും കുഴപ്പമില്ല, കിട്ടിയ സാധനം അപ്പടപ്പെടുന്നു,
7: വലിയ സന്തോഷമല്ലേ.
5: അതെ,
7: അപ്പം വിട്ടുപോയി ഒന്ന് പറയാ. ഇന്നലെയാണ് എന്റെ മൂത്തമ്മുള്ള പിറന്നാള്.
5: പേരും കൂടി പറഞ്ഞോളൂ.
7: പ്രവീണ.
5: പ്രവീണ,
7: അപ്പൊ ആശംസകളൊന്നും പറയാൻ ഇന്നലെ പിന്നെ വിളിച്ചാൽ കിട്ടൂല, പിന്നെ നേരത്തെ ഓർമ്മയില്ല.
5: അല്ല,
7: വിട്ടുപോയില്ലേ, ഓണത്തിന്റെ അടുക്ക് എല്ലാം മറന്നുപോയി.
5: ഓക്കെ, പ്രവീണ കേൾക്കുന്നുണ്ടാവോ? ഇത്
7: ഉണ്ടാവും, ഞാൻ ഇന്ന് പ്രത്യേകം പറഞ്ഞേ. അപ്പോ ചേച്ചിട്ട് പാട്ട്, ഞാൻ ഈ പാട്ടാണ് മനസ്സിൽ ഉദ്ദേശിച്ചേ. പെരുന്നാൾ സമ്മാനം ഒന്നും കൊടുത്തിട്ടില്ല.
5: അതെ, അപ്പൊ ഈ ഒരു പെരുന്നാൾ സമ്മാനമായിട്ട് സമർപ്പിക്കല്ലേ. അപ്പൊ പ്രവീണജി, നമ്മുടെ റേഡിയോ മലബാർ ടീമിന്റെ കൂടി ജന്മദിന ആശംസകൾ കഴിഞ്ഞതാണ്. ബിലേറ്റഡ്
7: ജന്മദിന. അതെ, അപ്പൊ
5: ഞങ്ങൾക്ക് സന്തോഷം.
7: അഭിഷേകം
5: വിജയേട്ടാ എന്നാലും വിളിച്ചാൽ സന്തോഷം.
7: സന്തോഷം.
5: ഓക്കെ ഓക്കെ.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattandur.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്കിരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140072259000018.
4: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
4: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്,
4: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
4: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477686,
5: 9447371836,
4: 8078502836.
0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: ഫോൺ നമ്പർ 9656120022.
0: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11 ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
7: ഇഷ്ടഗാനങ്ങളുടെ ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്. ഹലോ.
8: ഹലോ.
7: ഹലോ വയന ചേച്ചി, എന്താണ്? നമ്മളെയൊക്കെ ഇങ്ങനെ മറന്നുപോയാൽ എങ്ങനെയാ?
8: മറന്നിട്ടൊന്നുമില്ല.
7: ആണോ, വിളിക്കാൻ പറ്റാഞ്ഞിട്ടാണോ?
8: വിളിക്കാൻ പറ്റില്ല, വിളിച്ച അങ്ങനെ കിട്ടാറില്ല. പിന്നെ കുറച്ചിങ്ങനെ ശ്രമിച്ചു നോക്കിട്ട് കിട്ടാതിരിക്കുമ്പോ അങ്ങനെ
7: അങ്ങ് വിട്ടു അല്ലേ? എന്തിന്റെ വിശേഷം?
8: നല്ല വിശേഷം, ഓണമൊക്കെ കഴിഞ്ഞു.
7: നാട്ടിൽ വന്നിട്ടുണ്ടേ?
8: പരിപാടികളൊക്കെ കേൾക്കുന്നു. പിന്നെ രാവിലെയും വൈകുന്നേരവും കുറച്ച് കേൾക്കാൻ പറ്റും, പകലൊക്കെ അങ്ങനെ കേൾക്കാൻ പറ്റില്ല. ഈ എന്തോ ഒരു ക്ലിയർ കുറവാണ് റേഡിയോയിലൂടെ കേൾക്കുമ്പോ.
7: ഓണം എങ്ങനെ ഉണ്ടായിരുന്നു?
8: അടിപൊളിയായിരുന്നു.
7: നമുക്കിനി വിശേഷം എന്നാലേ അടുത്ത ദിവസം പറഞ്ഞാലോ? ഏകദേശ സമയമായിരിക്കാണ്, ഞാൻ എന്തായാലും ഒരു കോള് കൂടി എടുത്തതാണ്. ഓക്കെ, അപ്പൊ പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ.

0: പാട്ട് തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലെ രാഗമാഷം ഭാസ്കരമാഷം കൂടി ഒരുക്കിയ ഒരു പാട്ടുണ്ടല്ലോ, നാളികേരത്തിന്റെ പാടി
1: ആ പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ കേൾക്കാം, നമുക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് കേൾക്കാം. അടുത്ത നമ്മുടെ നാടകത്തിന്റെ സമയമാവുകയാണ്. അപ്പോ ഈ പരിപാടിക്ക് ശേഷം ഒരു വട്ടം കൂടിയിലൂടെ നാടകം തുടർന്ന് കേൾക്കാം. ഈ പരിപാടിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, സാങ്കേതിക സഹായം നൽകിയത് ബൈജു സുന്ദരൻ. അപ്പം വനജേച്ചി ആവശ്യപ്പെട്ട പാട്ടിതാ കേട്ടോളൂ.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചു.

അമ്മേ, അച്ഛാ, ഇതെന്താ ഇവിടെ വിളിച്ചില്ലാത്തത്? അമ്മേ, അമ്മ എവിടെയാണ്?

വിളിക്കുന്ന കേൾക്കുന്നില്ലേ? അച്ഛാ ഇത്ര വേഗം ഉറങ്ങിയോ? അമ്മ എന്നാ മിണ്ടാത്തത്? ഇവിടെ കിടക്കാണോ രണ്ടാളും? അമ്മേ ഒന്ന് എഴുന്നേൽക്ക്, മൂക്ക് പേടിയാവുന്നു, ഭയങ്കര കാറ്റാ, മരച്ചില്ലൊക്കെ പൊട്ടി വീഴുന്നു, ഒച്ച കേൾക്കുന്നില്ലേ? എഴുന്നേക്കച്ചാ. അമ്മ കണ്ണു തുറന്നാണ് ഉറങ്ങുന്നത്. അയ്യോ അമ്മ മിണ്ടുന്നില്ലല്ലോ. അമ്മ

മാളിക വീട്ടിലെ തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചു. തട്ടിയുണർത്താൻ മകൾ പിന്നെയും വൃഥ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കർക്കിടകത്തിലെ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും മാളിക വീടിന്റെ അകത്തുയർന്ന നിലവിളി അലിഞ്ഞുപോയി. പൂമുഖത്തിനരികിലെ പൂന്തോട്ടത്തിൽ നിശാഗന്ധികൾ വിരിയാൻ തുടങ്ങി. കാറ്റടിച്ചാടിയൊളിയുന്ന ചെടിയിൽ ആ വെളുത്ത പൂക്കളുടെ ഇതളുകളിൽ മഴത്തുള്ളികൾ. മിന്നൽ വെളിച്ചത്തിൽ വ്യക്തമാണത്. ഇടിമിന്നലിന്റെ ശക്തി കുറയുന്നു. തകർത്തു പെയ്ത മഴ തളരുകയാണ്. കരുത്തു കുറഞ്ഞ തണുത്ത കാറ്റിനൊപ്പം അവിടമാകെ ഒരു പുഷ്പഗന്ധം, നിശാഗന്ധിയുടെ വശ്യതയാർന്ന ഗന്ധം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ നാടക നേരത്ത് നിശാഗന്ധി പരക്കുകയാണ്. പുഷ്പഗന്ധത്തിനൊപ്പം രക്തഗന്ധവും വമിക്കുന്ന മാളിക ബംഗ്ലാവിന്റെ അകത്തളങ്ങളിലേക്ക് നാടകാസ്വാദനത്തിന് റേഡിയോ മലബാറിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സാദരം ക്ഷണിക്കുകയാണ്. ശബ്ദസാന്നിധ്യം സുമിത്രൻ, സിനി രാമദാസ്, പ്രകാശ്, രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര, അനുപമ, രാജശ്രീ നാരായണൻ, അച്ഛൻ നന്ദാത്മജൻ കൊതേരി, മന്ത്രവാദി രവികുമാർ ദേവർകാട്, സുഗന്ധി അശ്വിനി കവണശ്ശേരി, കൊച്ചുതമ്പുരാട്ടി കുമാരി പാർവതി പ്രജേഷ്. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി. നിശാഗന്ധി ആദ്യ ഭാഗം.

0: ഓ, കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാവും അല്ലേ? കിട്ടി.
1: ഓ, കിട്ടിയോ? എന്താ ഇത്ര വൈകിയത്?
0: അതെ, ഇന്ന് സൺഡേ, ഞായറാഴ്ച അല്ലേ. വരുന്ന വഴിക്ക് ചിലർക്ക് ഇന്നത്തെ സിനിമ ഏതാണെന്ന് അറിയണം, ലോട്ടറി നോക്കണം, പിന്നെ ഇന്നത്തെ കളി ആരൊക്കെ തമ്മിലാന്നും അറിയണം, ആരൊക്കെ അകത്തായി എന്നും അറിയണം. എന്തല്ലാ ഇവർക്കെല്ലാം അറിയണ്ടേ?
1: ആ മതി മതി, അപ്പൊ നാട്ടുകാർ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ടാ ഇങ്ങ് എത്തിയത് അല്ലേ?
0: ഞാനെന്ത് ചെയ്യാനാ സാറേ, ആരും കാണണ്ടെന്ന് കരുതി ഞാൻ ഈ ബനിയന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാ കൊണ്ടുവന്നേ. പക്ഷെ ആളുകൾ വിടണ്ടേന്ന്. അല്ല സാറേ, പിന്നെ ഒരു സംശയം, ഈ നാട്ടുകാരിത് വായിച്ചാലും അതിൻ്റെ അകത്തുള്ളൊന്നും തീർന്നു പോകില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം?
1: ശരി മിത്രട്ടാ, രാവിലെ കാപ്പി കുടിക്കാതിരിക്കാം, പല്ല് തേക്കാതിരിക്കാം, പക്ഷെ പത്രം വായിക്കാതിരിക്കാനാവില്ല.
0: അത് വല്ലാത്തൊരു സൂക്കേട് തന്നെ. ഈ സാർ ഏത് ലോകത്താ? പത്രങ്ങളെല്ലാം ഔട്ടായില്ലേന്ന്, എല്ലാറ്റിനും ഫോണില്ലേ, പിന്നെ എന്തിനാ പത്രം?
1: അതൊന്നും മിത്രട്ടന് മനസ്സിലാവില്ല.
0: ശരി, മനസ്സിലാകാണ്ട് ഞാനെന്തിനെ ഇവിടെ നിൽക്കണം, ഓട്ടെ. അല്ല, ഇന്നെന്താ സ്പെഷ്യൽ? സൺഡേ അല്ലേ.
1: കണ്ണിമാങ്ങ അച്ചാറും പുത്തരിക്കഞ്ഞിയും പിന്നെ ചെറുപേര് കൊടുക്കും.
0: അത് സ്പെഷ്യൽ അല്ലല്ലോ, പതിവല്ലേ. പിന്നെ അക്കരെ ഇന്ന് നല്ല അറിവുണ്ട്.
1: അറിവോ?
0: ഇപ്പൊ ചെന്ന വെള്ളം ചേർക്കാത്ത നല്ല ഒറിജിനൽ കിട്ടും, നല്ല മുട്ടനാട്, ക്രെഡൻഷ്യലാ.
1: അത് വേണ?
0: അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ലേ, വേണ.
1: എത്ര കാശാവും?
0: 1 kg 275, 1 kg 150.
1: അതെന്ത് കണക്കാ മിത്രട്ടാ? അല്ല, 1/2 kg കിട്ടുവോ?
0: അതാ കണക്ക്. പിന്നെ അരക്കെട്ടിൽ കുറഞ്ഞ കെട്ടില്ല കേട്ടാ.

0: പിച്ചക്ക് കാണിക്കല്ല സാറേ.
1: ശരി, അരയോ കാലോ എത്രയെങ്കിലും വാങ്ങിട്ടു.
0: ഓക്കെ ശരി. അല്ല പിന്നെ പ്രകാശൻ സാറേ,
1: എന്താ
0: അരക്കെട്ടാവാ അല്ലേ? അല്ല ഒന്ന് ശ്രമിക്കണ.
1: നിങ്ങൾ എന്താ പറയുന്നത്?
0: ഈ വലിയ വീട്ടിൽ ഒറ്റക്കല്ലേ,
1: അതുകൊണ്ട്
0: ഒരു കടൻഷ്യൽ അരക്കെട്ടിലൊരു അവധി ദിനം.
1: ഒന്ന് പോചേട്ടാ, അനാവശ്യം പറയാതെ.
0: അനാവശ്യം ആവശ്യമാകും, ആവശ്യം അത്യാവശ്യമാകും. ആശ വിവശമാകുമ്പോ കുട്ടാ മിത്രാട്ടനുണ്ട്, മറക്കണ്ട.

0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്. മനസ്സിലായില്ല കേട്ടോ.
0: ഞാൻ ഗിരിധരൻ. ലെറ്റ് മീ ടു ബി സീറ്റ്.
1: യെസ് പ്ലീസ്.
0: ഓക്കെ, താങ്ക് യു. യുവർ ഗുഡ് നെയ്?
1: പ്രകാശ്.
0: ഇവിടെ ഈ ബംഗ്ലാവ്?
1: നോ, എന്റേതല്ല, ജസ്റ്റ് എ ഗസ്റ്റ്.
0: ഓ, എനിത്തിങ് ഒഫീഷ്യൽ?
1: ഒരു റിസർച്ച്.
0: ടോപ്പിക്?
1: മിഡിൽ ഏജ് ആർക്കിടെക്ട്. മധ്യകാല കേരളീയ വാസ്തുവിനെ കുറിച്ചൊരു പഠനം. ഈ പഴയ തറവാട്ടിൽ എനിക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും.
0: യെസ് യെസ്. അല്ല, ഒറ്റ കാണോ?
1: അതെ, ഗവേഷണമല്ലേ, കുടുംബവും കൂട്ടുകാരും ഒക്കെ അസൗകര്യമാവും. ദെൻ മിസ്റ്റർ ഗിരിധർ, നിങ്ങൾ എന്താ ഇവിടെ?
0: ഓ സോറി, ഞാനത് മറന്നു. പറയാം, എന്തൊരു നല്ല ഗ്രാമം. ഒരു പാമ്പിഴയം പോലെ ഒഴുകുന്ന പുഴ, വിശാലമായ വയൽപ്പരപ്പ്, വയലിലേക്ക് തുറക്കുന്ന പടിപ്പുര, വയലും പുഴയും അതിനപ്പുറത്തെ മലനിരകളും ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന വരാന്തകളും മട്ടുപാവുകളും നിറഞ്ഞ വലിയ വീട്. മിസ്റ്റർ പ്രകാശ്, ഐ ഫീൽ ടൂ മൂഡി ടു മേക്ക് എ ടെൻ ഹിയർ.
1: ഓ, സൃഷ്ടി. മനസ്സിലായി.
0: അതെ, അത് തന്നെ. സ്വസ്ഥമായിരുന്നെഴുതാൻ പറ്റിയ സ്ഥലം.
1: ക്ഷമിക്കണം, ഞാനിവിടുത്തെ ഒരു വാടകക്കാരനാ. ഞാൻ പോകുന്നത് വരെ മറ്റാരും വരില്ലെന്നാ കണ്ടീഷൻ.
0: എന്നെ ഒഴിവാക്കരുത് പ്ലീസ്. നിങ്ങളുടെ വർക്കിന് ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ആവില്ല.
1: അത് മാത്രമല്ല മിസ്റ്റർ ഗിരിധർ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വസ്ഥതയും ശാന്തതയും ഇവിടെ ലഭിക്കില്ല. ഞാനും മിത്രട്ടനും പിന്നെ കുറെ ബഹളവും ഇല്ല. എഴുതാനുള്ള ഏകാന്തത ഇവിടെ കിട്ടില്ല.
0: കിട്ടും. എത്ര വലിയ വീടാണ്! പൂമുഖവും പൂന്തോട്ടവും തൊടിയും കൽപ്പടവും എല്ലാം ഉണ്ടല്ലോ
1: ഗിരിധർ. പക്ഷെ അത് ശരിയാവില്ല.
0: ശരിയാവും പ്ലീസ്. ഞാൻ ഇപ്പൊ പോകുന്നു, വീണ്ടും കാണാം. ഐ ലൈക്ക് ദിസ് ടു മച്ച്. ഓക്കെ.
1: ഇതൊരു ചൊറയല്ലോ. ആളെ കണ്ടിട്ട് ഒരു പന്തി കേട്ട് തോന്നുന്നു. ഇവനൊന്നും വേറെ സ്ഥലം കണ്ടിട്ടില്ലേ? മിത്രേട്ടനോട് പറഞ്ഞ് ഒഴിവാക്കാം. അല്ലെങ്കിൽ

0: അങ്ങനെ സംഭവ ബഹുലമല്ലാത്ത ഒരു ഞായറാഴ്ച കൂടി കടന്നു പോയിരിക്കുന്നു. അല്ലേ സാറേ?
1: മിത്രേട്ടന്റെ പാചകം മാത്രമല്ല വാചകവും.
0: വാചകവും?
1: ഗംഭീരമാകുമെന്ന് കരുതിയത് വെറുതെ ആയോ എന്നൊരു സംശയം. അല്ല, അതിനുള്ള സാധ്യത കുറച്ച് കൂടുതലായില്ലേന്നൊരു ഒരു ഒരു
0: മനസ്സിലായില്ല. സാർ എന്നെ അഭിനന്ദിച്ചതാണോ അതോ?
1: ആ, അത് പോട്ടെ. പിന്നെ മിത്രട്ടാ, ഒരു കാര്യം പറയാനുണ്ട്.
0: ഒരു കാര്യല്ലേ, അത് പറഞ്ഞു. പക്ഷേ അതിന്റെ ക്രെഡൻഷ്യൽ മനസ്സിലാകണമെന്നേ ഉള്ളൂ.
1: ഇവിടെ ഒരാൾ കൂടി താമസിക്കാൻ വന്നാൽ?
0: താമസിക്കാനോ? നല്ല കാര്യം, അങ്ങനെ ഇവിടെ ആരും വരില്ല.
1: അല്ല, വരില്ല, എന്നാലും ആരെങ്കിലും വന്നാൽ?
0: അപ്പോ ഫാമിലി ഇങ്ങോട്ട് കൂട്ടാനാണ് പ്ലാൻ അല്ലേ? അത് നടക്കൂല സാറേ.
1: അതല്ല മിത്രട്ട,
0: സാറൊന്നും വിചാരിക്കരുത്. എന്റെ അനുജനായി കരുതി പറയാ, ഈ വീട് ശരിയല്ല, ഇവിടെ കുടുംബം പാടില്ല.
1: മിത്രട്ട, ഭാര്യയെ കൊണ്ടുവരാനൊന്നും അല്ല, നേരത്തെ ഒരാൾ വന്നിരുന്നു, ഒരു ഗിരിധരൻ, എഴുത്തുകാരനാ. അയാൾക്ക് ഇവിടെ താമസിക്കണമെന്ന് ഒരേ നിർബന്ധം.
0: സാറ്, ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ?
1: ഇല്ല, ആദ്യമായിട്ടാ.
0: ദുർഗേ രക്തേശ്വരി പരീക്ഷിക്കുകയാണോ?
1: എന്താ മിത്രട്ടാ?
0: അവള് പല രൂപത്തിലും വരും, നമുക്കത് മനസ്സിലാവില്ല.
1: ആര്
0: പറഞ്ഞല്ലോ സാറേ, ഈ വീട് താമസിക്കാൻ കൊള്ളാത്തതാ. സത്യം പറയാലോ, ആരും അവനവന്റെ വീട്ടിനെ കുറിച്ച് ദോഷം പറയില്ല. ഇവിടെ ഇപ്പൊ ഓരോ മുറിയിലും ആളുകളെ നിർത്തിയാൽ നല്ല കാശും കിട്ടും. പക്ഷേ ഈ സുമിത്രൻ അത് ചെയ്യില്ല സാറേ.
1: അതെന്താ മിത്രട്ടാ, എന്താ കുഴപ്പം?
0: പറയണോ?
1: പറയൂ.
0: കേൾക്കാനുള്ള ധൈര്യം ഉണ്ടോ സാറിന്?
1: പറഞ്ഞോളൂ.
0: പരിഷ്കാരികളായ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, അപമൃത്യു നടന്ന വീടായത്. ആ സമയങ്ങളിൽ ആരൊക്കെയോ കയറിയിറങ്ങി ഭയപ്പെടുത്തുന്ന വീട്.
1: മിത്രട്ട,
0: തൽക്കാലം അത്രേ അറിഞ്ഞാ മതി സാർ. വേഗം നിങ്ങളുടെ ഗവേഷണമൊക്കെ തീർത്ത് പോയിക്കൊള്ളൂ. കൂടുതൽ അറിഞ്ഞാ ചിലപ്പോ.
1: മിത്രട്ട, 19th century വാസ്തുവിദ്യയാണ് എന്റെ ഗവേഷണ വിഷയം. എന്റെ പ്രൊഫസറാണ് ഈ മാളിക ബംഗ്ലാവ് നിർദ്ദേശിച്ചത്.
0: പക്ഷെ ആ പ്രൊഫസർക്ക് അറിയില്ല, ഗതി കിട്ടാതെ അലയുന്ന പ്രേതാത്മാക്കൾ മന്ത്രമൂർത്തികളുടെ ശക്തി ക്ഷയിച്ച് സ്വതന്ത്രരായി ഇവിടെ സ്വൈര്യ വിഹാരം ചെയ്യുന്നത് പ്രൊഫസർക്ക് അറിയില്ല.
1: നിങ്ങൾ പേടിപ്പിക്കാതെ നമുക്കിതിനൊരു പരിഹാരം കണ്ടൂടെ?
0: എന്ത് പരിഹാരം? സാറിനറിയോ, കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും വന്നു. ആഴ്ചകൾ കഴിഞ്ഞില്ല, ആ പെണ്ണ് ഭ്രാന്താശുപത്രിയിൽ മരണവും കാത്ത് കിടക്കുക. ആ ചെറുപ്പക്കാരൻ എല്ലാം നഷ്ടപ്പെട്ട് സമനില തെറ്റി നാട് ചുറ്റുന്നു.
1: അപ്പോ എനിക്ക് കൂട്ടിനൊരാൾ കൂടി വന്നാ പേടിക്കാതെ കഴിയാലോ അല്ലേ?
0: പേടി മാറ്റാൻ വന്ന ആള് തന്നെയാണ് പേടിയെങ്കിലോ?
1: എന്ത്
0: പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം സാറിന്റെ ഇഷ്ടം. ഞാൻ അറിഞ്ഞ കാവിലി ചെന്ന് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം ഇപ്പൊ തന്നെ. അമ്മേ ദുർഗേ രക്തേശ്വരി.
1: ഓ, എന്തൊരു മിസ്റ്റീരിയസ് പ്ലേസ്. നോക്കാം.

0: ആരാ ആരാ ഈ രാത്രിയില്?
1: ഇത് ഞാനാ ഗിരി. ഒന്ന് വാതിൽ തുറക്കോ.
0: നിങ്ങളാ?
1: ശരിക്കും പഴഞ്ചൻ, അല്ലെങ്കിൽ ഒരു കോളിംഗ് ബെല്ലെങ്കിൽ ഉണ്ടാവൂലേ?
0: നിങ്ങളെന്താ ഈ രാത്രിയിൽ?
1: രാത്രിയിൽ പ്രകാശം തേടി വന്നതാണ്. ഓ സോറി, പ്രകാശനെ തേടി വന്നതാണ്.
0: തമാശ പറയേണ്ട നേരമല്ല മിസ്റ്റർ ഗിരിധർ.
1: ഓ എഗെയിൻ സോറി. ഇവിടത്തേക്കുള്ള ബസ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഏതോ വൈക്കോലോ മറ്റോ ഗേറ്റ് ഒരു ലോറി കിട്ടി, അതാ ലേറ്റായത്.
0: ഇവിടെ താമസിക്കാൻ പെർമിഷൻ കിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ
1: ഓ അങ്ങനെ പറയരുത് പ്ലീസ്. ഈ രാത്രിയിൽ എന്നെ ഇറക്കി വിടരുത്.
0: പറഞ്ഞല്ലോ മിസ്റ്റർ, തീരുമാനിക്കേണ്ടത് ഞാനല്ല.
1: ആ മിത്രേട്ടനല്ലേ നമ്മുടെ സുമിത്രേട്ടൻ?
0: അപ്പൊ നിങ്ങൾക്ക് അറിയോ മിത്രേട്ടനെ?
1: അറിയാം.
0: മിത്രേട്ടനോട് ചോദിച്ചിട്ടുണ്ടാവും?
1: ഇല്ല, ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എനിക്കറിയാം.
0: എങ്ങനെ?
1: വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിക്കാനെത്തിയ ഒരു കപ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മിത്രേട്ടൻ.
0: അതെ, ഭാര്യ ഭ്രാന്താശുപത്രിയിലും ഭർത്താവ് സമനില തെറ്റി അലഞ്ഞു തിരിയുകയാണെന്നാ പറഞ്ഞത്. എന്തേ
1: സമനില തെറ്റി അലഞ്ഞു നടക്കുന്ന ആ ഭർത്താവ്? അത് ഞാനാണ് മിസ്റ്റർ പ്രകാശ്.
0: ഗിരിധർ,
1: ആ ഇനി എനിക്കിരിക്കാലോ അല്ലേ?
0: ഷുവർ പ്ലീസ്.
1: നന്ദി പ്രകാശ്, നന്ദി.
0: കുറച്ച് കാപ്പി എടുക്കട്ടെ? ഫ്ലാസ്കിലുണ്ട്.
1: തീർച്ചയായും. ബാഗിൽ കുറച്ച് ബ്രെഡുണ്ട്, ടൊമാറ്റോ സോസും ഉണ്ട്. പ്രകാശ് ഡിന്നർ കഴിച്ചതാണോ?
0: ഇല്ല.
1: ഓക്കെ, എന്നാ കാപ്പി ഒഴിച്ചോളൂ.
0: ബ്ലാക്ക് കോഫിയാണ്.
1: ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ബ്ലാക്ക്.
0: എന്താ ചിരിക്കുന്നത്?
1: നത്തിങ്. ബ്ലാക്ക്, നൈറ്റ്, ഡാർക്ക്, ഓൾ ആർ ഓപ്പോസിറ്റ്. എല്ലാം പ്രകാശത്തിന്റെ വിപരീതങ്ങൾ.
0: ഗിരിധർ
1: പേടിക്കണ്ട, സമനില തെറ്റിയവന്റെ ജൽപ്പനങ്ങളല്ല. ഐ ആം നോർമൽ മിസ്റ്റർ പ്രകാശ്, ക്വൈറ്റ് നോർമൽ.
0: പക്ഷെ നിങ്ങൾ വീണ്ടും ഇവിടെ?
1: പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയ ഈ മാളിക ബംഗ്ലാവിൽ എന്തിനു തിരിച്ചു വന്നു? അതല്ലേ?
0: എക്സാക്ട്ലി, അത് തന്നെ.
1: സുഹൃത്തെ, നിറയെ മുറികളുള്ള ഈ ബംഗ്ലാവിൽ ഇടനാഴിയിലും ഇടവഴിയിലും അവരുണ്ട്. എന്റെ അനുഭൂമിയെ നശിപ്പിച്ചൊരാൾ, എന്റെ എല്ലാമായിരുന്ന അരുവിനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി ബുദ്ധിഭ്രമത്തിന്റെ തടവറകൾക്കുള്ളിലേക്ക് എറിഞ്ഞ ഒരാൾ.
0: ആരാണത്?
1: പിശാച്. രാത്രിയുടെ അവസാന യാമങ്ങളിൽ നിശാഗന്ധി പൂക്കുന്ന നേരം, ഇളങ്കാറ്റ് പരത്തിയ മനമയക്കുന്ന മണം നിറയുമ്പോ, നിലാവിന്റെ നിഴൽ വിരിച്ച ഭൂമുഖപ്പടിയിലൂടെ കയറി വരുന്ന പേരറിയാത്തൊരു പിശാച്.
0: ഗിരിധർ
1: ഭയന്നോ മിസ്റ്റർ പ്രകാശ്? ഭയക്കണ്ട, ബിക്കോസ് ഐ ആം നോർമൽ, ക്വൈറ്റ് നോർമൽ.
0: നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ലേ, എന്നിട്ടും ഇത്തരം വിശ്വാസങ്ങൾ? ഹൗ കാൻ യു?
1: യെസ്, ഐ ആം എഡ്യൂക്കേറ്റഡ്. മനസ്സിലെ ഭയമെന്ന ക്യാൻസറിനെ കരിച്ചു കളയാനുള്ള നോളജ് അതെനിക്കുണ്ട് പ്രകാശ്.
0: എന്നിട്ടും നിങ്ങൾ?
1: എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയ്ഡ്, ബട്ട് എല്ലാം പോയി. ജീവിതം, പിന്നെ സ്വപ്നങ്ങൾ, സ്വപ്ന ചിറകേറി എനിക്കൊപ്പം പറന്ന എന്റെ അനു, എല്ലാം പോയി.
0: അതാണ് ആശ്ചര്യം. എല്ലാം നഷ്ടമായ ഈ ബംഗ്ലാവിലേക്ക് എന്തിനു വീണ്ടും വന്നു?
1: പറഞ്ഞല്ലോ കാണാൻ. എനിക്ക് നഷ്ടങ്ങൾ സമ്മാനിച്ച അയാൾ ഇപ്പോഴും ഇവിടെയുണ്ട്. കാണും ഞാൻ
0: വീണ്ടും. നിങ്ങൾ
1: അന്ധവിശ്വാസങ്ങൾ അല്ലേ? ഓക്കെ മിസ്റ്റർ പ്രകാശ്, സമയം വളരെ വൈകി.

0: ഗുഡ് നൈറ്റ്.
1: പ്രകാശ്, ഒരു മണം വരുന്നുണ്ടോ? ഒരു പൊൻചെമ്പകത്തിന്റെ മണം.
0: ഉണ്ട്, ചെമ്പക മണം തന്നെ.
1: അല്ല, ചെമ്പകമല്ല, അത് നിശാഗന്ധിയാണ്. നിശാഗന്ധി ഗിരിധർ.

0: സാറേ പത്രം. ഇതാരാ?
1: മിത്രേട്ടാ, ഞാനാണ്.
0: ഞാൻ വെച്ചാൽ
1: നമ്മൾ ഇന്നലെ വിളിച്ചതല്ലേ?
0: ഓ, കഥയെഴുത്ത്. നല്ല കഥ, മനസ്സിലായില്ല കേട്ടോ.
1: ബെസ്റ്റ് പ്ലേസ് തന്നെ.
0: അല്ല, ഈ പ്രകാശ സാറ് സമ്മതിച്ചോ?
1: ബംഗ്ലാവിന്റെ ഉടമ സാക്ഷാൽ സുമിത്ര മുതലാളി ഓക്കെ പറഞ്ഞാല് പിന്നെ ആരുടെ സമ്മതം വേണം?
0: അയ്യോ, ഞാൻ മുതലാളിയോ ഉടമയോ അല്ല കേട്ടോ. അല്ല, ഈ പ്രകാശ് സാർ എണീറ്റില്ലേ?
1: എണീറ്റു, ക്യാമറയും കൊണ്ട് ഇറങ്ങി.
0: ഓ, ഇന്ന് നേരത്തെ ഇറങ്ങിയോ? അല്ല, ഫോണിൽ സംസാരിച്ചപ്പോ ഈ പ്രായം തോന്നിയിട്ടില്ല കേട്ടാ.
1: അതിന് അത്രയധികം പ്രായമൊന്നും ഇല്ല മിത്രേട്ടാ.
0: അല്ല സാറേ, നിങ്ങളെന്താ ജുബ്ബ ഇടാത്തത്? താടിയും കണ്ണടയൊക്കെ ഉണ്ടല്ലോ.
1: അതെന്തിനാ ജുബ്ബ?
0: അല്ല, ഈ കഥയെഴുതുന്ന സാഹിത്യകാരന്മാരാകുമ്പോ അങ്ങനെയല്ലേ പതിവ്?
2: ആ പതിവെല്ലാം പണ്ടല്ലേ മിത്രേട്ടാ.
0: ഓ, പ്രകാശ സാറ് വന്നോ?
2: അല്ല സുമിത്രേട്ടാ, വേറെ ആരെയും താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടിപ്പോ.
0: കുറച്ച് ദിവസല്ലേ, പിന്നെ സാറിന് നല്ല പരിചയമുണ്ടെന്നും എതിർപ്പ് പറയില്ലെന്നും പറഞ്ഞപ്പോ.
2: ആര്, ഞാനോ?
1: ആ പ്രകാശ്, ക്യാമറയില്ലേ കയ്യില്? മിത്രേട്ടന്റെ നല്ലൊരു ഫോട്ടോ എടുക്ക്. ആ മിത്രേട്ടാ, ആ തോർത്ത് തലയക്കെട്ട്, എന്നിട്ട് ദാ ആ മാവിന്റെ കൊമ്പിൽ പിടിക്ക്.
0: അതൊന്നും വേണ്ട സാറേ.
1: ആ ദാ അങ്ങോട്ട് നോക്ക്. ആ അങ്ങനെ തന്നെ. യെസ് പ്രകാശ്, ഗുഡ് ഫ്രെയിം. ഒന്ന് രണ്ട് സ്നാപ്പ് എടുത്തോ.
0: അതൊന്നും വേണ്ട സാറേ, ഞാൻ വേറെ തിട്ടാ ഉള്ളത്.
2: വിയർപ്പൊന്നും ക്യാമറക്ക് പ്രശ്നമല്ല മിത്രേട്ടാ.
0: എന്നാലേ, എനിക്ക് പോയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഞാന് ടൗണിൽ പോകുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങണം.
1: ഞങ്ങളൊന്ന് ഇറങ്ങുന്നുണ്ട് മിത്രേട്ടാ.
0: എന്നാ പിന്നെ പറഞ്ഞ പോലെ, വൈകിട്ട് കാണാം. ശരി ശരി സാറേ.
2: ശശി സാറോ?
1: ശശിധരൻ. തൽക്കാലം ഗിരി കാണാൻ മറയത്ത്, ധരണപ്പം ശശി മതി.
2: അതെന്താ?
1: അതൊക്കെയുണ്ട്. അല്ല, എന്നിട്ട് കണ്ടുപിടിച്ചോ പൂക്കൾ? നിശാഗന്ധി പൂക്കൾ
2: എവിടെ? തോട്ടത്തിലെവിടെയുമില്ല.
1: നിരാശ വേണ്ട, നമുക്ക് കണ്ടെത്താം.
2: ഇന്നലെ രാത്രി നിങ്ങൾ പുറത്തിറങ്ങിയിരുന്നോ?
1: ഇല്ല. എന്തേ?
2: ഇല്ലേ, ജനാലക്കപ്പുറം ഞാൻ കണ്ടത് പിന്നെ ആരെയാ?
1: പ്രകാശ്, നിങ്ങൾക്ക് തോന്നിയതാവും.
2: നോനോ, ശരിക്കും കണ്ടതാണ്. നിങ്ങളല്ലെങ്കിൽ പിന്നെ അതാര്?
1: എന്താ പ്രകാശ്, എന്നെ പരിഹസിച്ച നിങ്ങളാണോ ഇങ്ങനെ? പ്രകാശ്, ഞാൻ പറഞ്ഞില്ലേ ഇത് ഗസ്റ്റ് ഹൗസ് അല്ല, ഗോസ്റ്റ് ഹൗസ്.
2: ഗിരി,
1: പിശാചിന്റെ ഭവനം, പ്രേതാലയം, ഭാർഗവീ നിലയം.
2: സ്റ്റോപ്പ് യു മിസ്റ്റർ ഗിരി.
1: പ്രകാശ്, ഭയക്കണ്ട, ഞാനെന്തായാലും പിശാചല്ല, ഗതികെട്ടാതലയുന്ന ജീവാത്മാവ് മാത്രം.
2: ഐ എം സോറി ഗിരി.
1: ഓക്കെ, ഒരു നിമിഷം ഞാൻ എന്റെ പാസ്റ്റിലേക്ക് പോയതാ. നൗ ഐ എം ഓൾ റൈറ്റ്.
2: നിങ്ങളുടെ ആ പാസ്റ്റിലേക്ക് ഒന്നുകൂടി പോയാലോ?
1: വേണ്ട പ്രകാശ്, നഷ്ടങ്ങളും വേദനകളും മാത്രമാണത്.
2: അത് മാത്രമായിരിക്കില്ലല്ലോ, സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ടായിരിക്കില്ലേ?
1: തീർച്ചയായും. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോഴാ ഞാൻ ചെന്ന് പതിച്ച നാശത്തിന്റെ പടുകുഴിയുടെ ആഴം ബോധ്യപ്പെടുക.
2: എവിടെയെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണ്ടേ?
1: നിശാഗന്ധിയുടെ ഗന്ധമുണ്ട് ആ കഥകൾക്ക്.
2: നിശാഗന്ധിയെ തേടിയിറങ്ങി നിരാശനായി വന്നതല്ലേ? ഗിരിയുടെ കഥയിലെങ്കിലും അതൊന്ന് കാണാലോ. പറയൂ.
1: നിശാഗന്ധി. അവൾക്കതൊരു ലഹരിയായിരുന്നു എന്റെ അനുപമയ്ക്ക്. അർദ്ധരാത്രി വരെ ഉറങ്ങാതിരിക്കും നിശാഗന്ധി വിരിയുന്നതും കാത്ത് എന്നും. പക്ഷെ ആ പതിവാണ് അവളെ മാറ്റിക്കളഞ്ഞത്, ഭയപ്പെടുത്തിയത്, രോഗിയാക്കിയത്.
2: മനസ്സിലായില്ല.
1: പറയാം. വരൂ, നമുക്ക് ആ പടവുകളിലേക്ക് ഇരിക്കാം. വരൂ പ്രകാശ്. എതിർപ്പുകളുടെ ഉരുക്കു ചങ്ങലകൾ പൊട്ടിച്ച് ഒന്നായവരായിരുന്നു ഞങ്ങൾ. രണ്ട് വീട്ടുകാരും വിലക്കേർപ്പെടുത്തി. ടൗണിൽ ലോഡ്ജിൽ താമസിക്കാൻ ചെന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ. പോലീസ്

0: ഇതാണ് വീട്, വലിയ വീടാണ്, മുഴുവൻ ഉപയോഗിക്കില്ലല്ലോ. ആ അടുക്കള ഭാഗത്തുണ്ടല്ലോ ഒരു ബെഡ്റൂം ഉണ്ട്.
1: ഓ അത് മതി സുമിത്രൻ ചേട്ടാ.
0: അത്രയും വേണ്ട മിത്രേട്ടാ, അത് മതി.
1: ശരി മിത്രേട്ടാ.
0: പിന്നെ ഇൻസ്പെക്ടർ സാർ പറഞ്ഞത് കൊണ്ട് മാത്ര, അതുകൊണ്ട് പറയാ, വീടും പരിസരവും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സ്ഥിരതാമസാക്കാന്ന് കരുതണ്ട. വേഗം തന്നെ മറ്റു വഴികൾ നോക്കണം കേട്ടാ.
1: ഓക്കെ, എത്രയും പെട്ടെന്ന് നോക്കാം.
0: അല്ല നോക്കും, അതെനിക്കറിയാ, അതാണല്ലോ അതിന്റെ ഒരു ക്രെഡൻഷ്യൽ.
1: അതെന്താ അങ്ങനെ പറഞ്ഞത്?
0: ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു ജീവിതം തുടങ്ങിയല്ലേ, അതിനൊട്ടും പറ്റാത്ത സ്ഥലമാണ് ഇത്. ആ
1: ശരി ശരി, പറ്റിയ സ്ഥലത്തേക്ക് പോകാം ഇത്രേട്ടാ. കല്യാണത്തിന് എതിർത്തെങ്കിലും ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ എതിർപ്പിന്റെ തീവ്രത കുറയും, പ്രത്യേകിച്ച് അവളുടെ.
0: ആ ശരി, എന്നാ ഞാൻ ഇറങ്ങാം.
1: അല്ല നിൽക്കേ, അനു ചായ എടുക്കുന്നുണ്ട്.
0: ചായ അടുക്കളയൊക്കെ ഒന്ന് പരിചയപ്പെടാദ്യം, ചായയൊക്കെ പിന്നെ മതി, അതാ അതിന്റെ ഒരു ക്രെഡൻഷ്യൽ, ചായ.
1: ശരി എന്നാ കാണാം, നാളെ കാണാം.
0: കുഞ്ഞേ, അനു കുഞ്ഞേ, മിത്രേട്ടനെ ഇറങ്ങ കേട്ടാ.
2: ശരി മിത്രേട്ടാ. ശരി.
1: പോയി നമ്മുടെ മിത്രം.
2: മിത്രേട്ടൻ എന്താ പറയുന്നേ?
1: ക്രെഡൻഷ്യൽ.
2: ക്രെഡൻഷ്യലാ, അതെന്താ?
1: ആർക്കറിയാം, വല്ലാത്തൊരു ക്യാരക്ടർ തന്നെ, പെട്ടെന്ന് വീടൊഴിയണമെന്ന്.
2: അപ്പൊ ഇത് വാടകയ്ക്ക് കൊടുക്കുന്നതല്ലേ?
1: ഏയ് മിത്രേട്ടൻ ഇതിന്റെ സൂക്ഷിപ്പുകാരനാ, ചിലപ്പോ ആരെങ്കിലും വന്ന് കുറച്ച് താമസിക്കും, ഇൻസ്പെക്ടർ പറഞ്ഞില്ലേ? പിന്നെ ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണത്രേ.
2: അതിന് പറ്റിയ സ്ഥലം തന്നെ.
1: അല്ല എന്താ പരിപാടി? ശാപ്പാട്?
2: ബ്രെഡ് വാങ്ങിയിട്ടുണ്ടല്ലോ, റോസ്റ്റ് ചെയ്യാ. ചപ്പാത്തി വേണ?
1: ഏയ് വേണ്ട, ബ്രെഡ് മതി.
2: അല്ല കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ?
1: വേണം, തുടർചലനങ്ങൾ അറിയാൻ തിടുക്കമായി അല്ലേ.
2: പിന്നെ ഉണ്ടാവില്ലേ?
1: അനു എന്ത് ചലനം ഉണ്ടായാലും നമ്മുടെ പ്രപഞ്ചം ഇനി ഇവിടെ. ഏ കാണുന്നില്ലേ പ്രിയേ, സ്വർഗ കവാടം മലർക്കെ തുറന്നിട്ടിരിക്കുന്നത്.
2: റൊമാൻസ് വിടുകിരിയേട്ടാ.
1: റൊമാൻസ് ഇന്നലെയോടെ തീർന്നു, ഇനി ലൈഫ്, റിയൽ ലൈഫ്. അല്ല ലൈഫ് റിയാലിറ്റി.
2: ശരി എങ്കിൽ ആര്യപുത്ര, ഗിരിധര, നമുക്ക് ആ സ്വർഗവാതിലിലൂടെ യാത്ര തുടങ്ങാം.
1: അങ്ങനെ തന്നെ പ്രിയേ, അടുക്കള ഭവതിയെ കാത്തിരിക്കുകയാവും. മെല്ലെ നീ മെല്ലെ വരൂ, മെല്ലെ നീ മെല്ലെ വരൂ.

വർഷങ്ങളുടെ പ്രണയം യാഥാർത്ഥ്യമായപ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ. ആ വലിയ വീട്ടിൽ ഞങ്ങൾ ചെറിയൊരു ലോകം പണിതു, ഞാനും അനുവും, പിന്നെ ഞങ്ങളുടെ സ്വപ്നങ്ങളും.

0: സാറേ, ഗിരിസാറേ.
1: ആ മിത്രേട്ടനോ? വരൂ, ഇരിക്കൂ.
2: മോളെ, ഗിരിസാർ എവിടെ?
1: പുറത്തുപോയി, ഓഫീസിലേക്കാ.
2: അപ്പൊ ലീവ് തീർന്നാ?
1: ഇല്ല, ലീവിൽ തന്നെയാ. വേറെന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാ.
2: ശരി, എന്നാ ഞാൻ ഇറങ്ങാട്ടാ.
1: മിത്രേട്ടൻ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം.
2: വേണ്ട കുഞ്ഞെ.
1: മിത്രേട്ടന് തിരക്കില്ലെങ്കിൽ ഇരിക്കേ, ഞാൻ ചായ പെട്ടെന്ന് എടുക്കാം.
2: ശരി, ചായ എനിക്കൊരു ക്രെഡൻഷ്യലാ.
1: ദാ ഇപ്പൊ വരാം.
2: ഓ, നല്ല വൃത്തിയും വെടിപ്പുള്ള കൂട്ടത്തിലാണെന്നാ തോന്നുന്നത്. കുടുംബത്തിനൊപ്പം കഴിയേണ്ട പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ച എന്താ ചെയ്യ? കലികാലൊന്നുമില്ലാണ്ട് എന്താ പറയാ.
1: മിത്രേട്ടാ, ദ ചായ.
2: ഏ, ഇത്ര പെട്ടെന്നായ?
1: എങ്ങനെയുണ്ട്?
2: നോക്കട്ടെ, പറയാം. സത്യം പറയാലോ, കുറച്ചുകൂടെ നന്നാവാനുണ്ട്. ഇതിന്റെ ഒരു ക്രെഡൻഷ്യൽ ശരിയായിട്ടില്ല. വീട്ടില് ചായ കൂട്ടാനൊന്നും അമ്മ വിടാറുണ്ടാവില്ല അല്ലേ
1: മിത്രേട്ടാ?
2: ഓ, ക്ഷമിക്കണം, ഇപ്പോ വീട്ടുകാരെ ഓർമ്മിക്കുന്നത് ഇഷ്ടാവൂല അല്ലേ?
1: ഏ, അങ്ങനെയൊന്നുമില്ല.
2: എന്നാ പറ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അച്ഛനും അമ്മേ, മുത്തശ്ശിയും പിന്നെ രണ്ടനിയന്മാരും.
2: മോളെ, മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, മോക്ക് ഒറ്റക്ക് നിന്നിട്ട് പരിചയം ഉണ്ടാവുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ.
1: ഒറ്റക്ക് നിന്നിട്ടില്ല ഇതുവരെ. സത്യത്തെ സുമിത്രേട്ടനെ കുറച്ചേരും കിട്ടിയത് തന്നെ ആശ്വാസമായി.
2: കൊറച്ച് പേടിയൊക്കെ നല്ലതാ, പ്രത്യേകിച്ച് ഇവിടെ.
1: അതെന്താ?
2: ഏയ്, ഒന്നുമില്ല, ഇതാ ക്ലാസ്. ഇതാ, മോള് പഠിപ്പുള്ള ആളല്ലേ?
1: അതെ, എന്താ ചോദിച്ചേ?
2: അല്ല, ദൈവവിശ്വാസം ഉണ്ടോന്നറിയാനാ. ഉണ്ടായാലും ഇല്ലെങ്കിലും മിത്രേട്ടനൊരു കാര്യം പറയാം. സന്ധ്യാനേരം ഒരു നിലവിളക്കാവാം, പിന്നെ

0: മിത്രട്ടാ.
1: ഗിരിസാറ് അല്പം വൈകു എന്ന് പറഞ്ഞു.
0: ആ ഞാനാ പറഞ്ഞത്, ലേറ്റ് ആവുമെങ്കിൽ മിത്രട്ടനോടൊന്ന് പറയാൻ.
1: വിളക്ക് വെച്ചില്ലേ മോളെ?
0: ഉവ്വ്.
1: അല്ല ഗിരിസാറിനും ഇതൊക്കെ വിശ്വാസമുണ്ടോ?
0: പിന്നെന്താ.
1: നന്നായി, നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടാ.
0: എന്താ മിത്രട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: ഒന്നുമില്ല, ഒന്നുമില്ല മോളെ.
0: മിത്രട്ട പറഞ്ഞോളൂ, കാര്യങ്ങളെല്ലാം അറിയുന്നതല്ലേ നല്ലത്.
1: ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാ നല്ലത്.
0: മിത്രട്ടൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ പറയുന്നത്, എന്തായാലും പറയൂ.
1: അത് പിന്നെ മദിരാശിയിൽ നിന്നും വന്ന ശിവശങ്കരൻ മുതലാളിയുടെ ബംഗ്ലാവായി ഇത്. മദിരാശിയിലെ വീടും പുരയുടെ ഒക്കെ ഏതോ വികസനത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുത്തപ്പോ കുറെ പണം കിട്ടി. ആ പണം കൊണ്ട് ഇവിടെ 12 ഏക്കർ സ്ഥലവും വാങ്ങി ഈ ഒരു മാളികയും പണിതു. മുതലാളിയുടെ കൂടെ ഭാര്യയും ഒരു കൊച്ചുമകളും. പിന്നെ മുതലാളിയുടെ മകളും ഭർത്താവും വിമാനാപകടത്തിൽ മരിച്ചതാ. കടലിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്ന് ശാപം പോലും കിട്ടിയില്ല.
0: അയ്യോ അത് കഷ്ടായല്ലോ.
1: നാട്ടുകാര് തമ്പ്രാനും തമ്പുരാട്ടിയും ഒക്കെയാ വിളിക്കുക. മദിരാശിയില് അവരുടെ കാര്യസ്ഥനായിരുന്നു എന്റെ അച്ഛൻ. അച്ഛൻ മരിച്ചപ്പോ പിന്നെ ഞാനായി കാര്യസ്ഥൻ. ഇവിടെ 28 മുറികൾ, 3 നിലകൾ, 12 ഏക്കർ പുരയെടുത്ത് ഒരു ബഹുനില ബംഗ്ലാവ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ബംഗ്ലാവ് പണിത മുതലാളിയും കുടുംബവും പിന്നീട് ആത്മഹത്യ ചെയ്തു. പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുന്നതാവും ശരി. ജീവിച്ച് കൊതി തീരാത്ത അവരുടെ ആത്മാക്കൾ അലഞ്ഞു നടക്കുകയാണിവിടെ. പ്രശസ്തരായ മന്ത്രവാദികളെ വരുത്തി ആത്മാക്കളെ ബന്ധിച്ചു. കാലപ്പഴക്കത്തിൽ മന്ത്രശക്തി ക്ഷയിച്ചപ്പോ ബന്ധവിച്ഛേദനം നേടി അലയുകയാണ് അവർ. മോളിൽ സൂക്ഷിക്കണം.
2: ഭയത്തിന്റെ വിത്തുകൾ കിളിർക്കാൻ പാകമായിരുന്നു അനുപമയുടെ മനസ്സ്. പകർച്ചവ്യാധി പോലെ അത് അതിവേഗം പടർന്നു. മിത്രേട്ടന്റെ വാക്കുകൾ മനസ്സിൽ ആഞ്ഞു തറച്ചിരുന്നു.

0: അനു, എന്തായത്?
1: ആരാ? നിങ്ങൾ ആരാ?
0: ഞാനല്ലേ ഇത്.
1: ഗിരിയേട്ടാ, നിങ്ങളെ കണ്ടോ അയാളെ?
0: ആരെ?
1: അയാളെ കണ്ടോ നിങ്ങള്?
0: ഇവിടെ ഞാനല്ലേ ഉള്ളൂ.
1: അല്ല അല്ല, കാച്ചെണ്ണ മണക്കുന്ന മുടി ഈറ മാറിയിരുന്നില്ല. ദാ ഒരു തുള്ളി എന്റെ കയ്യിലേറ്റു വീണു. ദാ മണക്കുന്നില്ലേ, ഒരു പൂവിന്റെ മണം, നിശാഗന്ധിയുടെ മണം.
0: അനു, നീ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടാ വേണ്ടാത്ത ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നേ. കണ്ണടച്ച് കിടന്നു.
1: ഗിരിയേട്ട, എന്താ ഇങ്ങനെ? സ്വപ്നാണോ ഇത്?
0: അമിത്രേട്ടൻ വല്ല കഥകളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ?
1: ആ പറഞ്ഞു, കഥകളല്ല ഈ ബംഗ്ലാവിന്റെ ചരിത്രം.
0: നിനക്കറിയില്ലേ അയാളെ, ഒരു വിടുവായന. ദാ നേരം പുലരാനായി, കിടന്നോളൂ. നിനക്ക് പേടിയുണ്ടായിരുന്നു? പേടിക്കണ്ട, ഞാനില്ലേ അരികെ.
1: എപ്പോഴും ഉണ്ടാകണേ ഗിരിയേട്ടാ, എപ്പോഴും അടുത്തുണ്ടാവണേ.
0: പിന്നെന്താ ഉണ്ടാകും.

0: ഇരു സാറേ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ?
1: ഇല്ല, ഇന്ന് ലീവാ.
0: അതെന്താ?
1: അനുവിന് നല്ല സുഖമില്ല.
0: എന്ത് പറ്റി?
2: ആശുപത്രി പോണോ?
1: വേണ്ട വേണ്ട, അതൊരു തലവേദന.
0: ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കറോ സാറേ?
1: ആന്നല്ല മിത്രേട്ടാ.
0: അല്ല, സാറിന് സുഖമില്ലേ? എന്തോ ഒരു തുറസില്ലായ്മക്കേട്?
1: ഏയ്, ഒന്നുമില്ല.
0: ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാ കുറച്ച് സുഖാവും. ഒരേട്ടനായി കാണാൻ പറ്റുമെങ്കിൽ എന്നോടൊന്ന് പറ.
1: അല്ല, മിത്രേട്ടൻ എന്തൊക്കെയാ അനുവിനോട് പറഞ്ഞേ? ദുർമരണം, ആത്മാക്കള്, പ്രേതശല്യം, അതൊക്കെ.

0: അയ്യോ സാറേ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. കുഞ്ഞ് ചോദിച്ചപ്പോ ചിലത് മാത്രം. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: അവൾക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല.
0: സാറേ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല.
1: മിത്രേട്ടൻ പറ.
0: പൂജകൾ ചെയ്ത് ആവാഹിച്ച് പ്രേതബന്ധനം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാ. കാലക്രമത്തിൽ അതിന്റെ ശക്തി ക്ഷയിക്കും. ബന്ധനമുക്തരായി പ്രേതാത്മാക്കൾ അലഞ്ഞു നടക്കും. അവരെ വീണ്ടും ബന്ധിക്കുക, അതാണ് പരിഹാരം.
1: ഇതൊക്കെ ഈ നൂറ്റാണ്ടിലും വിശ്വസിക്കാനാവുന്നില്ല.
0: സാറേ, ഈ മനസ്സെന്ന് പറഞ്ഞ വല്ലാത്ത സംഭവ, അതിനെ വിശ്വസിപ്പിക്കാൻ ചില കെട്ടുകാഴ്ചകളൊക്കെ വേണ്ടിവരും. അങ്ങനെ കണ്ടാ മതി.
1: എന്നുവെച്ചാ?
0: സാറിന് അത്ര പഠിപ്പും വിവരമൊന്നും ഇല്ല. എന്നാലും പറയാ, ഈ സംശയ ഏറ്റവും വലിയ രോഗം, പല രോഗങ്ങളുടെയും ഹേതു. അത് മാറിയാ എല്ലാം ശരിയാകും.
1: അതുകൊണ്ട്
0: അനുക്കുഞ്ഞിന്റെ മനസ്സിൽ ഇപ്പോ ഒരു സംശയമുണ്ട്. ഇവിടെ എന്തോ പിശാചുക്കളുണ്ടെന്ന്. അത് മാറ്റിയെടുക്കണം.
1: എങ്ങനെ?
0: അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല. ഉണ്ട്, അതിനെ ഒഴിപ്പിക്കണം. അനുക്കുഞ്ഞ് കാണുക പൂജകൾ, അത് കഴിയുന്നതോടെ സംശയവും പേടിയും ഒന്നുമില്ലാതെ കഴിയാം. ഉറപ്പ്.
1: ശരി ശരി, ഞാൻ അനുവിനോടും കൂടി ഒന്ന് ആലോചിക്കട്ടെ.
0: മതി, അത് മതി. പറഞ്ഞാ മാത്രം മതി, എല്ലാം ഈ മിത്രേട്ടൻ ഏർപ്പാടാക്കി തരാം. ഈ ബാധകൾ ഒഴിപ്പിക്കുന്ന ക്രെഡൻഷ്യൽ അറിയാവുന്ന ആള് എന്റെ കയ്യിലുണ്ട്. അപ്പൊ ശരിയേ.
1: ശരി ശരി.

0: ഓം ഹ്രീം സ്വസ്വാഹ, ഓം ഹ്രീം സ്വാഹ, ഓം ഹ്രീം ദർ ദർഭ, ഓം ഹ്രീം ഹ്രീം ഹൃ ദുർ സ്വസ്വാഹ. ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ?
1: എല്ലാം
0: ആഹാ, പുഷ്പങ്ങൾ ഇവിടെ: ചമ്പകൻ, ചെമ്പരത്തി, കൂവളം, തുളസി, കരിമ്പ്, കൽക്കണ്ണം, കരിങ്കൽ പൊടി, കുരുമുളക്, ചുണ്ണാമ്പ്, പരിപ്പൊടി, സാമ്പ്രാണി, കർപ്പൂരം, ചന്ദനത്തിരി, നെയ്ത്തിരി, നെയ്ച്ചോറ്.
1: എല്ലാം തയ്യാറാണ്.
0: ഗ്രഹനാഥൻ എവിടെ?
1: ഗ്രഹനാഥക്കാണ് പ്രേതോച്ചാടനം. നായകന് അത്ര വിശ്വാസം പോരാ.
0: വിശ്വാസം ഇല്ലാതെടുത്ത് നാം കർമ്മം ചെയ്യാറില്ല. അതും ലിസ്റ്റിൽ പറഞ്ഞിരുന്നു.
1: അയ്യോ, അങ്ങ് ക്ഷമിക്കണം, ഞാൻ എന്റെ ഊഹം പറഞ്ഞതാ. വിശ്വാസം ഇല്ലായ്മ കേട് തീരെയില്ലെന്നാണ് എന്റെ വിശ്വാസം.
0: ഇവിടെ എത്ര പ്രേതങ്ങളുണ്ട്?
1: അകത്ത് രണ്ട്, പുറത്ത് രണ്ട്. അത്രയുണ്ടോ? അത്രയുണ്ടോ?
0: ഫലിതം വേണ്ട, ബോത്രാഥൻ നമ്പൂരിപ്പാടോട് ഇടയാൻ വരണ്ട.
1: ക്രെഡൻഷ്യൽ
0: ജ്യോത്സരുടെ കുറിപ്പടി ഇല്ലേ?
1: ഓ, കുറിപ്പടി ഉണ്ട്, ഉണ്ട്, ഉണ്ടാകണല്ലോ. നെല്ലിപ്പടി, വാതിൽപ്പടി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ടപ്പ. അപ്പൊ ഇതുണ്ടാവും, അതുണ്ടാവണല്ലോ, ഉണ്ടാവും.
0: വേണ്ട, ബോത്രാഥൻ നമ്പൂരിയോട്
1: ഇടയാൻ വരണ്ട, വരില്ല, ഉറപ്പ്.
0: ഇതിനു മുമ്പ് എപ്പോഴായിരുന്നു ഉച്ചാടനം?
1: ഒരു 10-30 വർഷമായിട്ടുണ്ടാവും.
0: 10-30?
1: 30 കടൻഷല, 30 ശരിയാ, കറക്റ്റാ.
0: സദാ മുത്തശ്യ സദാ ബിനസ്യ ബന്ധ മുത്തശ്യ കിം ബുധാ എന്നാണ് പ്രമാണം.
1: അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്.
0: ഏഭ്യൻ അർത്ഥം മനസ്സിലായിട്ടാണോ?
1: ഇല്ല ഇല്ല.
0: ശതബിനസ്യ 100 ദിവസം, ബന്ധമുക്തസ്യ ബന്ധനത്തിൽ നിന്ന് മുക്തം, വേദം സ്വതന്ത്രമാകുമെന്ന്. അന്നത്തെ മന്ത്രത്തകിട് വെറും ലോഹത്തകിട്, മന്ത്രച്ചരട് വെറും കോട്ടൻ നൂല്.
1: അതെ, അതുകൊണ്ടാണല്ലോ അങ്ങയെ തന്നെ, മന്ത്രാഥൻ തിരുമേനിയെ തന്നെ ഇവിടെ വരുത്തിയത്.
0: ഞാൻ വന്നത് ഇഷ്ടായിട്ടില്ല. ഇല്ലേ?
1: അല്ല, ഇഷ്ടായി, വളരെ ക്രെഡൻഷ്യലായി.
0: അകത്തുള്ളവർക്ക് ഇഷ്ടായിട്ടില്ല.
1: അയ്യോ, അങ്ങനെ പറയരുത്, അവർക്കും ഇഷ്ട, വളരെ ഇഷ്ട, വളരെ വളരെ ഇഷ്ട.
0: ഏഭ്യൻ ഇഷ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് പ്രേതങ്ങളുടെ കാര്യ. നമ്മുടെ വരവ് തന്നെ അവർക്ക് ഭയമായിരിക്കുന്നു. ബോത്രാഥനോട് ഇടയാൻ വരണ്ട. വേണ്ട.
1: അല്ല പിന്നെ
0: ഇപ്പൊ വിളിക്കാം, കർമ്മം തുടങ്ങാറായി. മണി മുട്ടുമ്പോ കളത്തിൽ വന്നിരിക്കുക.
1: ആവാം, അങ്ങ് മുട്ടിക്കോളൂ.
0: ഓം ഹ്രീം ശുഭേം ഓം ഹൈം ഹ്രീം ഓം ഝാടനസ്യ ഝാടനസ്യ ശീഘ്രേ ശീഘ്രസ്യ ശുഭേ ഓം ഹും ഹും ഓം ഹും ഹ്രീം ഹും ഹും.

കേൾവി കേട്ട ഭവത്രാദൻ നമ്പൂതിരിയുടെ കർമ്മങ്ങൾക്കും അല്പായസായിരുന്നു. ആഴ്ചകൾക്കകം അനുപമ വീണ്ടും അസ്വസ്ഥയായി. നിശാഗന്ധിയെ ഭയമായി. അത് പൂക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചു. എന്നാലും അർദ്ധരാത്രി കഴിഞ്ഞാൽ ആ മനം മയക്കുന്ന മണം വരും. ഭയപ്പെടുത്തുന്ന മണം, മരണത്തിൻ്റെ മണം.

ഒരു കൗൺസിലിംഗ് കൺസൾട്ടേഷൻ. എന്റെ നിർബന്ധത്തിനൊടുവിൽ അവൾ വഴങ്ങി. ആരുമറിയാതെ ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ടു. പക്ഷേ ആ ഡോക്ടറുടെ ഡിസ്പെൻസറിയിൽ അനുവിൻ്റെ അമ്മയെ അറിയുന്ന ഒരു ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നു.

0: അല്ല സാറേ, നിങ്ങളൊരു പ്രശ്നമാക്കരുത്.
1: നോക്കാം, ഇവിടെ കോളിംഗ് ബെല്ലൊന്നും ഇല്ലേ?
0: ഇല്ല, വിളിക്കാം. പിന്നെ സാറേ, ഗിരി സാറ് വളരെ നല്ല ആളാ
1: എന്നാരാ പറഞ്ഞേ?
0: എന്നാണ് എനിക്ക് തോന്നിയത്.
1: എന്നിട്ടാണോ എന്റെ മോൾക്ക് ഇങ്ങനെ?
0: അതിന്റെ ക്രെഡൻഷ്യൽ ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു. ഇതല്പം കുഴപ്പം പിടിച്ച സ്ഥലമാണ്, വേഗം തന്നെ മറ്റൊരിടം കണ്ടെത്തണമെന്ന്.
1: വിളിക്കുന്നുണ്ട് ഗിരിസാറേ.
0: സാറേ, ഗിരിസാറേ, അനുക്കുഞ്ഞേ, ഓയ്. ഇല്ല, അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. വരുന്നുണ്ട് സാറേ. ഇനി ഞാനിവിടെ വേണ്ട, അതാ നിങ്ങൾക്കും പിന്നെ എനിക്കും നല്ലത്. എന്നാ പിന്നെ ഞാൻ പിന്നെ വരാം.
2: എന്തിനാ
1: കരയുന്നത്? ഞാൻ വന്നില്ലേ?
2: ഗിരിയേട്ടൻ ഓഫീസിൽ പോയിരിക്കാ അച്ഛാ.
1: മുഴക്ക് സുഖല്ലേ? നീ ഒറ്റക്ക്?
2: ഗിരിയേട്ടൻ നേരത്തെ വരാറുണ്ട്.
1: മുഴക്ക് അസുഖമൊന്നുമില്ലല്ലോ?
2: ഇല്ലച്ചാ, ഒന്നുമില്ല.
1: മോള് അച്ഛനോട് നുണ പറയാനും പഠിച്ചു അല്ലേ?
2: അച്ഛാ,
1: ഡോക്ടർ രാജീവ് മേനോനെ കാണാൻ പോയത് ഞാൻ അറിഞ്ഞു.
2: അച്ഛാ, അത്
1: ഇനിയും അസത്യങ്ങൾ പറയണ്ട, ഞാനെല്ലാം അറിഞ്ഞു. അവിടുത്തെ ഫാർമസിസ്റ്റ് വഴി നിന്റെ അമ്മയും അറിഞ്ഞു. എന്തു പറ്റി എന്റെ മോൾക്ക്?
2: ഒന്നുമില്ല അച്ഛാ, ഇവിടുത്തെ താമസം, എന്തോ ദുസ്വപ്നം കണ്ടു പേടിച്ചു, അത്രേ ഉള്ളൂ.
1: പ്രായമായവര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. വിശ്വാസങ്ങളും ആചാരങ്ങളും വിവരമുള്ളവരുണ്ടാക്കിയത് തന്നെയാ. ജാതക പൊരുത്തം എന്ന് കേൾക്കുമ്പോ ദേഷ്യം വരുന്ന നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകില്ല.
2: അച്ഛാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കൂടെ നിങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ വിഷമം അത് മാത്രമേ ഉള്ളൂ.
1: അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിറങ്ങിപ്പോയതാണെങ്കിലും ബന്ധങ്ങൾ മുറിച്ചു കളയാനാവില്ലല്ലോ മോളെ. അതാ ഞാൻ വന്നത്. നിന്റെ അമ്മ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല.
2: അച്ഛാ,
1: മക്കളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അച്ഛനമ്മമാർ സ്വപ്നം കാണും. പെൺകുട്ടികളാണെങ്കിൽ വലുതാകുമ്പോൾ അവരുടെ കല്യാണത്തെക്കുറിച്ചായിരിക്കും മനസ്സിൽ കണക്കുകൂട്ടൽ. ബന്ധുക്കള്, നാട്ടുകാര്, സദ്യ, ക്ഷണം, ഒരുക്കങ്ങൾ, അങ്ങനെ ഒരുപാട്. പക്ഷേ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിക്കാതെ മക്കളുണ്ടായാൽ?
2: അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്, അന്നും ഇന്നും.
1: എങ്കിൽ ആ വിഷമം നീ സഹിക്കണ്ട. നിനക്ക് മുന്നിൽ കൊട്ടി അടച്ചിട്ടില്ല വീട്.
3: ക്ഷണവും സ്വാഗതവും നല്ലത്, പക്ഷെ പടിയിറക്ക് വിട്ടിട്ട് നാളുകളേറെ ആയിട്ടില്ലല്ലോ.
2: ഗിരിയേട്ടാ.
3: അങ്കിൾ. അല്ല, എനിക്കങ്ങനെ വിളിക്കാലോ അല്ലേ? നേരത്തെ വന്നോ?
1: വന്നു. പിണക്കം മാറി സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ മകൾക്ക് ഡോക്ടറെ കാണേണ്ടി വന്നു എന്നറിഞ്ഞു.
3: അത് സ്വാഭാവികം.
1: സ്വാഭാവികമല്ലത്, ഈ ഭാർഗവി നിലയത്തിൽ തനിച്ച് കഴിയേണ്ടി വരിക, അത് സ്വാഭാവികമല്ല.
3: നല്ലത്, വളരെ നല്ലത്. ഇവിടെ സ്ഥിര താമസമാക്കാൻ ഉദ്ദേശമില്ല.
1: അനു, കുറച്ചു ദിവസം നീ വീട്ടിൽ വന്ന് താമസിക്ക്, പുതിയൊരു സ്ഥലം കണ്ടെത്തുന്നത് വരെയെങ്കിലും.
2: അച്ഛാ, അത്
3: പോകുന്നതിന് ഞാൻ എതിർക്കൊന്നുമില്ല. പിന്നെ താമസിക്കുന്ന കാര്യം അതൊന്ന് ആലോചിക്കണം.
1: പിന്നെ ഈ പ്രേതാലയത്തിൽ താമസിച്ച് മുഴുഭ്രാന്തിയാക്കാൻ എന്റെ മോളെ വിട്ടുതരണം എന്നാണോ?
3: തർക്കുത്തരാണെന്ന് കരുതരുത്. ഈ പുത്രി സ്നേഹമൊന്നും കുറച്ചു നാൾ മുമ്പ് കണ്ടില്ലല്ലോ. സോഷ്യൽ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ, കല്യാണ മഹാമഹം നടത്താൻ മകൾ അവസരം തരാത്തതിൽ പ്രതിഷേധിച്ച് നട തള്ളിയതല്ലേ അന്ന്?
2: ഗിരിയേട്ടാ.
3: ഇല്ല, ഞാനൊന്നും പറയുന്നില്ല അങ്കിൾ. ഐ എം സോറി.
1: അനു, ഞാൻ ഇറങ്ങുന്നു. നന്നായി ചിന്തിക്കുക, തീരുമാനമെടുക്കുക. ഒന്ന് വിളിച്ചാ മതി, എന്നെയല്ല, നിന്റെ അമ്മയെ. അല്ലെങ്കിൽ അവൾ ഇന്ന് ഉറങ്ങില്ല. പോട്ടെ മോളെ.
2: ഗിരിയേട്ടാ.
3: എന്താനു, എന്താ ഇത്?
2: അമ്മ,
3: ഇങ്ങനെയൊരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? നമുക്ക് ഇതും അതിജീവിക്കണം. നിനക്ക് ഞാനില്ലേ അനു.

0: ഒരു കൊടുങ്കാറ്റിന്റെ വരവ് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അങ്കിളിന്റെ വരവ്. അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മിത്രേട്ടൻ വന്നപ്പോഴാ അറിഞ്ഞത് അനു ആശുപത്രിയിലാണെന്ന്.
1: എന്തായിരുന്നു അസുഖം?
0: തലകറങ്ങി വീണു, മെന്റൽ ഷോക്ക് എന്നാ ഡോക്ടർ പറഞ്ഞത്.
1: പ്രശ്നങ്ങൾ കൂടി വരികയാണല്ലോ, ഗിരിധർ ഒറ്റക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലേ?
0: ഇല്ല സുഹൃത്തെ, ആശുപത്രിയിൽ ഒരു സന്ദർശകന്റെ റോളായിരുന്നു എനിക്ക്.
1: എന്ത്?
0: അതെ, അനുവിന്റെ അച്ഛൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഓ, അതൊരു ഹെൽപ്പ് തന്നെ.
0: ഹെൽപ്പ്? അദ്ദേഹം ബോധപൂർവം എന്നെ ഒഴിവാക്കുകയായിരുന്നു. അനുവിനെ കാണാൻ പോലും അനുവദിച്ചില്ല. ആശുപത്രി വരാന്തയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നാൾ.
1: അനു ഇപ്പോ എവിടെയാ?
0: ആശുപത്രിയിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക്. ആശുപത്രിയിൽ ഞാൻ വരാറില്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നാ അറിഞ്ഞത്.
1: അവളുടെ അസുഖം
0: എന്തോ കണ്ട് പേടിച്ചെന്നാ ഡോക്ടർ പറഞ്ഞത്. മനസ്സ് ശാന്തമാക്കണം, സ്വസ്ഥമാക്കണം. അതിനുവേണ്ടി അവളെ വീട്ടിലേക്ക് കൂട്ടി.
1: നിങ്ങളോട് ചോദിച്ചില്ലേ?
0: അച്ഛൻ അതിസമർത്ഥനായിരുന്നു. എന്നെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സന്ദർഭമായി അസുഖത്തെ കണ്ടു. അയാളത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു.
1: എന്നുവെച്ചാ?
0: ഡൈവോഴ്സ്. കഷ്ടപ്പെടുത്തുമ്പോൾ സഹായത്തിനെത്താത്ത ഭർത്താവ്. അനു ആദ്യമൊന്നും വിശ്വസിച്ചില്ല, പക്ഷേ പിന്നീട്.
1: എന്തുപറ്റി?
0: ഞാൻ തകർന്നുപോയി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സ്വന്തമാക്കിയ എന്റെ അനു അവൾ നഷ്ടമാകുന്നു എന്നറിഞ്ഞപ്പോൾ തകർന്നു. ഉറക്കമില്ല, ഭക്ഷണമില്ല, ഓഫീസിൽ പോകാതായി.
1: അത് സ്വാഭാവികം, പക്ഷേ റിയാലിറ്റി ഫേസ് ചെയ്യണം. നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടുവരായിരുന്നില്ലേ?
0: വിദഗ്ധ ചികിത്സയ്ക്ക് ബാംഗ്ലൂരിൽ. എവിടെ, ഏത് ഹോസ്പിറ്റൽ ഒന്നും അറിയില്ല. ഫോൺ ഉപയോഗിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതായി അവളെ ധരിപ്പിച്ചു.
1: വല്ലാത്ത ട്രാജഡി തന്നെ.
0: സോറി, ഞാൻ എന്റെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ചു.
1: നവർ, ഗിരിക്ക് കുറച്ച് റിലാക്സ് ആയി കാണും.
0: എന്ത് റിലാക്സ്?
1: ബട്ട് മിസ്റ്റർ ഗിരി, ഒരു കാര്യം കൂടി. നിങ്ങളുടെ ജീവിതം തകർത്ത ഈ മാളിക വീട്ടിലേക്ക്
0: എന്തിനു വന്നു എന്നല്ലേ? അതും ഒരു ഭ്രാന്ത്. അനുവിനോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ, പിന്നെ പിന്നെ ഞങ്ങളുടെ ജീവിതം തകർത്ത ആത്മാക്കളെ കാണാൻ.
1: ഇത് ഭ്രാന്ത് തന്നെ.
0: ആ മിസ്റ്റർ പ്രകാശ്, ഞാൻ എന്റെ കഥകൾ പറഞ്ഞു, നിങ്ങളൊന്നും പറഞ്ഞില്ല.
1: ഓ, എനിക്കിതുപോലൊരു കഥയൊന്നും ഇല്ല പറയാൻ.
0: കഥയില്ലെങ്കിലും ജീവിതമുണ്ടല്ലോ. എവിടെ വീട്?
1: പാലക്കാട്.
0: ഫാമിലി?
1: ഭാര്യയും കുട്ടികളും, രണ്ടു കുട്ടികൾ.
0: റിസർച്ച് ഏത് യൂണിവേഴ്സിറ്റിയിലാ?
1: കാലിക്കറ്റ്.
0: ഗൈഡ് ആരാ?
1: ഗൈഡ് പ്രൊഫസർ ആനന്ദകൃഷ്ണൻ.
0: അനന്തമൂർത്തി അല്ലേ?
1: യെസ് യെസ്, കറക്റ്റ്, അനന്തമൂർത്തി. ഗിരിക്കറിയോ?
0: അറിയാം. നിങ്ങൾ നുണ പറയുകയാണെന്നറിയാം മിസ്റ്റർ പ്രകാശ്.
1: ഗിരി,
0: ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ഞാൻ. നിങ്ങളുടെ മുഖം പറയുന്നു യു ആർ ലൈ. പറയൂ, ഹു ആർ യു?
1: ഗിരി.
0: പുരാവസ്തുക്കൾ തേടി വന്ന ഗവേഷകനാണെന്ന് കരുതാൻ വയ്യ. പറയൂ, ശരിക്കും ആരാണ് നിങ്ങൾ? എന്തിനാണ് ദുരൂഹപാതകളുടെ ഈ കൂടാരത്തിൽ വന്നത്?
1: ദുരൂഹതകളുടെ കൂടാരം, നല്ല പ്രയോഗം. ഗിരിധരൻ, നിങ്ങളുടെ ഊഹം ശരിയാണ്. ചിതലുകൾ കയറിയ ശില്പങ്ങളല്ല, പുരാവസ്തുക്കളുടെ മാറാല മാറ്റാനുമല്ല, കൃത്യമായ ചില ഉദ്ദേശങ്ങൾക്ക് തന്നെയാ വന്നത്. കാര്യങ്ങൾ വഴിയെ മനസ്സിലാക്കാം. ഓക്കേ.

0: സാറേ, പ്രകാശ സാറേ, എന്താ നോക്കുന്നത്?
1: ഇതൊക്കെ എന്ത് ചെടികളാ മിത്രട്ടാ?
0: അതൊന്നും ചെടികളല്ല, ഔഷധ സസ്യങ്ങളാ.
1: ഓ, ഇതിന്റെ ഇലക്ക് എന്തൊരു മണം!
0: ആ അതാണ്, പാമ്പുകൾ വരില്ല, കൊതുകുകളും വരില്ല, അതിനൊക്കെ പറ്റിയ മരുന്ന് ചെടികളുണ്ട്.
1: ആ പണ്ടൊക്കെ ഓരോ വീട്ടിലും ഉണ്ടാകുമായിരുന്നു.
0: അല്ല സാറേ, നിങ്ങൾ ചങ്ങാതി പോയാ?
1: എവിടെ മിത്രടൻ എന്ത് പണിയാ കാണിച്ചേ? വേറെ ആരും വരില്ലാന്ന് പറഞ്ഞിട്ട്?
0: ഓ, ഒരു ചോറ പിടിച്ച സാറ് തന്നെ ഒഴിയാ.

0: ആ ബാധ പോലെ കൂടി. ഒരാഴ്ച കൊണ്ട് പോകുന്നാ പറഞ്ഞത്.
1: അയാള് വൈകിയാല് ഞാനും വൈകും, എന്റെ വർക്ക് തീരാനും വൈകും.
0: അല്ല സാറേ, ഈ കഴുക്കോല്ലൂത്തരത്തിലൊക്കെ ഇത്രമാത്രം ഗവേഷണം ചെയ്യാൻ എന്താ ഉള്ളത്?
1: മിത്രട്ടാ, കുത്തുകാല് വെച്ച് കാറ്റുമറച്ച് വഴിവിളക്ക് കത്തിച്ച ആളെ അറിയോ?
0: ഇല്ല.
1: പാലം കടക്കുന്ന നമ്പൂതിരിയുടെ മുഖത്ത് തുപ്പാൻ തോട്ടിലിറങ്ങി കവിളിൽ വെള്ളം നിറച്ചു വരുന്ന മരപ്പാവ ഉണ്ടാക്കിയ ആളെ അറിയോ?
0: അല്ല, ഇതെപ്പ സംഭവിച്ചത്? ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആരും ആ ക്രെഡൻഷ്യൽ പറഞ്ഞിട്ടില്ല. ആരാ?
1: ഉളിയന്നൂർ തച്ചൻ, സാക്ഷാൽ പെരുന്തച്ചൻ.
0: ഓഹോ, ഞാൻ ഊഹിച്ചു. ആ ഓർക്കേ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ പറ്റൂ. അല്ല, ഞാൻ ചോദിച്ചത് ഇതല്ലല്ലോ.
1: ആ മാളിക വീടിന്റെ മരപ്പണികൾക്ക് ഒരു പെരുന്തച്ചൻ ടച്ചുണ്ട്, അതാ അതിന്റെ ഒരു ക്രെഡൻഷ്യൽ.
0: ഓ, അത് ശരി, അങ്ങനെയാണല്ലേ.
1: പിന്നെ ചായ്പില് കൂട്ടിയിട്ട പഴയ മരങ്ങളില്ലേ, അതൊക്കെ ഒന്ന് നോക്കണം.
0: അയ്യോ, അതെടുക്കാനൊന്നും പറ്റില്ല, സമ്മതിക്കില്ല.
1: സമ്മതിക്കില്ലേ? ആര്?
0: അതിനൊരു കാവൽക്കാരനുണ്ട്.
1: കാവൽക്കാരനോ?
0: അതെ, നല്ല ഒന്നാം തരം ഒരു കരിമൂർഖൻ.
1: മിത്രട്ടാ,
0: അതെ കുഞ്ഞെ, ഞാൻ പലതവണ കണ്ടതാ.
1: ആണോ? എങ്കിൽ എനിക്ക് കൂടി കാണണം, എന്റെ ക്യാമറക്കും.
0: കുഞ്ഞെ
1: വേണ്ട, പേടിയാണെങ്കിൽ വരണമെന്നില്ല, ഞാൻ പോയിക്കൊള്ളാം.
2: കരിനീല കണ്ണൊഴുകെ കണ്ണകി കവരി കരയിലെത്തി.
0: ദുർഗേ ഭഗവതി രക്തേശ്വരി, സാറിന് വട്ടായോ? കരിമൂർക്കന് പണിയാവോ? എന്താ കഥ?
3: സാറേ.
0: ആരാ?
3: സാറേ, എന്താ ചെയ്യേണ്ടത്? പത്രവും പാലും.
0: എന്ത്?
3: കൊണ്ടുവരാൻ വന്നതാ.
0: ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ.
3: അറിയാ.
0: എന്താ നിന്റെ പേര്?
3: സുഗന്ധി, 15 വയസ്സ്.
0: വയസ്സ് ചോദിച്ചില്ലല്ലോ.
3: എന്നാ സുഗന്ധി?
0: നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ?
3: പറഞ്ഞാൽ ഉണ്ടാക്കാം.
0: ഈ മുറിയും വരാന്തയെല്ലാം അടിച്ചു വരുവ.
3: പറഞ്ഞാല് പറഞ്ഞാ ചെയ്തോളാ.
0: പറഞ്ഞാൽ നീ എന്തും ചെയ്യാ?
3: പറഞ്ഞാ മതി. അങ്ങനെയേ പറയൂ.
0: അതെ, അങ്ങനെയേ പറയാവൂ.
1: ഗിരി, മിത്രട്ടൻ കണ്ടില്ലല്ലോ.
4: ഇല്ല, കണ്ടില്ല.
1: അതെന്താ? പഴയ സഹായിയല്ലേ കാര്യസ്ഥൻ സുമിത്രൻ.
4: പക്ഷെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ.
1: ഈ താടിയും മുടിയും മുണ്ടും കോട്ടൺ ഷർട്ടും. അല്ല, പണ്ടെങ്ങനെയായിരുന്നു?
4: ജീൻസ്, ടീഷർട്ട്, ക്ലീൻ ഷേവ്, ക്രോപ്ഡ് ഹെയർ.
1: ഓ, പിന്നെങ്ങനെ തിരിച്ചറിയാനാ? ദാ വരുന്നു തേടിയ വള്ളി.
4: കാലിൽ ചുറ്റാൻ.
5: മിത്രട്ടാ, ഏയ്, ഇവിടെ ഇവിടെ.
0: സാറന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗിരിസാറേ, ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈ പ്രകാശം സാറെ വർക്ക് നിങ്ങൾ കാരണം തീരാൻ വൈകിയ ഞാൻ കുടുങ്ങും. എന്നെ വെറുതെ ക്രെഡൻഷ്യൽ ആക്കല്ലേ?
4: ഓ ഇല്ല മിത്രേട്ടാ, ഇങ്ങനെ ക്രെഡൻഷ്യൽ ആക്കല്ലാന്ന് നിങ്ങൾ പറഞ്ഞാലേ ഇപ്പൊ തന്നെ പോകാം. എന്താ പോണോ? പ്രകാശം സാറെ, എന്നെ കൊണ്ട് അത്ര ബുദ്ധിമുട്ടിയെങ്കിൽ പറ.
1: ഗിരി, അല്ല ശശിധര, ഞാൻ പിന്നെ.
0: ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും ക്രെഡൻഷ്യലായി, ഞാൻ പുറത്തു.
1: പുറത്താകുന്നത് നമ്മളല്ലേ മിത്രട്ടാ. അല്ല, നിങ്ങളെന്താ ഇത്ര ധൃതിയിൽ?
0: ഓ, അത് പറയാൻ വിട്ട്. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല.
1: അല്ല, അപ്പോ പത്രം പാലൊക്കെ?
4: അതൊക്കെ ഇനി എങ്ങനെയാ?
0: പത്രം പാല് ചൂല് ചായ ഇതിനൊക്കെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് 2 ദിവസത്തേക്ക്.
1: ആരാണ് ആരാള്?
0: ആളൊന്നല്ല, ഒരു കുട്ടി, പെൺകുട്ടിയാ.
4: അയ്യോ,
0: എന്തേ? പേടിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്തപ്പോ ഇടക്ക് വരാറുള്ളതാ.
1: ഓ, എന്നാ കുഴപ്പമില്ല.
0: പിന്നെ വേറൊരു കാര്യം, അടുത്ത ആഴ്ച നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ താമസം മതിയാക്കേണ്ടി വരും.
4: അയ്യോ മിത്രേട്ടാ, അതെന്താ?
0: കുറച്ച് VIP വരുന്നുണ്ട്, അപ്പോ ഇവിടെ വേറെ ആരും പാടില്ല.
1: മിത്രേട്ടാ, എന്റെ വർക്ക് തീർന്നിട്ടില്ലല്ലോ.
0: തീർന്നിടത്തോളം മതി സാറേ. പിന്നെ നിർബന്ധാണെന്ന് വെച്ചാ അതിഥികൾ പോയാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് വരാലോ.
1: ഓ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല.
4: മിത്രേട്ടാ, ഇത്ര വലിയ വീട്ടില് കുറെ മുറികളുള്ളതല്ലേ, ആളുകളെ താമസിപ്പിച്ചാല് നല്ല കാശല്ലേ, കളയണോ അത്?
1: അത് ശരിയാ. ഇവിടെ ആകുമ്പോ ആളുകള് എത്ര വാടക തരാനും തയ്യാറാവും.
0: അതൊന്നും വേണ്ട, ശരിയാവില്ല.
1: പിന്നെ ഈ വലിയ മാളിക ഇങ്ങനെ വെറുതെ നിർത്തിയിട്ടെന്താ കാര്യം?
0: വേറെന്ത് ചെയ്യാനാ? പൊളിക്കാനും വെക്കാനും പറ്റൂല. അമ്മ തമ്പരാട്ടി സ്വന്തം കൈപ്പടയിൽ

0: എഴുതിയ ഉസ്യത്തില് ഇതൊക്കെ കിറു കൃത്യമായിട്ട് പറയുന്നുണ്ട്.
1: എന്താ?
0: മാളിക വീട് നിലനിർത്തണം, അറ്റകുറ്റപ്പണികൾക്ക് പറമ്പിലെ പിരിവിൽ നിന്ന് പണം കണ്ടെത്തണം.
2: പറമ്പിലെന്ത് പിരിവ?
0: അതുകൊണ്ടല്ലേ ഇതുപോലെ എപ്പോഴെങ്കിലും ചിലർക്ക് വാടക കൊടുക്കുന്നത്.
2: നോക്കി നടത്തിപ്പ് മിത്രേട്ടനല്ലേ?
0: നോക്കി നടത്തിപ്പ് മാത്രം,
1: അതത്ര മോശം കാര്യമൊന്നല്ലോ.
2: ആ ശശിധരൻ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ,
0: വേഗം നോക്ക്, നിന്റെ വേഗം തീർക്ക്. അല്ല സാറേ, രാത്രി രണ്ടാളും ഒരു മുറിയിൽ തന്നെ അല്ലേ കിടന്നുറങ്ങാറ്?
1: അതെ, എന്താ?
0: ഇല്ല, ഒന്നുമില്ല. അല്ല, അതാ നല്ലത്, ഒറ്റക്ക് അങ്ങനെ കിടക്കണ്ട കേട്ടാ, ഒറ്റക്ക് കിടക്കണ്ട.
1: മിത്രേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? വെറുതെ പറഞ്ഞതാവും.

0: ആരാണത്? ഏ, പ്രകാശ് സാറാണോ?
1: ഏ, ഞാനിതെവിടെയാ?
0: ഓ, പ്രകാശ് വരുന്നതാവും. പക്ഷെ പ്രകാശ് അകത്ത് ഉറങ്ങുകയാണല്ലോ. പിന്നെ ആരാ? ഷോ, കരണ്ടുമില്ലല്ലോ, ടോർച്ചും കാണാനില്ല.
2: ആരാണേ? ആരാണത്?
1: ഗന്ധം.
0: അതെ, നിശാഗന്ധി തന്നെ. നിഴൽ നീങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ. ആരായിരിക്കും അത്? ആരാ? ആരാ അത്?
2: അയ്യോ!

0: സാറേ.
1: ആരാ?
0: ഞാനാ സുഗന്ധി.
1: സുഗന്ധിയോ, നീ ഏതാ?
0: ഇവിടെ വരാൻ പറഞ്ഞു, രണ്ടു ദിവസം പാലും പത്രവും.
1: ഓ, മിത്രട്ടൻ അയച്ചതാ?
0: ആ അതെ. കട്ടൻ ചായ എടുക്കട്ടെ?
1: കട്ടനോ?
0: അതെ, സാറിന് കട്ടനാ ഇഷ്ടം എന്ന് പറഞ്ഞു.
1: ആ ആ എടുത്തോളൂ.

0: സാറ് കുടിച്ചു നോക്ക്.
1: ഇതെന്ത് രുചിയാ? ചായപ്പൊടി തന്നെയല്ലേ ചേർത്തത്?
0: ഇത് പ്രത്യേക തരം പൊടിയാ, നല്ല രുചിയും മണമുണ്ട്.
1: ആ പൊടി നന്നായാലും മാത്രം ചായ നന്നാവൂല.
0: പിന്നെ
1: അത് തയ്യാറാക്കുന്നവരുടെ കൈപുണ്യം.
0: ഒന്ന് പോ സാറേ. ആ പിന്നാ ഇവിടെ കടിച്ചു വരട്ടെ.
1: ഇപ്പൊ വേണ്ട, നീ ആ എമർജൻസി ലാമ്പുമായി എന്റെ കൂടെ വാ.
0: എവിടേക്ക്?
1: ചായപ്പിലേക്ക്.
0: അയ്യോ അതെന്തിനാ സാറേ?
1: സംശയിക്കണ്ട, അവിടെ കുറെ പഴയ മരങ്ങളുണ്ട്.
0: അവിടെ പാമ്പുകളുണ്ട്.
1: എന്നാ പാമ്പുകളെയും കാണാം.
0: അയ്യോ പേടിയാവൂലേ.
1: നീ എന്റെ കൂടെ ഇല്ലേ, പിന്നെന്തിനു പേടിക്കണം. ദാ ലേമ്പതാ അവിടെ എടുക്ക്.
0: ശരി.

0: ആ ആ മരം കണ്ട കുറേ ചിത്രപ്പണികളുണ്ട്. ആ ലൈറ്റ് അങ്ങോട്ട് ചെരിച്ചു പിടിക്ക്, അനക്കാതെ പിടിക്കണേ.
1: ഇങ്ങനെയാ?
0: ആ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ, ഇനി ഓഫ് ആക്കിക്കോ. സുഗന്ധി, ഇവിടെ എന്തോ ഒരു മണം.
1: ചിലപ്പോ പാമ്പിന്റെ മണാവും. പിന്നെ ഇവിടെ സർപ്പഗന്ധി പൂവുണ്ട്.
0: എവിടെയാ?
1: കൊറേ അപ്പുറത്താ. അവിടെ ഇന്ന് ആരും പോവില്ല.
0: അതെന്താ?
1: എന്തോ അറിയില്ല.

0: സാറിന് ഈ വലിയ ക്യാമറ എന്തിനാ? ഈ പഴയ മരങ്ങളുടെ ഫോട്ടോ എടുക്കാനാ?
1: മരങ്ങൾ മാത്രമല്ല, പൂക്കളും പക്ഷികളും എല്ലാം എടുക്കും. ഇത് ചില്ലറക്കാരനല്ല, ജപ്പാൻ മെയ്ഡാണ്. വില കേട്ടാ ഞെട്ടും. 4 ലക്ഷം രൂപയാ.
0: 4 ലക്ഷ? അത് വെറുതെ.
1: നിനക്കതൊന്നും മനസ്സിലാവില്ല കുട്ടി. പിന്നെ ഞാനൊരു പൂവിന്റെ ഫോട്ടോ എടുക്കട്ടെ?
0: ആ അല്ല, അതിന് പൂവ് അവിടെ.
1: ദാ ഇവിടെ തന്നെ, സുഗന്ധിപ്പൂവ്.
0: സാറേ,
1: ആ മുറ്റത്തേക്ക് ഇറങ്ങ. പുറത്തേക്ക് നോക്കി തലയുയർത്തി. ആ
0: ഇങ്ങനെ മതിയാ?
1: ആ കുറച്ചുകൂടി അങ്ങനെ. ഒന്ന് തലയുയർത്തു.
0: ദേ ഇങ്ങനെയാ?
1: കുറച്ചുകൂടി. ആ ആ അങ്ങനെ. ഓക്കെ ഓക്കെ, റെഡി? ആ ഒന്ന് ചിരിച്ചേ, ചെറുതായിട്ട് ഒരു പുഞ്ചിരി.
0: അയ്യേ, ഒന്ന് പോ സാറേ.
1: ഓക്കെ ഓക്കെ, റെഡി?
0: സാറേ ഇതെപ്പ കാണാനാവുക?
1: ഇപ്പൊ തന്നെ. ദാ ക്യാമറയിലേക്ക് നോക്ക്, പ്രിന്റിൽ ഇതിനേക്കാളും നന്നാവും.
0: ഇത് ഞാൻ തന്നെയാ?
1: പിന്നെ അല്ലാതെ. സുന്ദരി കുട്ടി, സുഗന്ധി കുട്ടി.
0: അയ്യോ പാമ്പ്.
1: മാറി നിൽക്ക്. ഛേ, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ആ വരും, പിന്നെ എടുക്കാം.
0: വരും, അത് വരും സാറേ, ഉറപ്പായും വരും.
1: സുഗന്ധി,
0: ഞാൻ പേടിച്ചു പോയി.
1: ഞാനില്ലേ കൂടെ, പിന്നെന്താ? അല്ല ഈ പാമ്പിന് മണമൊന്നുമില്ലല്ലോ.
0: അതൊക്കെ രാത്രിയിലാ ഉണ്ടാവുക.
1: ഓ പിന്നെ സുഗന്ധി, ഞാൻ എവിടെ നോക്കിയിട്ടും കണ്ടില്ല. എവിടെയാ നിശാഗന്ധി ചെടികൾ?
0: ദാ അവിടെയായിരുന്നു, നിറയെ വെളുത്ത നിശാഗന്ധി പൂക്കള് വിരിയുന്ന ചെടികള്.
1: ഇപ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ.
0: ഇല്ല, എല്ലാം പോയി.
1: അതെന്താ?
0: ഓ അതോ, ഇവിടുത്തെ തമ്പുരാട്ടി ആ പൂക്കള് വിരിയുന്നതും കാത്ത് അവിടെ ഒരു സിമന്റ് ബെഞ്ചിൽ ഇരിക്കുവായിരുന്നു. ഒരു ദിവസം ഒരു പാമ്പ് വന്നു, രാത്രിയായോണ്ട് കണ്ടില്ല. അങ്ങനെയാ തമ്പുരാട്ടി മരിച്ചത്. പിന്നെ ചെടികളെല്ലാം നശിപ്പിച്ചു.
1: അല്ല ചെടികളും പൂക്കളും ഇല്ലാതെ ഇപ്പോഴും പൂവിന്റെ മണം വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാ?
0: സാറേ അതൊക്കെ പറയാൻ പേടിയാ. അർദ്ധരാത്രിയില് തമ്പുരാട്ടി ഇപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ടത്രേ, പ്രേതായിട്ട്.
1: കാച്ചെണ്ണ തേച്ച് കുളിച്ച് അല്ലേ?
0: ആ
1: സുഗന്ധി എപ്പോഴെങ്കിലും കണ്ടോ?
0: അയ്യോ ഇല്ല, ഇവിടെ പണ്ട് താമസിച്ചിരുന്ന ഒരനുപമ കണ്ടത്രേ. കല്യാണം കഴിച്ച് കുറച്ചു നാളേ ആയിട്ടുള്ളൂ. ആ അവരിപ്പോ എവിടെയാണോ എന്തോ.
1: ഭ്രാന്താശുപത്രിയിലാ.
0: ഏ
1: മിത്രട്ടൻ പറഞ്ഞു.
0: സാറേ നമുക്ക് പോവാ.
1: സുഗന്ധി പോയിക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. പോയിക്കോളൂ. ഏ നിൽക്ക്, ഒന്ന് ശ്രദ്ധിച്ചോ, എവിടെ നമ്മണം? ഒന്ന് ശ്വാസം വലിച്ചു നോക്ക്, മൂക്ക് കൂർപ്പിച്ച് ശ്വാസം വലിക്കേ. നിശാഗന്ധി അല്ലേ? നിശാഗന്ധിയുടെ മണമല്ലേ അത്? ഏ
0: അതെ, ഇത് നിശാഗന്ധിയുടെ മണ. അതെ സാറേ,
1: അതെ, അടുത്തേക്ക് തന്നെ നിശാഗന്ധി. ഏ സുഗന്ധി അനങ്ങാതെ ഇവിടെ നിൽക്ക്. ഏയ് നിൽക്ക്, ഏയ് ഒച്ചണ്ടാക്കല്ലേ. ഇത് പാമ്പിഴയുന്ന ശബ്ദ. ഓ ശബ്ദം കേട്ടാൽ അറിയാം, വലിയ പാമ്പ് തന്നെ. നോക്ക് കരിമൂർക്കൻ, മാളിക വീടിന്റെ കാവലാൾ പണം കടത്തി ആടുകയാ.
0: അതെ നമുക്ക് പോവാം സാറേ, സാറേ നമുക്ക് പോവാം.
1: അതിന്റെ ചോര കണ്ണുകൾ സുഗന്ധി, നമ്മെ തന്നെയാ അത് നോക്കുന്നത്.
0: ഇതത് തന്നെയാ
1: അങ്ങല്ലേ, അനങ്ങല്ലേ.
2: മാളിക വീടിന്റെ മച്ചകങ്ങളിൽ നിന്ന് ചിറകടി ചിളകി വരികയാണ് വവ്വാലുകൾ. ഗതികിട്ടാതെളിയുന്ന പ്രേതാത്മാക്കളുടെ കൂടെ ആ നിഗൂഢ സങ്കേതങ്ങളിൽ താമസം തുടരുകയാണ് പ്രകാശും ഗിരിധരും. താൽക്കാലികമായി എത്തിയ അതിഥികളോട് കളിപറഞ്ഞും കാര്യങ്ങൾ ഉപദേശിച്ചും നീങ്ങുന്ന സുമിത്രനും കൂടെയുണ്ട്. മാളിക വീടിന്റെ പടികയറി വരുന്നത് ഇനി ആരൊക്കെയാണ്? കാത്തിരിക്കാം അടുത്ത ഭാഗത്തിലേക്ക്.

0: നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: പ്രകാശൻ രാമകൃഷ്ണൻ പഴശ്ശി, ഗിരിധരൻ പുരുഷോത്തമൻ സി കല്ലേരിക്കര, സുമിത്രൻ സിനി രാമദാസ് മട്ടന്നൂർ, അച്ഛൻ നന്ദാത്മജൻ കൊത്തേരി, മന്ത്രവാദി രവികുമാർ ദേവർകാട്, സുഗന്ധി അശ്വിനി കവണശ്ശേരി, അനുപമ രാജശ്രീ നാരായണൻ, കൊച്ചുതമ്പുരാട്ടി കുമാരി പാർവതി പ്രജീഷ്. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി കവണശ്ശേരി.
1: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. മഴയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ദിവ്യ എസ് മേനോൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ്, അശ്വതി വിജയൻ എന്നിവർ രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനായി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏഴാം സൂര്യൻ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുജാതയെ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അച്ഛനുറങ്ങാതെ വീട്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 245,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
1: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അംഗനവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3 ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3 ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോക്സ് തേയില എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആരും.
1: രാമോദ്വഹം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് പ്രസീത പ്രകാശൻ കാരാ.

യാദവരെ ദ്വാരകയിൽ താമസിപ്പിച്ചതിന് ശേഷം ബലരാമനും കേശവനും മധുരയിലെത്തി. കാളയവനൻ്റെ കോപത്തിൽ നിന്നും മോചനം നേടിയ മധുര സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് ജരാസന്ധൻ്റെ പട എത്തിയത്. മധുരയിലെ ജനങ്ങൾ വീണ്ടും വിഷമത്തിലായി. ജരാസന്ധനും സൈന്യവും കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന രാമകൃഷ്ണന്മാരെ പിന്തുടർന്നു. പർവ്വതമുകളിലേക്ക് കയറിയ രാമകൃഷ്ണന്മാരെ പിന്നീട് ജരാസന്ധൻ കണ്ടില്ല. മധുര കംസന്റെ മകൻ ഭരിച്ചു. പേരുകേട്ട രാജ്യമായിരുന്നു വിദർഭ. ഭീഷ്മകനാണ് രാജ്യം ഭരിക്കുന്നത്. ഭീഷ്മകന്റെ മകനാണ് രുക്മി, ജരാസന്ധന്റെ വലതുകരം. ഭീഷ്മകന്റെ മകളാണ് രുക്മിണി. യാദവർ മധുര വിട്ട കാര്യവും രാമകൃഷ്ണന്മാർ ഒളിച്ചോടിയ കാര്യവും വിദർഭ അറിഞ്ഞു. ഭീഷ്മക രാജാവ് രുക്മിണിയുടെ സ്വയംവരം തീരുമാനിച്ചു. വസന്തകാലത്ത് രണ്ടാം പഞ്ചമിയിൽ വിവാഹ മഹോത്സവം. രുക്മിണി കേശവനെ ആലോചിച്ച് കണ്ണുനീരണിഞ്ഞു. ഒരു ബ്രഹ്മചാരിയോട് രുക്മിണിയുടെ ദൂതുമായി കേശവനെ കാണുവാൻ ദ്വാരകയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രഹ്മചാരി കേശവനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് രുക്മിണി. സ്വയംവരത്തിനുള്ള മണ്ഡപം ഉയർന്നു കഴിഞ്ഞു. കൊട്ടാരം ഉത്സവത്തിൻ്റെ ലഹരിയിലാണ്. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരെല്ലാം എത്തി. പക്ഷേ ശിശുപാലനുള്ളതാണ് രുക്മിണിയെന്ന് പരസ്യമായതോടെ പലരും മടങ്ങിപ്പോയി. രുക്മിണി മൗനയായി ഇരിക്കുകയാണ്. മരണം പടികേറി വരുന്നത് രുക്മിണി മനസ്സിൽ കണ്ടു. പെട്ടെന്ന് ആരോ തൻ്റെ കരം ഗ്രഹിക്കുന്നതായി അവൾക്ക് തോന്നി. അത് അവരുടെ തോഴിയായിരുന്നു. രഹസ്യമാണ്. ഒരു ബ്രാഹ്മണൻ നിങ്ങളെ കാണാൻ വളരെ നേരമായി കാത്തു നിൽക്കുന്നു. ദ്വാരകയിലേക്ക് പറഞ്ഞയച്ച ബ്രാഹ്മണനെ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നു. ബ്രാഹ്മണനെ വിളിപ്പിച്ചു. മാധവൻ എത്തുമോ? ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്തും. അല്ല, എത്തി എന്ന് തന്നെ പറയാം. രുക്മിണി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. പ്രഭാതമായി. കൊട്ടാരത്തിൽ സർവത്ര ബഹളം. രാജാക്കന്മാർ അണിഞ്ഞൊരുങ്ങി. ആഹാരശാല മുതൽ സ്വയംവര മണ്ഡപം വരെ ജനത്തിരക്ക്. സ്വയംവര മണ്ഡപത്തിൽ അവസാനം എത്തിയത് ശിശുപാലനായിരുന്നു. സിംഹാസനത്തിൽ അഴകിയ രാവണനെ പോലെ അയാൾ ഇരിപ്പുറപ്പിച്ചു. മുഹൂർത്തമായി. നാദസ്വരമുയർന്നു. കന്യക കടന്നു വരുവാനുള്ള മുഹൂർത്തമായി. ദേവസ്ത്രീകളെപ്പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ഉടമയായ രുക്മിണി മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. രുക്മിണിയുടെ ഹൃദയം നിലവിട്ട് തുടിച്ചു. അവൾ ഗോപികാരമണനെ പ്രാർത്ഥിച്ചു. സുവ്രതയും രുക്മിണിയും പുറത്തിറങ്ങി. അംബികാക്ഷേത്രത്തിൽ നിന്നും സ്വയംവര മണ്ഡപം വരെ കന്യകമാർ താലപ്പൊലിയുമേന്തി നിൽക്കുന്നു. രുക്മിണി ചുറ്റും നോക്കി. ബ്രാഹ്മണൻ പറഞ്ഞു, നടന്നോളൂ, കേശവൻ തേരുമായി എത്തിയിട്ടുണ്ട്. രുക്മിണി കേശവൻ്റെ കരം പിടിച്ച് രഥത്തിലേക്ക് കയറി. ദ്വാരകയിലേക്ക് രഥമിളകി പറന്നു. എന്താണ് സംഭവിച്ചെന്നറിയുവാൻ നിമിഷങ്ങളെടുത്തു. രുക്മി ബഹളം കേട്ട് ഓടി വന്നു. ആരോ വിളിച്ചു പറഞ്ഞു, രാജകുമാരിയെ കൃഷ്ണൻ കൊണ്ടുപോയി. രുക്മി ക്രോധാവേശത്തോടുകൂടി പറഞ്ഞു, തേര് കൊണ്ടുവരിക. രാജാക്കന്മാർ ആഭരണങ്ങൾ വലിച്ചു മാറ്റി പടച്ചട്ടകൾ അണിഞ്ഞു. വിദർഭയിലെ സൈന്യങ്ങൾ ആയുധങ്ങളുമായി തയ്യാറായി. അവന് വിടരുത്. കൃഷ്ണൻ ദ്വാരകയിൽ നിന്നും വിദർഭയിലേക്ക് തിരിച്ചപ്പോൾ തന്നെ ബലരാമൻ സംഭവത്തിൻ്റെ ഗതി ഊഹിച്ചു. സൈന്യത്തെയും കൂട്ടി വിദർഭയിലേക്ക് തിരിക്കുകയും ചെയ്തു. രുക്മിയുടെ സൈന്യവും യാദവപ്പടയും ഏറ്റുമുട്ടി. രുക്മിയെ കൊല്ലാനോങ്ങിയ കേശവനെ രുക്മിണി തടഞ്ഞു. എൻ്റെ സഹോദരനാണ്, വധിക്കരുത്. രാജാക്കന്മാരും സൈന്യവും ഓടിപ്പോയതുകൊണ്ട് ദുഃഖിതനായ രുക്മി മണപ്പുറത്തു തന്നെ ഇരുന്നു. തേരാളി രഥം കൊണ്ടുവന്നു. രുക്മി പറഞ്ഞു, എടോ സാരഥി, ഞാനിനി വിദർഭയിലേക്ക് വരുന്നില്ല. ഒരു ശപഥം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. സഹോദരിയെ കൂടാതെ, കൃഷ്ണനെ വധിക്കാതെ നഗരത്തിലേക്ക് വരികയില്ല എന്നതായിരുന്നു ശപഥം. അത് നിറവേറ്റാനായില്ല. ഇനി ഞാൻ നഗരത്തിലേക്കില്ല. ഇത് പിതാവിനെ അറിയിക്കുക. സാരഥി ഭീഷ്മകനോട് കാര്യങ്ങൾ പറഞ്ഞു. പിതാവ് മകനെ കാണാനെത്തി. സുവ്രതയും കൂടെ വന്നു. ഭീഷ്മകൻ അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചു. ഭോജകടം എന്ന സ്ഥലത്തിന് പേരു നൽകി. സുവ്രതയുമൊത്ത് രുക്മി അവിടെ വസിച്ചു. കേശവനും രുക്മിണിയും ബലരാമനും സൈന്യവും ദ്വാരകയിലെത്തി. രേവതി കാത്തു നിൽക്കുകയായിരുന്നു. ദ്വാരകയിൽ ആഹ്ലാദം തിരതല്ലി. രേവതിയുടെ പിതാവ് ഹിമതടത്തിലേക്ക് തപസ്സിന് പോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. രുക്മിണി ഗർഭം ധരിച്ചു. രുക്മിണിയുടെ പ്രസവത്തിന് എല്ലാവരും കാത്തിരുന്നു. രുക്മിണി പ്രസവിച്ചു ആൺകുഞ്ഞ്. പക്ഷേ കുഞ്ഞിനെ കാണാനില്ല. കേശവൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. രുക്മിണിയോട് പറഞ്ഞു, ദേവി,
നമ്മുടെ മകൻ മരിച്ചിട്ടില്ല, കാലമാകുമ്പോൾ അവൻ തിരിച്ചെത്തും. ഹിരണ്യാക്ഷൻ്റെ പുത്രനായ ശമ്പനൻ ലോകാധിപത്യത്തിനു വേണ്ടി തപസ് തുടങ്ങി. ബ്രഹ്മാവിനോട് അമരത്വമാണ് വരമായി ചോദിച്ചത്. അത് അസാധ്യമാണെന്ന് പറഞ്ഞപ്പോൾ ശമ്പനൻ പറഞ്ഞു, കാമദേവൻ മാത്രമേ എന്നെ വധിക്കാവൂ. ബ്രഹ്മാവ് അതനുവദിച്ചു.

0: ശിവന്റെ നേത്രാഗ്നിയിൽ കാമദേവൻ മരിച്ച കാര്യം ശംഭരന് അറിയാമായിരുന്നു. എന്നാൽ കേശവന്റെയും രുക്മിണിയുടെയും മകനായി ജനിച്ച പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മമായിരുന്നു. ഇത് ശംഭരന് അറിയാമായിരുന്നു. ശംഭരൻ ദ്വാരകയിലെത്തി. പ്രസവിച്ചു കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കരത്തിലേന്തി പുറത്തേക്ക് വന്നു. ശബ്ദം കേട്ട് കുഞ്ഞുണർന്നു. ശംഭരന് കുഞ്ഞിനെ കൊല്ലുവാൻ തോന്നിയില്ല. ആ കുഞ്ഞിനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ശത്രുസംഹാരം നടത്തിയ തൃപ്തിയോടെ ശംഭരൻ ഭവനത്തിലെത്തി. സമുദ്രത്തിൽ വീണ കുഞ്ഞിനെ മത്സ്യം വിഴുങ്ങി. ആ മത്സ്യം മുക്കുവന്റെ വലയിൽ കുടുങ്ങി. വിശിഷ്ടമായ മത്സ്യത്തെ മുക്കുവൻ രാജാവിന് കാഴ്ചവെച്ചു. ശംഭരന്റെ കൊട്ടാരത്തിൽ ദാസിയായി നിൽക്കുന്ന രതിയുടെ കരത്തിൽ മത്സ്യം വന്നുപെട്ടു. അതിന് പിളർന്നപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഒരു ചോരക്കുഞ്ഞിനെ കണ്ടു. ആരുമറിയാതെ ആ കുഞ്ഞിനെ ഭവനത്തിൽ കൊണ്ടുപോയി അവൾ വളർത്തി. തന്റെ ഭർത്താവായ കാമദേവൻ തന്നെയാണ് മകനായി വളരുന്നത് എന്ന് രതിക്ക് മനസ്സിലായി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കോതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്. ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: അല്ല നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
0: ആഹാ അങ്ങനെ പറഞ്ഞ,
4: അതെന്താ പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
0: അതിപ്പോ ശരിയാക്കാം. അച്ഛാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
4: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
0: എടോ 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
4: അതെന്താ?
0: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
6: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
8: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
9: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
10: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം, അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
11: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
12: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
11: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grandfos, Hutik, Vox Laminate.
12: Phone 9490

0: 8 6 4 0 8 0 8 1 1 9 3 3 6 0.
1: സി എം വിസ്താര
2: നെല്ലൂന്നി. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ

0: തരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം, ചിത്രം ചൈന ടൗൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമി എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ, വിജയ് യേശുദാസ് എന്നിവരാലപിച്ച ഗാനമാണ് അടുത്തത്.

0: കൊണ്ട് പിടിപ്പിച്ചു അല്ലേ?
1: അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി.
0: എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം.
1: ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല.
0: എങ്കിൽ കാല് രണ്ട് വെട്ടി കളയാം, പിന്നെ കണ്ണുകുത്തി പിടിക്കണോ?
1: അതൊക്കെ ദാസൻ ചട്ടപ്പിടി ഇഷ്ടം.
0: എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്, 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്.
1: ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു.
0: എവിടടാ നിന്റെ മുതലാളി? പറയടാ.
1: പോയി, ഇവിടുന്ന് പോയി.
0: എങ്ങോട്ട് പോയി?
1: വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി.
0: സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട.
1: വീട്ടിലേക്ക് പോയി.
0: എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം.
1: ഈശ്വര, ഇതെന്ത് കഥ?
2: വൃത്തിയായിട്ട് എഴുതുമോളെ. താരം,
3: താരം.
1: അയ്യോ, കൊല, കൊല, കുത്തിക്കൊല.
2: എന്താ കുറിപ്പേ?
1: ജീവന് കൊതിന്റെ ഓടിക്കോ.
2: എന്താ കുറിപ്പേ കാര്യം പറ?
1: അതൊന്നും പറഞ്ഞിക്കാൻ നേരല്ല. വാ, വരി, വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. അത്ത കാര്യം പറയണോ?
4: എന്താ?
1: ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും കുത്തും.
4: അയ്യോ, രമേശേട്ടാ.
1: കരയില് വന്നു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു.
2: ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു?
1: തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്.
4: രമേശ, കുറിപ്പ് പറയുന്നു കേക്ക്, നീ ഓടിക്കാൻ മോനെ.
2: അമ്മ എന്നും ഉണ്ടായിരിക്കുന്നുണ്ട്.
4: രമേശേട്ടാ,
1: എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ.
2: അമ്മേ,
4: രമേശേട്ടാ പോകണ്ട.

0: രമേശൻ നായരെ, വാതില് തുറക്ക്, വാതില് തുറക്കാൻ.
1: വാതില് തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ.
0: ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ.
1: ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം?
0: കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്ക, ഇന്ന് എനിക്ക് അതിന്റെ ദാഹം തീർക്കണം.
1: ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്ക്.
0: ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല, തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും.
1: വേണ്ട ദാസ.
2: തുറക്കില്ലല്ലേ, നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം.
3: രാത്രിയിൽ രമേശൻ നായരുടെ വീട്ടിൽ വന്ന് ദാസൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ വിവരം നാട്ടിൽ സംസാര വിഷയമായി. നാട്ടുകാർ ഒന്നാകെ ഒത്തുകൂടി. എല്ലാവരുടെയും സംസാരത്തിനിടയിൽ ദാസൻ കയറി വന്നു. പിന്നീട് പറയേണ്ട കാര്യമില്ലല്ലോ, ദാസനും രമേശൻ നായരും കൂടി പുരിഞ്ഞ സംഘടന. ഒടുവിൽ രമേശൻ നായരുടെ അടിയും തൊഴിയുമേറ്റ് ദാസൻ ബോധരഹിതനായി.
4: വാദം കുറുന്തോട്ടിയും പിടികൂടി കേട്ടതേ. എന്താ കഥ?
5: ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ, അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു, കാരക്കൂട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല.
4: നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്നാ കൊന്നവനകത്തു പോകും, അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി.
6: പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്.
7: ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്ക് വെടി, അതാ വേണ്ട.
6: ഞാൻ പറഞ്ഞു വരുന്നത്,
5: ഇക്കാര്യത്തിൽ രമേശ് ചേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാൻ അടക്കമുള്ള ഈ നാട്ടിലെ ആപാനവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മടി എന്നെല്ലാം പറി ചാക്കും.
6: സഹദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം.
1: രമേശ് ചേട്ടൻ വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം.
8: അത് തന്നെ, ഞങ്ങളുടെ ചോര ഇളക്കിയാണ്, അവനെ കൈ കിട്ടിയാലുണ്ടല്ലോ.
0: ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം.
4: രമേശ ഓടിക്കോ, ഓടിക്കോ.
6: എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്.
0: തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്.
6: കുഴപ്പമില്ല, കുത്തേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോ, പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം.
0: ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല.
6: ഞാൻ ആടല്ല ദാസാ. ദാസ വേണ്ട, വേണ്ട ദാസാ.

0: കാറ്റ് പോയാ
1: ഒരു ജീപ്പ് വിളിക്കാതെ ഒന്ന് പിടിക്ക.
2: എന്താ എന്താ ഇവിടെ?
3: ഒന്ന് വേഗം നോക്കണം, കാറ്റ് വേറായ കേസാ.
2: അടിപിടിയോ അതോ കത്തിക്കുത്തോ?
4: അടിപിടിയാ, പൊരിഞ്ഞടി.
2: എങ്കിൽ പോലീസിനെ അറിയിക്കണം.
4: അയ്യോ അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ടു വീണു പോയതാ,
3: അത്രേ ഉള്ളൂ.
2: എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി
3: നിൽക്കണം.
4: താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ?
3: എന്തേ
2: അടിപിടിയാ,
4: പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു.
3: ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. ഒന്നും മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ.
1: കുഴപ്പമാവോ പ്രസിഡന്റ്?
3: രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും, അഥവാ അവൻ ചത്തുപോവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചനയോഗം കൂടി കളയാം.
4: എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശ് ഏട്ടാകത്തായിക്കോട്ടെ.
3: വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല.
4: ഒന്നും പറയാറായിട്ടില്ല. ഇവന് ബന്ധുക്കളാരുമില്ലേ?
5: എന്തിനാ
4: ഒന്ന് അറിയിക്കണ്ടേ? എടോ ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോടോ?
6: പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്.
4: ആ ചിലപ്പോ മുളച്ചും വരും.
1: എന്താ കുറച്ച് സ്വസ്ഥത തരുമോ?
2: ചോ ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം.
1: എങ്ങനെയുണ്ട് സിസ്റ്റർ?
2: കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു.
1: ഈശ്വര, ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു. സ്വന്തം ഭർത്താവ് ഒരു കവല ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യക്കും വിഷമം ഉണ്ടാക്കും.
7: അപ്പൊ ചട്ടമ്പിയാവൻ തീരുമാനിച്ചോ?
1: ആയിപ്പോയില്ലേ.
7: അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം?
1: എന്നല്ല,
7: പിന്നെ
1: നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ട കേട്ടോ.
7: അയ്യോ, ഞാൻ അച്ഛന് ടെലിഗ്രാം അയച്ചു പോയല്ലോ, രമേശ് ചേട്ടൻ ഈസ് എ റൗഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് രമേശ് ചേട്ടനെ അറിയില്ലേ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ.
1: അല്ലല്ലോ, നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക്.
7: ദേഹത്ത് വേദന ഒന്നുമില്ലല്ലോ?
1: ഏയ് ഒന്നും പറ്റില്ല. ആ ലേഖേ, നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടേക്കണം. ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാർ ആരുമില്ല, അവനും ഭക്ഷണം കൊടുക്കണം.
8: കാരക്കുട്ടിൽ ദാസിനെ നേർവഴിക്ക് നടത്തുവാനും അവന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും ഗ്രാമത്തിൽ ദാസിന് വേണ്ടി ഒരു പെട്ടിക്കട രമേശൻ നായരും കൂട്ടരും ചേർന്ന് ഒരുക്കി കൊടുത്തു. കടയുടെ ഉദ്ഘാടനം രമേശൻ നായർ തന്നെ നിർവഹിക്കുകയും ചെയ്തു. കൂടാതെ അവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കാൻ അവർ പദ്ധതിയിടുന്നു.
1: അവിടെ നിൽക്കമ്മേ, ഒരാൾ വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്നു.
9: എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട.
1: അമ്മയ്ക്ക് എന്നത്തെ പേടിയാ?
9: എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ.
10: വീടില്ല, കുടിയുണ്ടായിരുന്നു.
1: കേട്ടോ അമ്മേ, ദാസം മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു, പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു, ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ.
9: എനിക്ക് ഇപ്പൊ ഉള്ള രണ്ടു മക്കളും മതി, പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ.
1: നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം.
9: നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ
10: അമ്മേ.
9: അയ്യേ എന്തൊരുപാട്. രമേശ, ഇനി ഇവങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുമാറി ഞാൻ പറഞ്ഞേക്കാം.
1: അമ്മ പാവാ, ഇത്തിരി മുൻകോപം അത്രേ ഉള്ളൂ. ഇനി ദാസൻ ഒരു പെണ്ണു കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു.
10: ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്.
1: എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ.
8: പെണ്ണുകാണൽ ചടങ്ങ് തകൃതിയെ നടന്നു. ദാസിനൊപ്പം ഗ്രാമത്തിലെ ഏതാനും പ്രായമായ പുരുഷന്മാരും പെണ്ണുകാണൽ ചടങ്ങിന് കൂടി.
3: ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ, അതാ നേരെ പോയി. ഇവർക്ക് ഇതൊക്കെ മതി, ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ, ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ടു മുരുകെ ചോട്ടിൽ രമേശൻ നായർ.
1: ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ?
6: പറഞ്ഞു. ചെറുക്കനെ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ

0: എന്നേ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ.
1: സ്ത്രീധനത്തിന് ഞാനെതിരാ. സ്ത്രീധനത്തിന് മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ.
2: രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്.
0: എന്നാ രജനോട് ചായ എടുക്കാൻ പറയാ കേട്ടാ. ചാരതേ,
3: അവൾ അവിടെ തന്നെ ഇരിക്കുക.
0: ചായ എടുക്കാൻ പറ.
3: ഞാൻ പറഞ്ഞു
4: നാണമായിരിക്കും
2: ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ. നാണം
4: അഭിപ്രായം വേണ്ട.
2: ഞാൻ മുമ്പേലടോ
4: ഒന്നും മിണ്ടാതിരിടോ. എങ്കിൽ ദാസനൊന്നും അകത്തേക്കല്ലേ, പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ലു സഹദേവ.
2: ഞാനും വരാം.
5: ഇരിക്കടോ.
4: വാ ദാസേട്ടാ, വാ.

0: ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും.
1: കാരക്കൂട്ടിൽ ദാസൻ ഞാൻ. പെട്ടിക്കടയാണ് പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്, നല്ല കച്ചവടമാണ്.
2: അങ്ങനെ ദാസന്റെ ഭാര്യയാക്കാൻ രജനി എന്ന സ്ത്രീയെ അവർ ഇഷ്ടപ്പെടുന്നു. എന്നാൽ രജനി ഒരു അഭിസാരികയാണെന്നും ഒരു ഹോട്ടൽ റെയ്ഡിനിടെ രജനിയെ പോലീസ് പിടികൂടുന്നത് താൻ കണ്ടിരുന്നുവെന്നും രമേശൻ നായർ പറയുന്നു. ഈ ഒരു കാരണം കൊണ്ട് ദാസനെ രജനിയുമായി വിവാഹം കഴിപ്പിക്കുന്ന കാര്യത്തിൽ രമേശൻ നായർ വല്ലാതെ എതിർത്തു.
0: ഇത് നടക്കില്ല പ്രസിഡന്റ്.
3: എന്തേ?
0: അത് ആ പെണ്ണ് പഴയ ഈ ഞാൻ ഒരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെയ്ഡി അയച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.
3: ദാസന് പെണ്ണെ പിടിച്ച മട്ടാ.
0: നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ.
3: വഴിയുണ്ട്, നമുക്കേ സംഗതി തിരിച്ചടിക്കാം.
0: എങ്ങനെ?
3: അതൊക്കെ ഞാൻ ഒരു രമേശ് നായരും കൂടെ വന്നാ മതി.
1: ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി. വെച്ച് നീട്ടണ്ട, പറ്റിയ നാളെ തന്നെ.
3: അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കൂട്ടി ദാസൻ റൗഡിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട.
1: പ്രസിഡന്റ്,
0: ദാസൻ വന്നേ.
1: ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്.
0: ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്.
4: ഏതായാലും വിളിച്ചോണ്ട് വന്നവര് തന്നെ അയാളെ അവമാനിച്ച് ശരിയായില്ല.
1: ഒരിക്കലും എന്റെ തലേ കയറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്കും എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും.
0: വേറെ കാര്യമുണ്ട് ദാസ.
1: താൻ എന്നെ നന്നാക്കി എടുത്തോളം, മതിയടോ.
0: ദാസ സത്യം അറിയുമ്പോ ദാസന്റെ നിന്ന് പിന്മാറും.
5: ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയണെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ. എന്നാ പിന്നെ അവനറിയണം.
3: കുഴപ്പമുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ.
0: പ്രസിഡന്റ്,
4: ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തൻ ഈ വീടിന്റെ പാടി ഇറങ്ങില്ല.
3: ആണോ? എന്നാ ഞാൻ പറഞ്ഞു
0: തരാം.
3: രമേശൻ ആരും ഉണ്ടാതിരിക്കണം. എടോ മനുഷ്യ, ഈ പെണ്ണെ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ, മനസ്സിലായോ?
2: രജനിയെ കുറിച്ചുള്ള മോശമായ വാർത്ത അതിവേഗം നാട്ടിൽ പ്രചരിച്ചു. അതിന്റെ ഫലമായി അവളുടെ കുടുംബാംഗങ്ങൾ അവളെ നിരാകരിക്കുന്നു. കൂടാതെ അവൾക്ക് സ്കൂൾ അധ്യാപികയുടെ ജോലിയും നഷ്ടപ്പെടുന്നു. അപമാനം സഹിക്കവയ്യാതെ രജനി രമേശൻ നായരെ അഭിമുഖീകരിക്കുകയും താൻ ജോലിക്ക് അഭിമുഖത്തിനായി ഹോട്ടലിൽ എത്തിയതാണെന്നും പോലീസ് തെറ്റിദ്ധരിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്നും അറിയിക്കുന്നു. പിന്നീട് രജനി നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് കോടതി അവളെ വിട്ടയച്ചു.
6: ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. രണ്ട് മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്.
7: സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം.
6: ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ.
7: നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം?
6: എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്.
7: ഇവിടെ കച്ചവടത്തിന് തിരക്കാം.
6: എനിക്ക് തിരക്കില്ല, കാത്തു നിൽക്കാം.
7: എന്ത് കാര്യത്തിന്?
6: ദേ ഞാൻ അവിടെ ഉണ്ട്, കട പൂട്ടുന്നവരെ നിൽക്കാം.

0: എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല. വെറുതെ എന്നെ എന്തിനാ കാത്തുനിൽക്കണം?
1: ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല.
0: സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ അവിടെ മുഖം നോക്കാറില്ല.
1: നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച രണ്ട് കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു.

0: പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ട ഒരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു
1: കൂവിയപ്പോഴാണ്.
0: ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ.
2: രമേശൻ നായർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് അവളുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടു. അയാൾക്ക് കുറ്റബോധം തോന്നുകയും

0: എന്തും
1: എങ്കിൽ താനവളെയും കെട്ടിക്കോ.
0: തമാശ പറഞ്ഞില്ല, നേരവും കാലവും കേട്ടോ.
1: ജോലിയും കളഞ്ഞ് കല്യാണം മുടക്കി ചീത്തപ്പേരും കെപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും?
0: ഒരു ജോലി ശരിയാവുന്നവരെ അവളെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അസനക്കാട വീട്ടിലാവുമ്പോ
1: അതെന്താ തന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ?
0: എന്റെ വീട്ടിലാവുമ്പോ അമ്മ ചേട്ടത്തി പിന്നെ എന്റെ ഭാര്യ അവർക്ക് തെറ്റിദ്ധരിക്കും.
1: എനിക്കും ഉണ്ട് ഭാര്യ ഉമ്മയും ചേട്ടത്തിയും ഒക്കെ, അവർക്കും അറിയാം തെറ്റിദ്ധരിക്കാൻ.
0: അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
0: അസനക്ക് അല്ലാതെ ആരുമില്ല എന്നെ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ.
1: അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്.
0: എന്ത് വഴി?
1: ആ വഴി ശരിയാവത്തില്ല.
0: ഏത് വഴിയായിരുന്നു?
1: ആ വഴി ശരിയാവത്തില്ലെന്നേ.
0: ആ വഴി ഒന്ന് പറ.
1: ശരിയാവാത്ത വഴി തന്നോട് പറയുന്നേ. ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ.
0: അതെ, അത്രേ ഉള്ളൂ.
1: അത്ര എളുപ്പമല്ല. ഒന്നാമത് ഇതൊരാൺകുട്ടിയല്ല,
0: അതാണല്ലോ പ്രശ്നം.
1: രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ്.
0: അതിന് തൊടുന്ന എന്തിനാ?
1: ആരാണോ തൊടുന്നത്? എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തിയായിരുന്ന സ്വഭാവക്കാരനല്ല ഞാൻ. തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ. പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട്.
0: അത് സാരമില്ല.
1: തനിക്ക് സാരമില്ല, പക്ഷെ എനിക്ക് സാരമുണ്ട്. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം.
2: ഏതോനെ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ? ഒന്നും വെക്കം നടക്കണ്ട കല്യാണിയേ.
3: ആ നിക്ക് നിക്ക് നിക്ക് നിക്ക്.
2: ചിമന്റ് നിറച്ചെടുത്ത എന്റെ കൗത്തുളിക്ക് പോവാ. കൂലിക്ക് കണക്ക് പറഞ്ഞാ മാത്രം പോരെ മോളെ. എന്റെ പെരയിലേ പണം കായ്ക്കണ മരമൊന്നുമില്ല. ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല. കൂലി കൂലി കൂലി. വെക്കം ചെല്ല്. എടാ ചാത്തു, ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ, ഓന് പെണ്ണുങ്ങളോട് ചൊള്ളാനെ നേരമുള്ളൂ. നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല. സുൽത്താനായിരുന്ന ജു മയ്യത്തായി എന്നാണല്ലോ ഞമ്മള് കരുതിയത്. ജയിലിക്കണ്ടാസാ, നിലമ്പൂരിൽ നിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു. പറ്റിച്ച് കൊണ്ടോട്ടിൽ നിന്ന് നല്ല ആസാരിമാരെ കൊണ്ടു തരാന്ന് പറഞ്ഞു. അതും പറ്റിച്ച്. ഇപ്പൊ എന്തിനാടാജ് വന്നത്?
1: അതെ സഫിയത്ത, എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ.
2: ഈ നുണ എന്റെ കെട്ടിയോളോട് പറഞ്ഞു, ഓള് വിശ്വസിക്കും.
1: അല്ല
2: വേണ്ട വേണ്ട വേണ്ട, അന്റെ ഒരു സഹായവും ഇനി ഞമ്മക്ക് വേണ്ട. മരവും കിട്ടി, ആസാരിമാരെ ഏർപ്പാടാക്കി.
1: അയ്യോ, ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണല്ലോ.
2: അസജ്ജന്റെ കയ്യിൽ അന്റെ ബാപ്പ, അതായത് ഇന്ത്യക്കക്ക, അന്റെ അടുത്ത് ഒരിക്കൽ കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു. ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്നു. ചോദിച്ചപ്പോ പറഞ്ഞതാ, ഒരു കുസ്തടവയ്ക്ക് ധർമ്മം കൊടുത്തു. പാവക്കാക്ക അത് വിശ്വസിച്ചു. ഞമ്മൾ എന്നെ വിശ്വസിക്കില്ല മോനെ.
1: അതൊക്കെ പഴയ കഥയല്ലേ.
2: ഇപ്പോഴും എനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുപോട്ടെ, ഇതിപ്പൊ എന്തിനാണ് വന്നത്? ഞമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ ഉണ്ടല്ലേ. ഇല്ലെങ്കി ഇത് വരൂല.
1: അയ്യോ, ഞാൻ പെരവണിയൊക്കെ അവിടം വരെ ആയി.
2: ആശാരിക്കൂല്ല, എന്നെ ഞമ്മള് വിശ്വസിക്കൂല.
1: എന്നാ ഒരു സഹായം ചോദിക്കാൻ തന്നെ വന്നു.
2: എന്ത് സഹായം?
1: കൈ ഒഴിയരുത് സഫിയാത്ത, എന്റെ മാനം പോവും.
2: ഇത് കാര്യം പറയടോ.
1: അതായത്
2: ഇതെന്താണ് പുയ്യാപ്പിളയും പുയ്യണോ അവിടെ ഇവിടെ ആയിട്ട് നിക്കണത്? സാരില്ല മോളെ, ഇജ്ജ് ബേജാറാവണ്ടെന്ന്, ഇക്ക നേരെയാവും. എന്താടോ ഇത്? അനക്ക് നല്ല തണ്ടും നടി ഉണ്ടല്ല. സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റാത്തോടെ മോന്തി കെട്ടി രണ്ട് കൊടുത്തോടെ എനക്ക് അല്ല. പിന്നെ കേറി വരി, അകത്തൂത്തിരിക്ക.
1: നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വീട്ടിൽ കയറ്റാൻ നിവൃത്തിയില്ലാത്തോണ്ട് അങ്ങോട്ട് പോയില്ല.
4: ഇല്ല, അങ്ങനെ പറയാൻ
2: ബരി കേറി വരിന്ന്. ആ നിക്ക് നിക്ക് നിക്ക്. നിക്കാതെ കഴിഞ്ഞ് പുയ്യാപ്പളയും പുയ്യണ്ണോ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി വരികയല്ലേ. അത് ഹിന്ദുക്കട മുറപോലെ തന്നെ ആയിക്കോട്ട്. വലത് കാല് വെച്ച് കയറി.
1: വലത് കാല്, വലത് കാല്, വലത് കാല്.
2: ഇങ്ങോട്ട് ഇരിക്കും. പാലുണ്ടാവോന്ന് അറിയില്ല സാ. സുലൈമാനി മതിയാ?
1: മതി മതി മതി.
2: കുത്തിരിക്കേ.
4: എന്തിനാ ഭാര്യയാണ് ഭർത്താവെന്നൊക്കെ പറയാൻ പോയത്?
1: ഒരു വിശ്വാസം വരണ്ടേ.
4: ഇന്ന് എന്റെ പെങ്ങളാണെന്ന് പറയുന്നില്ലേ?
1: പെങ്ങളാന്ന് പറഞ്ഞാ സഫിയാത്ത എന്നെ സംശയിക്കും. ഞാനും ഈ കുട്ടിയും തമ്മില് മനസ്സിലായില്ലേ. വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ.
0: ഏ, ഇത് തീരെ ശരിയായില്ല.
1: അപ്പൊ സഫിയാത്ത എന്നെ സംശയിച്ചോട്ടെന്നോ?
0: ഈ കുട്ടിയുടെ ഭർത്താവാണോ ഞാൻ?
1: എന്റെ പൊന്നു നായരെ, നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല. പക്ഷെ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സാധനം ഉണ്ടല്ലോ സഫിയാത്ത, അതൊരു വിളഞ്ഞ വിത്ത. എന്നെ പറ്റി വല്ല സംശയം തോന്നിയാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. സ്നേഹിക്കുന്നവർക്കും ആലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫിയാത്ത.
5: ജോലി കിട്ടുന്നതുവരെ രജനിക്ക് സഫിയത്തായുടെ വീട്ടിൽ കഴിയാമെന്ന് ഹസൻ

0: അറിയിച്ചു. എന്നിരുന്നാലും വിവാഹിതരായവരെ മാത്രമേ സഫീത്ത താമസിക്കാൻ അനുവദിക്കൂ എന്നുള്ള ഒരു നിബന്ധന വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് രമേശൻ നായരും രജനിയും ഭാര്യാഭർത്താക്കന്മാരെ പോലെ പെരുമാറണം. തുടക്കത്തിൽ അവളുടെ ഭർത്താവായി അഭിനയിക്കാൻ അദ്ദേഹം വിമുഖത കാണിച്ചെങ്കിലും രജനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് താനും ഉത്തരവാദിയാണെന്ന് തോന്നിയതിനാൽ അതിന് സമ്മതിക്കുന്നു.
1: കിഷൻകുട്ടി, സഫിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചിക്കൊടുത്ത. കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചല്ലത്തെന്താ മോളെ? കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ.
2: ഞാനൊന്നും പറഞ്ഞില്ല സഫിയാത്ത, ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ വിഷമം.
1: എങ്ങനെ എങ്ങനെ എങ്ങനെ
2: വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നില്ല.
1: കിഷൻകുട്ടി മൊത്തത്തിലുള്ള ഈ പോക്ക് തീരെ ശരിയല്ല കേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പൊതയ്ക്കാനോ എന്തെങ്കിലും ഇജ്ജ് വാങ്ങി കൊടുത്തിട്ടുണ്ട. ഏ ചെല്ലു മോളെ, ഇജ്ജ് പോയി ഒന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയോ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരെ. ആ ചെല്ലേന്ന്.
2: എനിക്ക് ഉടനെ പോണം സഫിയാത്ത.
1: മിണ്ടി പോരുത് പറയാലെ. എന്നെ ഇജ്ജ് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ട എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ലേ മോനെ, കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ. മാറി കൊടുക്കാൻ നല്ലൊരു അടിപ്പാവടേം കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി അഞ്ചാറ് സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കേ.
2: എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടാ സഫിയാത്ത.
1: നിക്കടോ അവിടെ ഇരിക്കടോ. ആ കസരമായിട്ടിരിക്കാൻ. ഓളിപ്പ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച് വരെ നിർത്തോളാ ഈ സഫിയാത്ത. അസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ.
0: ഒരിക്കൽ പിണങ്ങിപ്പോയ കാരക്കുട്ടിൽ ദാസൻ പണക്കാരനെ പോലെ തിരിച്ചു നാട്ടിൽ വരുന്നു. ആ വരവിൽ ഒറ്റ ഉദ്ദേശമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ, രമേശൻ നായരെ തറപറ്റിക്കുക, കൂടാതെ രജനിയെ വിവാഹം കഴിക്കുക. അതിന് സഹായം തേടുന്നതോ കള്ളവാറ്റുകാരനായ സുശീലനെയും.
3: ദാസനാണല്ലോ
4: ഡ്രൈവർ. കാർ വാടക എവിളവപ്പാ? 100 രൂപ. ഞാൻ 200 രൂപ കൊടുക്കുന്ന 100 രൂപ ഇനാം. കാരണം ഞാനിപ്പോ പഴയ കാരക്കൂട്ടിൽ ദാസനല്ലേ, പണക്കാരൻ. ഡേയ് ഇങ്ങവാട. ഇന്ത കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ പെരിയൊരു പലചരക്ക് കട തുടങ്ങണം. തുടങ്ങിത്താൻ തീരുവേൻ.
3: അല്ല ഇതെന്താ പുലികളിയോ?
2: ഇവനത് ഇത്രയും കാലം എവിടെയായിരുന്നു?
4: ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങെ മുത്തുമാരി കൗണ്ടർ, നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും.
2: ആർക്ക്?
4: ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ അങ്ങനെ മൂപ്പര് എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും അന്താള് വട്ടി കൊടുക്കലേ. അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരൊറ്റ ഓട്ടാ ഇന്ത കത്തിയെടുക്കും.

0: അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ് തെരിയുമാ?
1: അപ്പൊ അവിടെയും കത്തിപ്പരിപാടി ആയിരുന്നുല്ലേ?
0: ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ സുശീല?
1: അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഈ ഞാൻ തന്നെ പല പണി നോക്കി. നാടുകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം, ഒന്നിനു ഉറച്ചു നിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാര് നാലു കാലില് നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഓ ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ. അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ

0: എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലിനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപാളയത്ത് MGR പാലത്തിന്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണന്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം. അതിനാ ഞാൻ വന്നത്. അതിനുള്ള പണവുമുണ്ട്. സുശീലൻ എന്റെ ആളായി നിന്ന് അത് നടത്തി തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല.
1: ഒരു റൗഡി കരയുന്നോ? അയ്യേ

0: രമേശനാണോ ഭാസ്കരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ പൊക്കമുള്ളവൻ?
1: രജനി കുറ്റക്കാരിയല്ല, അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാള് പറഞ്ഞു. അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തു വിടുന്ന ഇറങ്ങിയതാ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട്.
2: സ്വന്തം മോള് എങ്ങടാ പോയത് നിങ്ങൾ അന്വേഷിച്ചില്ലേ?
3: നമുക്ക് പോവാൻ സുശീല.
2: അപ്പോ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട്.
3: ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒടുക്കം അവളെ അവൻ തട്ടിയെടുത്തു. അവനെ കൊന്ന് കൊലവിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ.
2: ദാസ, എടുത്തിയാടി വിവരക്കേടൊന്ന് കാണിക്കരുത്. നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല.
4: പിന്നെ എവിടെയായിരിക്കും?
3: ചൊവ്വ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും.
2: അവിടെ ഒന്നും ആയിരിക്കില്ല. ടൗണിൽ അവന് ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. ഏതായാലും ദാസം വാ, നമുക്ക് കാര്യമെടുത്ത് അന്വേഷിക്കാം.
5: രമേശൻ നായരും രജനിയും തമ്മിലുള്ള ബന്ധം ഭാര്യയായ ലേഖ അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ഇക്കാര്യം രമേശൻ നായരുടെ സഹോദരി ലേഖയെ അറിയിച്ചിരുന്നെങ്കിലും അവൾ അത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ രമേശൻ നായരുടെ കള്ളക്കളി കണ്ടുപിടിക്കാൻ വേണ്ടി ദാസൻ വേഷം മാറി ഹസ്സന്റെ കടയിൽ ജോലിക്ക് നിൽക്കുകയും ഒടുവിൽ ആ സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. സങ്കീർണമായ നിമിഷങ്ങളിലൂടെ ചിത്രം പുരോഗമിക്കുകയാണ്.
2: ഈ മഞ്ഞസാരി നിനക്ക് നന്നായി ചേരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമായില്ല. ഇപ്പോഴോ
0: സമ്മതിച്ചു.
2: കട തുറന്നില്ലേ?
6: ഹസ്സനക്ക് ബസ് കാരനടുത്ത് ഒരു കത്ത് കൊടുത്തയച്ചു. അത്യാവശ്യമാണെങ്കിലോ എന്ന് വിചാരിച്ചു ഉടനെ കൊണ്ടുവന്നതാ. ഏതൊരു പെണ്ണിനെ പറ്റി പറയാനാണ് അത്ര.
2: പെണ്ണോ? ഏത് പെണ്ണ്? എന്ത് പെണ്ണ്? അല്ലേലും താരെന്തിനാ എനിക്കുള്ള കത്ത് പൊട്ടിച്ചത്?
6: ഓഹോ, നമ്മളൊന്നും ഇപ്പൊ എനിക്ക് നിനക്ക് നോക്കായോ? രജനി എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിന് കത്ത് എഴുതിയേ.
2: രജനി എന്ന് പറഞ്ഞ പെണ്ണാണെന്നാര് പറഞ്ഞു?
6: പിന്നെ ആണാണോ?
2: എടോ, രജനി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് പല പര്യായങ്ങളുണ്ട്. നിശ, നിശീതിനി, യാമിനി, രജനി. രജനി, ഈ രജനീഗന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? രാത്രിയിൽ സുഗന്ധം പരത്തുന്ന പൂ. മനസ്സിലായി?
6: ഇപ്പൊ മനസ്സിലായി. രാത്രിയെ പറ്റി സംസാരിക്കാനാണല്ലേ അസനക്ക കത്ത് കൊടുത്തയച്ചേ.
2: അതെ, ഈ അസനക്ക നന്നായിട്ട് കവിത എഴുതും. ഞാൻ അംഗീകരിക്കാറേ ഇല്ല. എപ്പോഴും വഴക്ക കൊടുക്ക. ഞാൻ പറഞ്ഞു, ഞാനൊരു വിഷയം തരാം. രജനി, അതായത് രാത്രി. രാത്രിയെ പറ്റി ഒരു കവിത. അതെ, എഴുതി കാണും.
6: എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
2: ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല. അല്ലേ രേഖ, പോയി കട തുറക്ക്. ബാവളെ,
7: ഒന്ന് വേഗമാട്ടന്റെ ദാമോര, 12 മണിക്ക് ലോറി അയക്കാനുള്ളതാ. ഒരു ചാക്ക് എടുത്ത് പോയിട്ട് നേരെ വെത്തായടാ. നമുക്ക് ഒന്ന് വേഗം നടന്നോ. എനക്ക്
8: അങ്ങ ലോറി ലേറ്റ്.
7: എന്തേറ്റി? നീ എടുക്കുന്നത് കള്ളപ്പണിയാ. അത് അങ്ങേ പോകും. നേരസ്യ, 2 ചാക്ക് ഈ പാന്റെ തല ഏറ്റി കൊടുക്ക.
8: 2 മൂട്ടയാ?
7: മൂട്ടയല്ല, അരിച്ചാക്ക്. അവിടെ നിക്കടാ. നമുക്ക്
8: ഇത് പോതും.
7: പോതും, അതുകൂടെ വെച്ചു കൊടുക്ക. കള്ളപ്പണി
8: മുടിയാതെ
7: കുഴിഞ്ഞു കൊടുക്കോ, കുഴിഞ്ഞു കൊടുക്കോ.
8: എന്നെ കൊല്ലാതെ.
7: നടാ നടാ. ചീത്ത കേൾക്കാനും പണിയെടുക്കാനും പാണ്ടുകളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ.
2: മുന്നേറെ. ഹസനക്കല്ലേ? ഹസനക്കയില്ലേ? ഹസനക്ക
8: അങ്കേ അങ്കേ
2: അങ്കേ.
7: എന്റെ പാണ്ഡ്യാലേ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചാ എന്താ അർത്ഥം?
2: എന്നെ അടിയന്തരായിട്ട് കാണുന്ന കത്ത് കൊടുത്തയച്ചിട്ടാ ഞാൻ വന്നത്.
7: ആ കത്ത് കൊടുത്തയച്ചു.
2: കാര്യം എന്താന്ന് പറ?
7: ഈ ഹസൻ ഉണ്ടല്ലോ, വെറും ഒരു ആപ്പ ഊപ്പ ഹസൻ അല്ലെന്ന് താൻ മനസ്സിലാക്കിയോ?
2: അതെനിക്ക് നേരത്തെ മനസ്സിലായതാ.
7: ഇല്ല, വേണ്ടോണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അവളുണ്ടല്ലോ ഇങ്ങടെ ആ പെണ്ണ്.
2: എന്റെ പെണ്ണല്ല.
7: എന്ന ആരുടെയെങ്കിലും പെണ്ണ്. അവളുടെ പേരെന്താ?
2: രജനി.
7: രജനി. അവളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നു, ഒപ്പം അവളും രക്ഷപ്പെടാൻ പോകുന്നു. അബുദാബിയിലെ ഒരു ഇന്ത്യൻ സ്കൂളില് ആ കുട്ടിക്ക് ടീച്ചറായിട്ടൊരു ജോലി കിട്ടുന്നു എന്ന് വിചാരിക്ക. എങ്ങനെയുണ്ടാവും?
2: എങ്ങനെ?
7: അതേടോ നായരെ, മോലയാരുടെ മോൻ അബ്ദുള്ള കുട്ടി, അവന്റെ ആ സ്കൂള് അബുദാബിയില്. തനിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിച്ചു. പെണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ കടലിൽ കിടക്കാം.
2: ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹസനക്ക.
7: വേണ്ട വേണ്ട വേണ്ട, നിങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണെന്ന്.
2: അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ.
7: സ്കൂളിൽ സംസാരിക്കണ്ട, ഞാൻ റെയിൻബോ ട്രാവൽസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് താൻ അവളെയും കൂട്ടി അവിടെ ചെല്ലുക, എന്നിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ടിന്റെ കടലാസുകളൊക്കെ ശരിയാക്കുക.
2: ഈ ഉപകാരം ഞാൻ ഒരിക്കലും.
7: നിങ്ങൾ ചെല്ലുകാരെ. ഡേയ് മാലിമുത്തോ.
8: ഞാൻ ഇല്ലെങ്ക.
7: ഞാൻ ഇല്ല. എന്നാ
8: ഇല്ല, ഞാൻ മൂട്ടേ മൂട്ടേ
7: കൊതുക് പറ

0: കെട്ടിയവനും കെട്ടിയോളും അവരുടെ കുടിയിൽ പലതും ചെയ്യും, അതൊക്കെ ഒളിഞ്ഞു നോക്കാൻ പാടുവോ? നായേ
1: കെട്ടിയാലും കെട്ടിയോളും, അത് ഞാൻ അറിഞ്ഞില്ല.
0: എന്നോട് പറയണോടോ, പറയണോന്ന്
2: ശബ്ദം കേട്ടത്?
0: ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ, ഞമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു.
3: രമേശൻ നായരുടെ വിവാഹേതര ബന്ധത്തെ കുറിച്ചുള്ള വാർത്തകൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലാകെ പരക്കുന്നു. ഇതറിഞ്ഞ ലേഖ വളരെയധികം വേദനിക്കുകയും ഭർത്താവുമായുള്ള ബന്ധത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു.
4: നാട്ടുകാരെ ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട് ആ ചെന്നായിക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ.
5: അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മുടെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ
6: മീനാക്ഷി അമ്മേ. എനിക്ക് അഞ്ചു പത്തുമില്ല, ഒരേ ഒരു മോള. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്?
7: അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
6: പിന്നെ മുറ്റത്തെ പറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്ക് ഇപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖേ, മോളെ,
8: മോക്ക് വലിയ പഠിപ്പും പത്രാസും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല? കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പെന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്ത പേരുണ്ടാക്കില്ല. ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. മാടി
5: ആളോട് സ്ഥലം കാലിയാക്കി തുടങ്ങി. സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ
6: സുശീല.
9: ഇവിടെ ഉണ്ടല്ലേ. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകികളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പോ ഈ രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കടോ പ്രസിഡന്റ്?
10: ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായർ ഞങ്ങൾക്കറിയാം.
9: ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുകയുണ്ടായിട്ടില്ല പ്രസിഡന്റ്.
10: എന്ത് തീയണ്ടായിന്നാ ഈ പറയണത്? ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ?
11: കണ്ടിട്ടുണ്ട്, ദാസം കണ്ടിട്ടുണ്ട്, അവനെ അവന്റെ പുതിയ ഭാര്യയെയും ഈ ദാസം കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയമുണ്ടെങ്കിൽ തെളിയിക്കാം, ഈ നിമിഷം തെളിയിക്കാം.
0: നിക്ക് നിക്ക് നിക്ക്, ഇത് എവിടേക്കാണ് എല്ലാരും കൂടി? തിരിവിന് വല്ലതാണെങ്കിൽ അങ്ങനെ.

0: വണ്ടി തിരിച്ചു വിട്ടോളി. ഒരൊറ്റ മുക്കാലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂല. ബസീറിന്റെ പെരമണി നടക്കുന്ന സമയം.
1: പിരിമിനൊന്നുമല്ല, രമേശൻ നായർ എവിടെ?
0: ആര്?
1: രമേശൻ നായർ.
0: നായന്മാരൊന്നും ഇവിടെ ഇല്ല, ഇത് എന്റെ വീടാ, ഞാൻ നായരല്ല.
1: എവിടെയാടോ?
2: ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ.
0: നീയാണ്? എന്താണ്ടാനക്കിനി വേണ്ടേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ.
3: ഉമാ, ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്.
0: ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻ കുട്ടിയും ഓന്റെ കെട്ടിയോളും ജാനുവ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് കീസ്പോർട്ട് എന്ന് പറഞ്ഞ് പുറത്തു
1: പോയിക്കാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂട്ടി ജീപ്പും വാടക പിടിച്ച് ഞങ്ങളെ ഇവിടെ കൊള്ളുന്നത് കിഷൻ കുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ?
2: ഞാൻ കണ്ടതാണ്.
1: എന്താണ്ടാ നീ കണ്ടത്?
4: ഓട്ടോയിൽ വന്നിറങ്ങിയ രമേശൻ നായർ പ്രസിഡന്റിനെയും നാട്ടുകാരെയും ലേഖയുടെ അച്ഛനെയും കണ്ടതോടെ നിശബ്ദനായി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. എല്ലാം സത്യമാണെന്ന് കരുതി പ്രസിഡന്റും കൂട്ടരും സഫിയാത്തായുടെ വീട്ടുമുറ്റത്തു നിന്ന് ഒന്നും പറയാതെ തിരിച്ചുപോയി.
5: അമ്മ ഉറങ്ങില്ലേ? അമ്മേ,
6: നീ എന്റെ മകനായി ജനിച്ചത് ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി.
5: ശിക്ഷയോ? ഇല്ലമ്മേ.
6: എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ.
5: ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു ബുദ്ധിമോശം പറ്റി? എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോ എന്റെ നാവ് അനങ്ങിയില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വേണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ, അത്ര എനിക്ക് പറയാനുള്ളൂ.
6: എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട ഞാൻ ഇവിടെ വന്നിരുന്നത്.
5: അതെന്താ?
6: പോയി, എല്ലാരും പോയി.
5: ലേഖ? ലേഖ പോയോ അമ്മേ?
6: അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി.
7: ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല, എല്ലാ എന്റെ കുറ്റമാ. എന്റെ മകക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
5: അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്.
7: ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ?
5: അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ?
7: ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ?
5: ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു.
7: രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി.
5: അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി, സത്യം എല്ലാം അവർ പറയും.
7: അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ?
6: അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
7: ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്?
6: അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ, എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ.
5: പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ?
6: ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല?
5: അത് അമ്മ പറഞ്ഞു.
6: അമ്മയോടല്ല, രമേശേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെ തിരിച്ചും പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടാ എന്ന് രമേശേട്ടൻ നുണ പറഞ്ഞു ഇല്ലേ?
5: അത്
6: ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസിനിക്ക് കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശേട്ടനെ കണ്ടത്. എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട, എന്നെ നിങ്ങൾ ചതിച്ചു.
5: നിർത്ത്, എന്നെ പറ്റി എന്താ വിചാരിച്ചേ? കുറെ നുണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊണ്ടാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല, എന്റെ മനസാക്ഷിയല്ലാതെ.
6: ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി?
5: ലേഖേ, ഇല്ല, എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കത് മതി. നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സ്നേഹമുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവുമെന്നുള്ളത് ഞാൻ ഓർത്തില്ല. അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ. ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും, ഒരു വക്കീലിന്റെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച്.
4: പിന്നീട് രജനി ലേഖയെ കാണുകയും കഥ മുഴുവൻ അവളോട് പറയുകയും ചെയ്യുന്നു. തങ്ങളുടെ ബന്ധത്തിൽ ആത്മാർത്ഥമായി പ്രതിബദ്ധതയുള്ള എന്നാൽ ലേഖയെ ഒരുപാട് സ്നേഹിക്കുന്ന രമേശൻ നായരെ പോലെ ഒരു ഭർത്താവിനെ ലഭിച്ചതിൽ ലേഖയ്ക്ക് അഭിമാനിക്കാമെന്ന് രജനി അറിയിക്കുന്നു. സംഭവ ബഹുലമായ നാടകീയതയ്ക്കൊടുവിൽ രജനിക്ക് തന്റെ ജോലി തിരിച്ചു ലഭിക്കുകയും മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. രമേശൻ നായർ ലേഖയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്.
5: ഇന്ന് കട തുറക്കാന്ന് വെച്ചു, വെറുതെ പൂട്ടിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുത്തണ്ടല്ലോ.
6: ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന്. വേണമെങ്കിൽ ഞാൻ അവരെ കാല് പിടിച്ച് പറയാം.
5: എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു. എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്കറിയില്ല എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി. ഇത്രയേ ഉള്ളൂ ലോകം എനിക്ക് മനസ്സിലായി. ഞാൻ മഹാനാണ് ദൈവമാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളി പറഞ്ഞു. ആർക്കും സത്യം അറിയണ്ട. ഇനിയത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ. അതുതന്നെയാ നല്ലത്. സാരല്ലമ്മേ, ഈ മുറിവണങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തുനിന്ന് വരും. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആ ആരായത്? ഇരിക്കൂ. വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖാണോ?
6: ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു.
5: ആണോ? അതൊരു വലിയ കാര്യമാണല്ലോ. എന്തായാലും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ. അനാഥ പെൺകുട്ടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തുലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കുടിക്കാൻ ചായ കാപ്പിയോ? ആ എല്ലാരും ഉണ്ടല്ലോ.
0: ഈ ബലാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവന്റെ തുണ. ഈ പൊല്ലാപ്പിന് എല്ലാം കാരണം ഇവൻ ഒരുത്തന.
5: അല്ല സഫിയാത്ത, അസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാരും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ.
8: രണ്ടാഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും. അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു.
5: ഉണ്ടായിരുന്നല്ലേ, വളരെ വളരെ സന്തോഷം.
0: ഇവിളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട. അബുദാബി പോണ വരിക്കും ഇവിളെ ഞമ്മള് നോക്കിക്കോളാം.
5: എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത. ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു.
8: നിങ്ങള് വരി, ഒരു കാര്യം പറയാം.
5: ഇനി എന്ത് രഹസ്യ അസനക്ക?
8: നിങ്ങൾ വരുന്നേരെ പറയട്ടെ.

0: കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ, ഞങ്ങളതങ്ങ് ചെയ്തു. ആ കുട്ടിന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല, കാർമേഹങ്ങളില്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ.
1: അറിയാതെയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു ലക്ഷത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവുമെന്ന്.

രമേശൻ നായരായി മമ്മൂട്ടിയും ലേഖയായി ശോഭനയും രജനിയായി കനകയും കാരക്കൂട്ടിൽ ദാസനായി ശ്രീനിവാസനും സുശീലനായി ഒടുവിൽ ഉണ്ണികൃഷ്ണനും പഞ്ചായത്ത് പ്രസിഡന്റായി ശങ്കരാടിയും കുറുപ്പായി മാമുക്കോയയും ഹസ്സനായി നെടുമുടി വേണുവും സഹദേവനായി ബോബി കൊട്ടാരക്കരയും സുൽഫത്തായി കെ പി എസ് സി ലളിതയും രമേശന്റെ അമ്മയായി സുകുമാരിയും വേഷമിടുമ്പോൾ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കൈവരികയായിരുന്നു. കൂടാതെ കുഞ്ഞമ്പുവായി കരമന ജനാർദ്ദനൻ നായരും ശാരദയായി മീനാ ഗണേഷും ശോഭയായി മഞ്ജു പിള്ള പോസ്റ്റ്മാനായി ഒറ്റപ്പാലം പപ്പൻ രത്നവല്ലിയായി രാഗിണി സബ് ഇൻസ്പെക്ടർ ഇരുമ്പു ജോർജായി സി ഐ പോൾ വത്സല ടീച്ചറായി ലളിതശ്രീയും പ്രഥമ അധ്യാപികയായി ശാന്തകുമാരിയും ജഗന്നാഥനായി കോഴിക്കോട് നാരായണൻ നായരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. യേശുദാസ്, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം വിപിൻ മോഹനാണ് നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് എ കെ രാജഗോപാൽ. മുദ്ര ആർട്സ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിലാണ്

പ്രിയ ശ്രോതാക്കളെ, ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിത്രപരിചയത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ചിത്രപരിചയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടൻ.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം. പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ,

0: മട്ടന്നൂരിലെ ശ്രീമതി പി വി ധനലക്ഷ്മി പങ്കെടുക്കുന്നു. പൊതുരംഗത്ത് വളരെ സജീവ സാന്നിധ്യമാണ്. ഏതാണ്ട് കാൽനൂറ്റാണ്ട് കാലത്തോളം നഗരസഭയുടെ കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, കുറച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാട്ടുകൾ അവതരിപ്പിക്കാം. എവിടെയാണ് പഠിക്കുകയൊക്കെ ചെയ്തത്?
1: ഞാൻ പഠിച്ചത് വടകര സെൻ്റ് ആൻ്റണീസ് കോൺവെൻറ്റിലാണ്. അത് കഴിഞ്ഞ് ഞാൻ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. അപ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത്, തന്നെ മട്ടന്നൂരിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്.
0: സ്വന്തം നാട് വടകരയാണ്?
1: സ്വന്തം നാട് കല്ലാച്ചി എന്ന് പറയും.
0: സ്കൂൾ പഠിക്കുമ്പം പാട്ട്,
1: സ്കൂൾ പഠിക്കുമ്പം ഡാൻസ്, പാട്ട്, കലാരംഗത്ത് സജീവമായിരുന്നു. കോളേജിലുള്ള സമയത്തും ഡാൻസൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് എയർഫോഴ്സിലായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ ഇന്ത്യ രാജ്യം മുഴുവൻ കാണാനുള്ളതായ അവസരം ഉണ്ടായി. അതിലൊക്കെ അവിടെയൊക്കെയുള്ള കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ സർവീസ് ജീവിതം അവസാനിച്ച് നാട്ടിൽ വന്ന് സ്കൂൾ മാഷായി ഭർത്താവ് സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഭർത്താവും നല്ലൊരു കലാകാരനായിരുന്നു, രംഗത്ത് നാടകം അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂർ കാങ്കോൽ എന്ന ക്ഷേത്രത്തിൽ വെച്ച് നാടകം അവതരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ട് അന്ത്യമുണ്ടായത്.
0: ഏത് വർഷമായിരിക്കും വടകരയിൽ പഠിച്ചിട്ടുണ്ടാവും?
1: ഞാൻ 75 പ്രീ ഡിഗ്രി എൻ്റെ ഇവിടുന്ന് മട്ടന്നൂർ NSS കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. 75 അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ആദ്യകാലത്ത് എനിക്ക് ഓർമ്മ വെച്ചാൽ ആദ്യം ഞാൻ പിന്നെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കാളിയമർദ്ദനമാണ്. അന്ന് ഞാൻ 2-ലോ 3-ലോ ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ
0: കവിതയാണ്,
1: അല്ല കാളിയമർദ്ദനം എന്നൊരു ടേബിളോ, അതാണ് ആദ്യമായിട്ട് എൻ്റെ രംഗപ്രവേശം. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു.
0: അതിൽ ആരായിട്ടാണ്?
1: അത് കൃഷ്ണനായിട്ട്. കാളിയൻ സർപ്പത്തിൻ്റെ മുകളിൽ അന്ന് നീലനിറം, കംപ്ലീറ്റ് ദേഹം മുഴുവൻ നീലനിറമാക്കി.
0: അത് മനസ്സിലായിരുന്നോ?
1: അത് അന്ന് എന്തായിരുന്നു എന്ന് മനസ്സിലായില്ല, പക്ഷേ ഇന്ന് എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു അത് അന്ന് അവതരിപ്പിച്ചത്, നിന്ന് എനിക്കത് മനസ്സിൽ മായാതെ കിടക്കും. അതിനുശേഷം ഇങ്ങനെ പല പരിപാടികളിലൊക്കെ അമ്മ ടീച്ചറായതുകൊണ്ട് തന്നെ ടീച്ചറുടെ മകൾ എന്ന നിലയിൽ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടി മറ്റുള്ളവരെല്ലാം നിർബന്ധിക്കുകയും എന്നെക്കൊണ്ട് പരിപാടികളിൽ ചെറുപ്പം മുതലേ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു.
0: കഥകൾ പറയും, ഇടയ്ക്കിടയ്ക്ക് ഇനിയും ഒരുപാട് സന്ദർഭമുണ്ട്. ഒരു പാട്ടിലേക്ക് പോകാം നമുക്ക്.
1: ആയിക്കോട്ടെ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ടൊന്ന്?
1: ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ ഉണ്ടെങ്കിലും കൂടി എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു പാട്ട് ഉദ്ദേശിക്കുന്നത് മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്നുള്ള പാട്ട്.
0: നക്ഷതങ്ങളിലെ,
1: ആ നക്ഷതങ്ങളിലെ പാട്ട്, അതെന്നും മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുന്ന പാട്ടുകളിലൊന്നാണ്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി

0: ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് സിനിമ എടുക്കുന്നത്. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. കാളിയമർദ്ദനം, കാളിയമർദ്ദകന്റെ നാടാണ്, സ്ഥലമാണ് ഗുരുവായൂർ. ഗുരുവായൂരപ്പന് ഇഷ്ടമാണോ?
1: പിന്നെ ഞാനിത് അഷ്ടമിരുവണിക്ക് ഗുരുവായൂരായിരുന്നു. വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത്. ആ തിരക്കിനിടയിലും പോയി ആ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം, അതായത് ഗുരുവായൂരപ്പൻ്റെ സദ്യ കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. 11 മണിക്ക് ക്യൂ നിന്നിട്ട് 5 മണിക്കാണ് സദ്യ കിട്ടുന്നത്. അത് കഴിച്ചു. അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കിരീടം വെച്ച, സ്വർണ്ണ കിരീടം വെച്ച ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ഭാഗ്യമുണ്ടായി.
0: ഗുരുവായൂരപ്പൻ്റെ പീലി തലയിൽ ചൂടിയിട്ടാണ് കാളിയൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള.
1: അതെ അതെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എപ്പോഴും വിചാരിക്കും
0: ആദ്യത്തെ ഒരു സ്റ്റേജിലേക്കുള്ള ഒരു പെർഫോമൻസ് ഈ കാളിയമർദ്ദന ആണല്ലേ.
1: കാളിയമർദ്ദന
0: ഹരികൃഷ്ണനായിട്ടാണ്.
1: അതെ.
0: നന്ദനത്തിൽ നല്ലൊരു പാട്ടില്ലേ, കാർമകിൽ വർണ്ണന്റെ.
1: കാർമകിൽ വർണ്ണന്റെ
0: ആ സിനിമ കണ്ട ഓർമ്മയുണ്ടോ?
1: ആ സിനിമ കണ്ടു.

0: എങ്ങനെയുണ്ട് അതിന്റെ?
1: പിന്നെ ആ സിനിമ കാണുമ്പോൾ കരഞ്ഞു പോകും. ആ ബാലാമണിയുടെ ആ ഒരു ഭക്തി, ആ ഭക്തി കൊണ്ട് ഈ വിശ്വാസമുള്ളവർക്ക് കൂടുതലും അതൊരു വിശ്വാസം വരുന്നതായിട്ടുള്ളൊരു സിനിമ. ആർക്കും ഒരു ദൈവത്തോടുള്ള ഒരു വിശ്വാസമുള്ളവർക്ക് അത് ശരിക്കും അതൊരു വിശ്വാസം തന്നെയാണ്.
0: ബാലാമണിക്കും ഇഷ്ടപ്പെട്ട പാട്ടായിക്കോട്ടെ, നന്ദനത്തിൽ കാർമുകിൽ പറഞ്ഞ പാട്ടായിക്കോട്ടെ.

0: മട്ടന്നൂർ കോളേജിൽ, അതായത് വടകരയിൽനിന്ന് കല്ലാച്ചിന്ന് മട്ടന്നൂർ കോളേജിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്?
1: മട്ടന്നൂർ കോളേജിലേക്ക് വരുന്നത് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനുജത്തി, അമ്മയുടെ അനുജത്തി മട്ടന്നൂർ കോളേജിലായിരുന്നു പഠിച്ചിട്ടുള്ളത്, ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു അനുജത്തി ഇവിടെ മട്ടന്നൂർ കല്യാണം കഴിച്ച് വന്നു. അപ്പം ആ അനുജത്തിയുടെ ഭർത്താവിൻ്റെ മരുമകനാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വരുന്നത്, പഠിക്കാൻ വരുന്നത് അന്ന് ഇളയമ്മ ഇവിടെ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഇളയമ്മയുടെ അടുത്ത് നിന്നിട്ടായിരുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്നത്. അങ്ങനെയാണ് മട്ടന്നൂരിലേക്ക് വന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്നെ കല്യാണം കഴിക്കുകയാണ്.
0: 1975 മട്ടന്നൂർ കോളേജ് ഇന്ന് കാണുന്ന അത്രയൊന്നും വികസനം ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു, ക്യാമ്പസ് ഒരു വരണ്ടൊരു ക്യാമ്പസ് ഒക്കെ. ക്യാമ്പസിലെ ജീവിതത്തിനെ കുറിച്ച് എന്തെങ്കിലും നല്ല ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ?
1: ക്യാമ്പസിലും ഇതുപോലെ കലാപരിപാടികളും ഒക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് രംഗത്തൊക്കെ 1st സമ്മാനം, 2nd സമ്മാനം, 3rd സമ്മാനം ഒക്കെ കിട്ടിയവരെ അന്ന് ക്രോണ് വെച്ചിട്ടായിരുന്നു ആദരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഈ മത്സരരംഗത്ത് വിജയിച്ചവർ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ അതിന് കിരീടം വെച്ച് കൊടുക്കേണ്ടതായ ഒരു ഉത്തരവാദിത്തം എന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവർ തിരഞ്ഞെടുത്തായിരുന്നു ഞങ്ങളെ ഒരു 3 പേരെ, ഒന്ന് ഞാനും, ഒന്ന് ഇന്ന് മട്ടന്നൂരുള്ള പിന്നെ മട്ടന്നൂർ കോളേജിലുണ്ടായിരുന്ന പ്രൊഫസറായിട്ടുള്ള സദാനന്ദൻ സാർ എന്ന് പറയുന്ന സാറിൻ്റെ ഭാര്യ ഇന്ദിര,
0: ഇന്ദിര
1: ടീച്ചർ, കൂടാളി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ടീച്ചർ. ടീച്ചർ ഞാൻ ഒരുമിച്ച് വരെ പഠിച്ചതാണ്. ഒന്ന് ഞാനും, ഒന്ന് ഇന്ദിരയും, ഒന്ന് പേരാവരുള്ള വേറൊരു കുട്ടിയും, ഞങ്ങൾ 3 പേരായിരുന്നു 1st സ്ഥാനം, 2nd സ്ഥാനം, 3rd സ്ഥാനത്ത് കിരീടം വച്ച് വിജയികളെ അന്ന് അനുമോദിച്ചിരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്.
0: 75 കാലത്തൊക്കെ ക്യാമ്പസിൽ കലോത്സവം നടക്കും, മേസോൺ മേസോണൊക്കെ കലോത്സവമൊക്കെ നടക്കും. ഒരു കോളേജിലും ഒരു ആർട്ട് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതുപോലെ ഫൈൻ ആർട്ട് സെക്രട്ടറി ഒക്കെ ഉണ്ടാവും അവിടെ. ആ വേദികളിൽ ഗാനമേള നിർബന്ധമായിരിക്കും. ആ സമയത്ത് പാടുന്ന ഏതെങ്കിലും പാട്ടുകൾ
1: ഉണ്ട് കേട്ട ഓർമ്മ എന്ന് വെച്ചാൽ, അന്ന് നമ്മളെ ഇന്നത്തെ പ്രസിദ്ധ കലാകാരനല്ലേ, നമ്മുടെ മട്ടന്നൂരിൻ്റെ അഭിമാനമായ മിമിക്രി വേദിയിൽ നിന്നുള്ള ശശിധരൻ മട്ടന്നൂർ, അന്ന് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാ ശശി. അന്ന് ശശിയുടെ കലാ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശങ്കരവിദ്യാപീഠത്തിൻ്റെ ചെയർമാനായിട്ടുള്ള മോഹൻദാസ് എൻ്റെ സീനിയറായിരുന്നു, CH മോഹൻദാസ്. അപ്പം അതൊക്കെ ഓർമ്മയിലുണ്ടായിരുന്നു.
0: അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് സ്നേഹത്തുമ്പി ഞാനില്ലേ,
0: ഡിസംബർ
1: എന്നുള്ള പാട്ട്. സ്നേഹ

0: മട്ടന്നൂരില് പഠനത്തിന് വേണ്ടി വരുന്നു. മട്ടന്നൂരിന്റെ ഒരു പുത്രവധുവായിട്ട് മാറി ധനലക്ഷ്മി. കോട്ടം പാലട്ടെന്ന് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഡിഫൻസിലുള്ള സമയത്ത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യം മുഴുവനും സഞ്ചരിക്കാൻ ഇടയായിട്ടുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും കലയും സംസ്കാരവും ഉള്ളിൽ അല്പം കലയുടെ കനലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അത്ര യാത്രകളൊക്കെ. അങ്ങനെയുള്ള ചില മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
1: എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം പോയത് ആഗ്രയിലായിരുന്നു. ആഗ്രയിലായിരുന്നു അന്ന് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആഗ്രയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലാണല്ലോ ലോകപ്രസിദ്ധമായ താജ്മഹൽ. അതിനടുത്ത് തന്നെയാണ് എയർഫോഴ്സ് ക്യാമ്പ്. എപ്പോഴും ഒഴിവ് കിട്ടിയാൽ ഞങ്ങൾ അവിടെ പോവുമായിരുന്നു. ആ താജ്മഹലിൽ പോയിരുന്ന് അവിടെ അന്നത്തെ പുൽത്തകിടലിരുന്ന് കുറച്ച് നേരം വിശ്രമിച്ച് ഫ്രണ്ട്സിനോടൊക്കെ കൂടെ എൻജോയ് ചെയ്തിരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു.
0: താജ്മഹൽ ഒരു പ്രണയ സ്മാരകമാണ്.
1: അതെ, പ്രണയ മുംതാസിൻ്റെ ഒരു പ്രണയ സ്മാരകമാണ്. അത് മൂന്ന് സ്ഥലങ്ങളിലും, അതായത് താജ്മഹലിൻ്റെ എൻട്രൻസിലും അതുപോലെ ഇടതും വലതും ഒക്കെ മാർബിളിലല്ലാത്ത അതേപോലെ താജ്മഹൽ പോലെ തന്നെയുള്ള വലിയ സൗധങ്ങൾ അദ്ദേഹം ഷാജഹാൻ ചക്രവർത്തി പണിതിട്ടുണ്ട്. അപ്പം മാർബിളിൽ തീർത്ത പണിതതാണ് നടുക്കുള്ളതായ അത്. അതിപ്പോൾ അതിൻ്റെ ഓർമ്മ, ഇപ്പം എൻ്റെ മക്കൾ, എനിക്ക് രണ്ടാം കുട്ടികളാണ്, അപ്പോൾ എൻ്റെ മക്കൾ വലുതായി അവർ ആഗ്രയിൽ പോയിട്ടില്ലായിരുന്നു ഇതുവരെ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാനിങ്ങനെ പറയായിരുന്നു അച്ഛൻ്റെ കൂടെ, പിന്നെ ആദ്യമായിട്ട് താജ്മഹലിൽ അമ്മ പോയതും ആ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചതൊക്കെ ഞാൻ അവരോട് പറയായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരെയും കൂടെ അവിടെ ഒന്ന് കാണിക്കണം എന്ന്. ആഗ്രയും ഡൽഹിയൊക്കെ ഞാൻ കണ്ടതാണെങ്കിലും കൂടി ഞങ്ങളിപ്പോൾ, ഞങ്ങൾ മൂന്ന് പേര് മാത്രം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച, അതായത് ഓണം അവിടെയായിരുന്നു, ഓണത്തിന് താജ്മഹലിലായിരുന്നു ഓണം.
0: അപ്പം പഴയ ഓർമ്മകൾ,
1: പഴയ ഓർമ്മകൾ, ഞങ്ങൾ മൂന്ന് പേരും പോയി താജ്മഹലും ഡൽഹിയൊക്കെ കണ്ട് അഞ്ച് ദിവസം ഡൽഹിയിൽ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്.
0: താജ്മഹലിൻ്റെ ഓർമ്മകൾ പോലെ തന്നെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് കൂടിയാവാം നമുക്ക്.
1: അടുത്ത പാട്ട് ഒറ്റക്കമ്പിനാഥം മാത്രം മൂളും വീണാഗാനം എന്നുള്ള പാട്ടാണ്.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: ആഗ്ര കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പോയത് പിന്നെ കൽക്കത്തയിലായിരുന്നു. കൽക്കത്ത എന്ന് പറഞ്ഞത്
2: ടാഗോറിന്റെ നാട്ടിൽ,
1: അതെ, ഹൗറ പാലമായിരുന്നു അന്നത്തെ പ്രസിദ്ധം. അതൊക്കെ പഠിച്ചിട്ടുള്ള ചരിത്രത്തിൽ പഠിച്ചതായിട്ടുള്ള സംഗതികളാണ്. ഹൗറ പാലം കണ്ടു, പിന്നെ കുറേ പല തരത്തിലുള്ളതായ അവിടുത്തെ ജനങ്ങൾ, ബംഗാൾ എന്ന് പറയുന്ന ബംഗാളികളുടേതായ പിന്നെ അവരെ സംസ്കാരങ്ങൾ, അവരുടെ ഭാഷകൾ, അതൊക്കെ കാണാൻ സാധിച്ചു. ബംഗാളികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം മത്സ്യക്കറിയൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ്. അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ കലാപ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് അവരുടെ അവിടുത്തെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനുള്ളതായിട്ടുള്ളതായ ഭാഗ്യം ഉണ്ടായി.
2: ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടോ?
1: ഉണ്ട്, ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും, പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട്.
2: കോട്ടകളുടെ നാടാണല്ലോ
1: രാജസ്ഥാൻ, കോട്ടയാണ്, ചെങ്കോട്ടയും അതൊക്കെ വീണ്ടും പല. അതൊക്കെ കാണുമ്പോൾ ഇന്ന് നമുക്ക് കാണുമ്പോൾ വളരെയധികം അതിശയകരമായ കാര്യങ്ങളാണ്. കാരണം ഇത്രയും ആൾക്കാർ ഇങ്ങനെ പണിയെടുത്ത് വലിയ വലിയ കോട്ടകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അന്നത്തെ ആൾക്കാരുടെ ആ എഞ്ചിനീയറിംഗായിട്ടുള്ള തല, ആ ബുദ്ധി വളരെയധികം അപാരം തന്നെയാണ്. ഇന്നത്തെ എഞ്ചിനീയർമാരെ കാണാം എത്രയോ ബുദ്ധിമാന്മാരായിട്ട് ആൾക്കാരാണെന്ന് നമുക്ക് ആ വലിയ വലിയ

0: സ്കൂൾ വിദ്യാഭ്യാസം, കോളേജ്, അതിനുശേഷം ഈ പാട്ടും ഡാൻസും ഒക്കെ തുടരാൻ അവസരം ഉണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു. എയർഫോഴ്സിലുണ്ടായ സമയത്ത് മലയാളി സമാജങ്ങളും അതുപോലുള്ള പിന്നെ ഡിഫൻസിലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾ പരിപാടികളൊക്കെ അങ്ങനെ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ തുടർന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോഴാണ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക്, അന്ന് നിർബന്ധപൂർവം കൊണ്ടുവന്നതാണ് രാഷ്ട്രീയത്തിലേക്ക്. രാഷ്ട്രീയത്തിലെന്ന് വന്നതിന് ഒന്നും അറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് കോളേജിലുള്ള സമയത്ത് വോട്ട് ചെയ്തു, ഇന്ന് സംഘടനകൾക്ക് വോട്ട് ചെയ്തു എന്നതല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു രാഷ്ട്രീയ കുടുംബമായിരുന്നെങ്കിലും കൂടി പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നും അറിയില്ലായിരുന്നു.
0: സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് എന്തെങ്കിലും പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ?
1: അത് മുമ്പുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞ് ഏത് സമയവും ഇങ്ങനെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്ക് അത് നല്ലതല്ല എന്ന്, നല്ല കുടുംബത്തിൽപ്പെട്ടവർക്ക് അത് നല്ലതല്ല എന്ന് പറയുന്നതായ ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ നിന്നത്. എനിക്ക് ഫുൾ സപ്പോർട്ട് എൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു. ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നും എന്നെ ഇന്ന് അറിയപ്പെടുന്ന മട്ടന്നൂരിൽ ഞാൻ എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്നും അവരുടേതായ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ്.
0: സിനിമകളെല്ലാം കാണാറുണ്ട്?
1: സിനിമകളെല്ലാം കണ്ടിരുന്നു. കുറേ കാലം ഭർത്താവിൻ മരിച്ചതിന് ശേഷം കുറേ കാലത്തേക്ക് ഞാൻ സിനിമകൾ കണ്ടിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇടക്കിടക്ക് സിനിമകൾ കാണാറുണ്ട്. കുട്ടികളുടെ കൂടെ പോയി സിനിമകൾ കാണാറുണ്ട്.
0: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സിനിമകളുണ്ടോ?
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ എന്ന സിനിമ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ തങ്ങി നിൽക്കുന്ന സിനിമ ഭരതമുണ്ട്, വെങ്കലമുണ്ട്. ഇതൊക്കെ തങ്ങി നിൽക്കുന്ന സിനിമകളിൽ പെട്ടതാണ്.
0: ചെമ്മീൻ എന്ന് നമ്മൾ പുതിയ തലമുറ കാണാൻ സാധ്യതയില്ലല്ലേ?
1: ഇല്ല, പുതിയ തലമുറ അവർ കാണേണ്ട സിനിമ തന്നെയാണ് ചെമ്മീൻ. പക്ഷേ അവർ കാണുന്ന കൂട്ടത്തിലുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരില്ല എന്നല്ല. പക്ഷെ എന്നാൽ അതൊന്നും ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ തലമുറ വലിയ വലിയ ഡാൻസുകളും അടികളും ഉള്ള സിനിമകളിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ചെമ്മീൻ എന്ന സിനിമയിലുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. മാനസമൈനെ വരും.
0: മണ്ണാടവടി
1: പാട്ട്.

0: നമ്മള് കളിക്കുന്നവരുടെ മനസ്സിൽ പരീക്കുട്ടിയും കറുത്തും ഒക്കെ വന്നിട്ടുണ്ടാവല്ലേ?
1: അതെ, വന്നിട്ടുണ്ടാവും.
0: നടന്മാരെ, പഴയകാല നടി നടന്മാരിൽ ആരുടെ അഭിനയമാണ് കൂടുതൽ?
1: അത് നസീറിന്റെ അഭിനയമാണ് ഏറ്റവും കൂടുതൽ. നസീർ ഷീല കോമ്പിനേഷൻ, നസീർ
0: മധുഷീല കോമ്പിനേഷൻ ആണ്.
1: ഉണ്ട്, മധുഷീലയും ഉണ്ട്.
0: ചെമ്മീനില്
1: മധുഷീലയാണ് ഗാനം. അയാൾ യേശുദാസ് പാടുന്ന ഗാനമായാലും അയാളുടെ ലിപ്പ്, ചുണ്ടുകൾ അനങ്ങുമ്പം അത് ശരിക്കും അയാൾ തന്നെയാണ് എന്ന്. അവരെ ഡാൻസ് രംഗങ്ങളിലും പ്രേമരംഗങ്ങളിലൊക്കെ നമ്മളങ്ങ് പ്രേമിച്ചു പോകും. അത്രക്ക് നല്ലൊരു കലാകാരനായിരുന്നു.
0: ഒരു പഴയ പാട്ടാവും അടുത്തല്ലേ,
1: മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിൽ.

0: മട്ടന്നൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് താമസിക്കുന്നത്. രണ്ടാൺകുട്ടികളാണ്. കുടുംബത്തിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല.
1: എനിക്ക് രണ്ടാൺകുട്ടികളാണ്. അവര് മൂത്താള് ഒരു ഫോട്ടോഗ്രാഫറാണ്. കലാരംഗത്തും കായിക രംഗത്തും വളരെയധികം മികവ്. ക്രിക്കറ്റ് ഇലവൻ വളരെയധികം ഇന്റർ കോളേജ് തലത്തിലൊക്കെ നല്ല രീതിയിൽ കളിച്ചതാണ്. ഇപ്പം നാട്ടിലും അവൻ ക്രിക്കറ്റ് കളി മോശമില്ലാതെ പോകുന്നുണ്ട്,
0: സംഘടിപ്പിക്കുന്നുണ്ട്.
1: രണ്ടാമത്തെ മകനും അവൻ കെ പി നമ്പൂരിസിലെ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവരെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. പക്ഷേ ഇവന് വയനാടും കോഴിക്കോടും ആണ് ഇവൻ്റെ രണ്ട് ജില്ലകളിൽ ചാർജ് വഹിക്കുകയാണ്. അവരങ്ങനെ രണ്ടാം കുട്ടികളാണ്. രണ്ടുപേരും കല്യാണം കഴിച്ചു മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നു.
0: ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. എന്താണ് ആ ഒരു അനുഭവം?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗമാണ് പൊതുപ്രവർത്തനമായിട്ട് ഇന്ന്. അതിൽ ഞാൻ ഇഴുകിച്ചേർന്നു പോയി. ആരോടൊക്കെ ഞങ്ങൾ ഒരു വാർഡിൽ ഒരു മെമ്പർ, അതായത് പഞ്ചായത്ത് തല മുതൽ ഇവിടെ മുകുന്ദമാഷ് പ്രസിഡൻ്റായിരുന്ന ആ സമയത്ത് അവരുടെ അന്നത്തെ ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ജനപ്രതിനിധിയായിട്ടുള്ള പ്രവേശനം. അപ്പോൾ അന്ന് മുതൽ നിരവധി കാര്യങ്ങളിൽ ഇടപെടാനും നിരവധി ആളുകളുമായിട്ട് സംവാദിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് ആദ്യം അറിയില്ലെങ്കിലും കൂടി ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതായ ഒരു ഏകദേശം ഒരു രൂപം മനസ്സിലായി കഴിഞ്ഞു. ഓരോ ജനങ്ങളുടെ വാർഡിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരോടൊപ്പം നിന്ന് എവിടെയൊക്കെ അവർക്ക് വേണ്ടി പോകാൻ സാധിക്കും അവരോടൊപ്പം തന്നെ പോകാനും അവർക്ക് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ 100% പറ്റിയില്ലെങ്കിലും കൂടി അവരോടൊപ്പം നേരിട്ട് പോയി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അവരുടെ

0: സ്ഥാനങ്ങളിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പോകേണ്ടത് അവരെയും കൂട്ടി പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വരുന്നതായ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ എങ്ങനെയായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം 25 കൊല്ലം ഞാനൊരു ജനപ്രതിനിധിയായിട്ട് ഞാൻ മത്സരിച്ച് ജയിച്ചു വന്നതാണ്. അത് ഒരേ വാർഡിലല്ല, അടുത്തടുത്തുള്ള വാർഡുകളിൽ നിന്നായിട്ട് ജനങ്ങൾ അംഗീകരിച്ചു ജയിച്ചു വന്നതാണ്. ഈ പ്രാവശ്യത്തെ ഭരണസമിതിയിൽ മത്സരത്തിനകത്ത് ഞാനുണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം എനിക്ക് സംതൃപ്തമായൊരു ജനങ്ങളെടുക്കുക എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നിരവധി ആൾക്കാരുമായിട്ടുള്ള, താഴേക്കിടയിലുള്ളവരിൽ നിന്ന് ഉയർന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ആയ ഒരു ഒത്തൊരുമ, ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കുവാനും കൂട്ടായി കാണാനും സംസാരിക്കാനുമുള്ളതൊക്കെ ഒരുള്ളതായ അവസരം ഈ രംഗത്തുണ്ടായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെയൊക്കെ സഹായിക്കാനും അവർക്ക് വേണ്ടതായ ആവശ്യങ്ങൾ എവിടെ ചെന്ന് പറയണമോ, അവിടുന്ന് നീതി എവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ള തരത്തിലേക്ക് അവരെ അവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മാനസിക സംതൃപ്തി കൂടി എനിക്ക് കിട്ടി.
1: നമുക്ക് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരു പാട്ട് കൂടി
0: ആയിക്കോട്ടെ, ഒരു പാട്ട് പാടാം. വെങ്കലത്തിൽ നിന്നുള്ള ഒരു പാട്ടായിക്കോട്ടെ, പത്തു വെളുപ്പിന്.
2: പത്തു വെളുപ്പിന് മുറ്റത്ത് നിൽക്കേ.

0: മട്ടന്നൂരിൽ വിരമിച്ച വനിതകൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ, അതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാളാണ് നിങ്ങൾ. എന്താണത്? എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ?
1: അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസിൽ നിന്നും വിരമിച്ചവർ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, സ്കൂൾ തലത്തിലായാലും ആരോഗ്യ തലത്തിലായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വിരമിച്ചതായിട്ടൊരു സംഘടന, ആ സംഘടനയിലുള്ള വനിതാ വിഭാഗമാണ് മട്ടന്നൂർ കലാമലർ എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മ ഞങ്ങൾ കൂടിയിട്ടുള്ളത്. നിരവധി പെൻഷനായിട്ടുള്ള സഹോദരിമാരുടെ കഴിവ് ഇതുവരെ അവർക്ക് സർവീസിലിരിക്കെ അവർക്കത് പ്രകടിപ്പിക്കാനുള്ളതായ ഒരു അവസരമുണ്ടായിട്ടില്ല. അതിനുശേഷം വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അവർ വെറുതെ മുരടിച്ച് വീട്ടിലിരിക്കുന്നത് ശരിയല്ലല്ലോ, അവർ എൻജോയ്മെൻറ്റുള്ളതായൊരു ജീവിതം വേണം എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ പരമായിട്ടാണ് റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായി കലാമലർ മട്ടന്നൂരിലുള്ള സഹോദരിമാർ ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്.
0: നഗരസഭ കുടുംബശ്രീ കലാമേളയൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതില് കലാ തിലകം, കലാപ്രതിഭയൊക്കെ
1: ഉണ്ടായിരുന്നു,
0: പെൻഷനേഴ്സ് ഒക്കെ ആയിരുന്നു.
1: ആ കുടുംബശ്രീ നടത്തിയ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിലെ ഒരു തിരുവാതിര അവതരിപ്പിച്ചിരുന്നു.
0: കലാവാസനൊക്കെ പ്രായം ഒരിക്കലും
1: ഒരിക്കലും ഒരിതല്ല, കലാവാസനൊക്കെ പ്രായം ഒരിക്കലും ഒരു ഘടകമല്ല. ആ കഴിവ് അതിനെ തുടച്ച് തുടച്ച് പോളിഷ് ചെയ്തിട്ട് മുമ്പോട്ട് കൊണ്ടുവരുക, അതിനുള്ളതായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ആ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടായ്മ വേണം.
0: കലാമലരിന് എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്കൊരു പാട്ടിന്റെ സമയം കൂടിയാണ്.
1: അപ്പോ ഒരു പാട്ട്, ഈ കമലതലത്തിലുള്ള സുമുഹൂർത്തമ എന്നുള്ള പാട്ട് വളരെ നല്ലൊരു ക്ലാസിക്കൽ സോങ്ങാണ്. സുമുഹൂർ

റേഡിയോ മലബാർ എന്ന ഈ ഒരു സ്ഥാപനം വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനിയും മികച്ച രീതിയിൽ മുമ്പോട്ട് പോകണം. എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള പാട്ടുകളാണ് അതൊക്കെ. നിങ്ങൾക്കും ശ്രോതാക്കളായിട്ടുള്ള നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് മനസ്സോടെ വിചാരിച്ചുകൊണ്ട് ഈ പരിപാടികൾ എല്ലാം

0: ഇതുവരെ നിങ്ങളോടൊപ്പം മട്ടന്നൂരിലെ ശ്രീമതി പി വി ധനലക്ഷ്മി.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്,

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ.

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.